നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 23, 2026 ജൂലൈ 7, ചൊവ്വാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:36. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: 1 2 3 4 ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.
0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദർശകനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ 125th ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന്, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണർ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സാമൂഹ്യ നീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിനിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോട്ടൂളി സെൻട്രൽ ജംഗ്ഷന് സമീപം 4 ഗ്രാമിലധികം MDMA ഒരാൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ജബ്ബാറിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. കായികരംഗം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ വിജയം.

ജീവിതമാകുന്ന ഈ മത്സരക്കളിയിൽ നിന്റെ നേട്ടം രേഖപ്പെടുത്താനെത്തുന്ന ദൈവം നിന്റെ പേരിന് നേരെ കുറിക്കുന്നത് നീ പരാജിതനായോ അതോ വിജയിയായോ എന്നല്ല, പ്രത്യുത നീ എങ്ങനെ ഈ കളിയിൽ ഏർപ്പെട്ടു എന്നതാണ്. ഗ്രാൻഡ് ലാൻഡ് റൈസ്.

ഒരു പുരുഷന് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ നാം ഒരു കുടുംബത്തിന് മുഴുവനും വിദ്യാഭ്യാസം നൽകുകയാണ്. ജവഹർലാൽ നെഹ്റു.

0: എന്തെന്നും നിങ്ങൾക്ക് എന്തു മഹത്വം കൈവരിക്കാം എന്നും നിങ്ങൾക്കെത്രമാത്രം സ്നേഹിക്കാൻ കഴിയും എന്നും നിങ്ങൾക്ക് എന്തു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ കഴിവെന്താണെന്നുമുള്ളത് നിങ്ങൾക്കറിയില്ല. ആൻ ഫ്രാങ്ക്.
1: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമീകൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 9 സെക്കൻഡോ.
2: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

The breeze at dawn has secrets to tell you. Don't go back to sleep. പ്രഭാതത്തിലെ ഇളങ്കാറ്റിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഉറങ്ങല്ലേ എന്ന് പറയുന്നത് ഞാനല്ല കേട്ടോ, ജലാലുദ്ദീൻ റൂമിയാണ്. നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കില്ലേ കുറേ പറയാനായിട്ട്, രഹസ്യങ്ങളല്ല വേറെ കുറേ കാര്യങ്ങൾ. സോ ഒട്ടും സമയങ്ങളാകെ നമുക്ക് തുടങ്ങാം ബെഡ് കോഫിയുടെ ഇന്നത്തെ അധ്യായം. വിത്ത് മീ സുരേഷ് കഞ്ഞിരക്കാട്ട്. ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ. ഏത് കാര്യത്തിനും മുൻകൂട്ടി തയ്യാറെടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ്. ഈ സംഗതിയെ സാധൂകരിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് താമസിച്ചിരുന്ന ഒരു കർഷകൻ. സമുദ്രതീരത്തായതുകൊണ്ട് അടിക്കടി വീശുന്ന കാറ്റടിച്ച് അയാളുടെ ധാന്യപ്പുരയും വൈക്കോൽക്കൂനയും എല്ലാം നശിക്കുമായിരുന്നു. വളർത്തുമൃഗങ്ങൾക്കാകട്ടെ ജീവഹാനിയും സംഭവിക്കുമായിരുന്നു. ഇവയെല്ലാം നന്നായി സൂക്ഷിക്കാൻ പറ്റിയ ഒരാൾക്ക് വേണ്ടി കർഷകൻ പലവട്ടം പരസ്യം കൊടുത്തു. പക്ഷേ ആ സ്ഥലത്തെ കാലാവസ്ഥയെക്കുറിച്ച് അറിയുന്നവരാരും സഹായത്തിനെത്തിയില്ല, ജോലിക്കെത്തിയില്ല. ഒടുവിൽ ഒരിക്കൽ ഒരു മധ്യവയസ്കൻ വന്നു. കൃഷിയിടങ്ങളിലൊക്കെ നന്നായി ജോലിയെടുക്കാനും എല്ലാം ഭദ്രമായി സൂക്ഷിക്കാനും കഴിയുമോ? കർഷകൻ ചോദിച്ചു. എനിക്ക് കൊടുങ്കാറ്റടിക്കുമ്പോഴും ഉറങ്ങാൻ സാധിക്കും എന്നായിരുന്നു അയാളുടെ മറുപടി. കർഷകന് കാര്യമൊന്നും മനസ്സിലായില്ല, എങ്കിലും അയാൾക്ക് ജോലി കൊടുത്തു. ഒരാൾ വന്നതല്ലേ. ഓക്കെ, അയാൾ വളരെ സാമർഥ്യത്തോടെ എല്ലാ ജോലികളും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കൊടുങ്കാറ്റിന്റെ ഭയാനകമായ ശബ്ദം കേട്ട് കർഷകൻ ചാടി എഴുന്നേറ്റു. വിളക്കം കത്തിച്ച് ജോലിക്കാരന്റെ മുറിയിലേക്ക് ഓടി. അയാളെ വിളിച്ചുണർത്തി. വേഗം പോയി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞു. ഇല്ല സാർ, കൊടുങ്കാറ്റടിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഒരുതരം നിസ്സംഗതയോടെ ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ് അയാൾ ചെയ്തത്. ഇവനെ നാളെ തന്നെ പറഞ്ഞുവിടണം എന്ന് കരുതിക്കൊണ്ട് കർഷകൻ കൃഷിയിടത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ചയോ? വൈക്കോൽ കൂനകളെല്ലാം ടാർപോളിനിട്ട് വരിഞ്ഞു കെട്ടി സേഫാക്കി വച്ചിരിക്കുന്നു. പശുക്കളെല്ലാം തൊഴുത്തിൽ സുരക്ഷിത സ്ഥാനത്ത്. ധാന്യപ്പുരയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല. എല്ലാം വളരെ ഭദ്രമായി കെട്ടിയുറപ്പിച്ചു വച്ചിരിക്കുന്നു. ജോലി തേടി വന്നപ്പോൾ അയാൾ പറഞ്ഞ ആ മറുപടിയുടെ പൊരുൾ കർഷകന് അപ്പോഴാണ് മനസ്സിലായത്. എല്ലാം മുൻകൂട്ടി സജ്ജീകരിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ഏത് കൊടുങ്കാറ്റിലും അയാൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയും. ചങ്ങാതീസ്, ആ ജോലിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് സ്വന്തമാക്കാൻ നോക്കണം നമ്മൾ. ഏത് കൊടുങ്കാറ്റുകളെയും നേരിടാൻ മനസ്സുകൊണ്ട് സജ്ജരായിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുങ്കാറ്റൊന്നുമില്ല, പ്രഭാതത്തിലെ ഇളങ്കാറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് യു ആർ ലിസണിങ് ടു ബെഡ് കോഫി ഓൺ ആകാശവാണി കൊച്ചി 107.5.

Every great and deep difficulty bears in itself its own solution. It forces us to change our thinking in order to find it. വലുതും ആഴമുള്ളതുമായ എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളുടെയും പരിഹാരം അവയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ചിന്താരീതികളിൽ വ്യത്യാസങ്ങൾ വരുത്തി ആ പരിഹാരം കണ്ടെത്താൻ നമ്മെ നിർബന്ധിതരാക്കേണ്ട ഒരു വസ്തുതയാണിത്. വളരെ ഫിലോസോഫിക്കലായ ഈ ഒരു ചിന്ത നമുക്ക് പറഞ്ഞു തന്നത് ഒരു ഫിലോസഫർ അല്ല, മറിച്ച് ഒരു ഫിസിസിസ്റ്റാണ്. ആറ്റമിക് സ്ട്രക്ചറിൻ്റെയും ക്വാണ്ടം തിയറിയുടെയും മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രഗത്ഭനായ ഡാനിഷ് സയന്റിസ്റ്റ് നീൽസ് ബോർ. ഈ കണ്ടുപിടുത്തങ്ങൾക്ക് ബഹുമതിയായിട്ട് 1922 ഫിസിക്സിലെ നൊബൽ പ്രൈസ് ലഭിച്ചു ബോറിന്. ശാസ്ത്രലോകത്തിലെ ഈ തിരക്കുകളിലെല്ലാം മുഴുകിയിരുന്ന നീൽസ് ബോർ ഉണ്ടല്ലോ, നല്ലൊരു ഫുട്ബോൾ പ്ലെയറും ആയിരുന്നു എന്നത് കൗതുകകരമായ വസ്തുത. സഹോദരനും മാത്തമാറ്റീഷ്യനുമായ ഹാറൾഡ് ബോറിനൊപ്പം കോപ്പൻഹേഗനിലെ ഒരു പ്രമുഖ ഫുട്ബോൾ ക്ലബിനു വേണ്ടിയും ധാരാളം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നീൽസ് ബോർ. ഈ ഒരു കൊച്ചു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത് ബെറ്റ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കേട്ടോ. നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോകും ഈ മ്യൂസിക് ബ്രേക്കിന് ശേഷം. ആകാശവാണി FM Rainbow 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വെൽക്കം ബാക്ക് ടു ബെഡ് കോഫി ടോക്സ്. രസകരമായ ഒരു ഫ്യൂണറിനെ പറ്റിയാണ് ബെഡ് കോഫി ഇനി തേർഡ് സെഗ്മെന്റിൽ പറയാൻ പോകുന്നത്. ഹൈ, രസകരമായ ഫ്യൂണറലോ? ഇതെന്ത് ഈ പറയുന്നേ എന്ന് തോന്നി കാണുമായിരിക്കും. അതെ, ഈ സംഗതി കേട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണെന്ന്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു ദിവസം ഒരു കമ്പനിയിലെ ജോലിക്കാരെല്ലാം രാവിലെ ജോലിക്കായി എത്തിയപ്പോൾ അവരുടെ ബിൽഡിങ്ങിന് പുറത്ത് ഒരു വലിയ ബോർഡ് വച്ചിരിക്കുന്നു. അതിലെന്താണ് എഴുതിയിരുന്നതെന്നോ? ഈ കമ്പനിയിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്ന വ്യക്തി ഇന്നലെ മരിച്ചു. അകത്ത് മീറ്റിംഗ് ഹാളിൽ ഉപചാരമർപ്പിക്കാനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിഷമവും അമ്പരപ്പും ചേർന്ന ഒരു സമ്മിശ്ര വികാരമായിരുന്നു സ്റ്റാഫിനെല്ലാവർക്കും. ഒരു സഹപ്രവർത്തകൻ മരിച്ചതിലെ സങ്കടവും, ആരാ മരിച്ചതെന്നറിയില്ല, എന്ത് സംഭവിച്ചുവെന്നറിയില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. അതിനപ്പുറം തങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമായ ആളെന്ന് കേട്ടതിൻ്റെ അമ്പരപ്പും ഉണ്ടായിരുന്നു. ആരാണെന്ന് പറയാതെ ഇത് എന്ത് പണിയായി ഈ മാനേജ്മെൻറ്റ് കാണിക്കുന്നത് എന്ന ദേഷ്യവും തോന്നി ചിലർക്ക്. വലിയ ആകാംക്ഷയോടെയാണ് അകത്തേക്ക് കയറിയത്. അപ്പോണ്ടടാ, ഓരോരുത്തരായിട്ട് മാത്രമേ ഡെഡ് ബോഡി വച്ചിരിക്കുന്ന ഹാളിലേക്ക് കയറ്റിവിടുന്നുള്ളൂ. അവർ പുറത്തിറങ്ങുന്നത് മറുവശത്തു കൂടി ആയിരിക്കുകയും വേണം. അതായത് കയറിയ വഴിയിൽ കൂടി തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല. മൊത്തത്തിലൊരു പുകമറ. ഏതായാലും കയറി, ഓരോരുത്തരായിട്ട് കയറി ഹാളിനകത്തേക്ക്. എന്നിട്ട് ഡെഡ് ബോഡി വച്ചിരിക്കുന്ന പേടകത്തിനകത്തേക്ക് ആളാരാണ് എന്നറിയാൻ നോക്കിയവർ കണ്ടത് ആരെയാണ്? ആരെയാണ്? അവനവനെ തന്നെ. സ്വന്തം റിഫ്ലക്ഷൻ, സ്വന്തം പ്രതിബിംബം. അതിനകത്തെ വലിയൊരു കണ്ണാടിയായിരുന്നു ഉണ്ടായിരുന്നത് പേടകത്തിനകത്ത്. സ്വന്തം ഇമേജ് കണ്ട് എല്ലാവരും ഞെട്ടി എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഞെട്ടിത്തരിച്ച് സ്ഥലകാല ബോധം പോയെങ്കിലും ആ പെട്ടിക്ക് അടുത്തു വച്ചിരുന്ന ബോർഡും എല്ലാവരും വായിച്ചു. അതിലെന്താണ് എഴുതിയിരുന്നത്?

0: There is only one person who is capable of setting limits to your growth, and it is you. നിങ്ങളുടെ വളർച്ചയ്ക്ക് പരിധികൾ വയ്ക്കാൻ, വിഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് നിങ്ങൾ തന്നെയാണ്. യെസ് ബഡീസ്, നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ മറ്റൊരു വെർഷൻ. കമ്പനി മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു മാനേജ്മെൻ്റ് ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് ഈ പരിപാടി. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഉഗ്രൻ ക്ലാസ്സും ഉണ്ടായിരുന്നു അത്രേ സ്റ്റാഫിനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യമല്ലേ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്? ഇത് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചേഞ്ചസ് ഉണ്ടാക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ നമ്മുടെ ബോസോ ചങ്ങാതിമാരോ ലൈഫ് പാർട്ട്ണറോ പദവിയോ ഒക്കെ മാറുമ്പോഴല്ല, അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴല്ല നമ്മൾ മാറേണ്ടത്, നമ്മുടെ ജീവിതം മാറേണ്ടത്. നമ്മുടെ വളർച്ചയെ തടയുന്ന, അവയ്ക്ക് തുരങ്കം വയ്ക്കുന്ന വിചാരങ്ങളെയും ധാരണകളെയും അതിജീവിച്ച് അവ ബാധകമാകാതെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ്, നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വന്തം വളർച്ചയ്ക്ക് ഒരു തടസ്സമായി നിൽക്കാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക. അങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്?
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: 1950കളിലൊക്കെ ഈ കായിക ലോകത്തുണ്ടായിരുന്ന ഒരു വിശ്വാസം, ആരെക്കൊണ്ടും 4 മിനിറ്റിനകത്ത് 1 മൈൽ ദൂരം ഓടാൻ കഴിയില്ല എന്നായിരുന്നു. അത്ലീറ്റ്സ്, സ്പോർട്സ് വിദഗ്ധർ, ഡോക്ടർമാർ ഇവരെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരായിരുന്നു. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ റോജർ ബാനിസ്റ്റർ എന്ന അത്ലീറ്റ് 1954 മെയ് 6 ലണ്ടനിൽ വച്ച് നടന്ന ഒരു മത്സരത്തിൽ അസാധ്യം എന്ന് വിധിയെഴുതിയിരുന്ന ആ കാര്യം സാധ്യമാക്കിയെടുത്തു. 3 മിനിറ്റും 59.4 സെക്കൻഡും കൊണ്ട് 1 മൈൽ ഓടിത്തീർത്തു. കഴിഞ്ഞ 150 വർഷത്തെ ഏറ്റവും മഹത്തായ അത്ലറ്റിക് നേട്ടമായി ഫോർബ്സ് മാഗസിൻ ഈ വിജയത്തെ ഒരിടയ്ക്ക് തിരഞ്ഞെടുത്തിരുന്നു. അതിനുശേഷം പലരും 4 മിനിറ്റിൽ താഴെ ഓടിയിട്ടോ. 1 മൈൽ, 1 മൈൽ എന്നാൽ 1.61 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി. മൊറോക്കോയുടെ ഹിഷാം അൽ ഗറൂഷ് 3 മിനിറ്റ് 43 സെക്കൻഡിൽ ഈ ദൂരം പിന്നിട്ട് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. ഓക്കെ, ബെറ്റ് കോഫി പറയാൻ പോകുന്ന എന്താണെന്നറിയോ? ആ ഒരു ചരിത്ര നേട്ടം റോജർ ബാനിസ്റ്റർ കൈവരിച്ചില്ലേ, അതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ചില പാഠങ്ങൾ, അതാണ് ബെറ്റ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യത്തെ ലെസൺ, ഹാവ് ഓഡേഷ്യസ് ഗോൾസ്. ധീരത പ്രകടമാക്കുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും സാധിക്കില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു സംഗതിയായിരുന്നു 4 മിനിറ്റ് മൈൽ. എന്നാൽ 1952 ഒളിമ്പിക്സിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം പ്രൊഫഷണലി ഒരു ഡോക്ടറായിരുന്ന റോജർ ബാനിസ്റ്റർ തന്റെ ഫോക്കസ് ഈ ഒരു സാധ്യതയിലേക്ക് തിരിച്ചു. 4 മിനിറ്റും 7 സെക്കൻഡുകളും കൊണ്ട് ഓടുന്ന ദൂരം എന്തുകൊണ്ട് 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഓടിക്കൂടാ? അത് വെറുമൊരു മെന്റൽ ബ്ലോക്ക് മാത്രമല്ലേ 4 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് ഓടാൻ പറ്റില്ല എന്ന് പറയുന്നത്? ആ തടസ്സം സ്വീകരിക്കാൻ ബാനിസ്റ്റർ ഒരുക്കമായിരുന്നില്ല. ഉറച്ചതായിരുന്നു അത് ബ്രേക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം. ഇങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടോ? നമുക്ക് ഉണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ഒരു നേട്ടം നമ്മളെ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേക്കാം. ശരിക്കൊന്ന് ആലോചിച്ചു നോക്കിക്കോളൂ കേട്ടോ. സമയം പോലെ, ഇപ്പോഴല്ല, സമയം പോലെ. അങ്ങനെ ഒരു ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന് നടത്തുന്ന ശ്രമം തന്നെ നമ്മുടെ സന്തോഷവും അഭിമാനവും അംഗീകാരവും ഉയർത്തും. അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, അടുത്തതായി ബാനിസ്റ്ററുടെ ശ്രമങ്ങൾ പറഞ്ഞു തരുന്നത് നിരുത്സാഹപ്പെടുത്തുന്നവരെ ശ്രദ്ധിക്കരുത് എന്നാണ്. ഡോണ്ട് ലിസൺ ടു പെസിമിസ്റ്റ്സ്. ആ കാലത്തെ സ്പോർട്സ് വിദഗ്ധരും ഡോക്ടർമാർ പോലും വിശ്വസിച്ചിരുന്നത് മനുഷ്യ ശരീരത്തിന് 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് 1 മൈൽ ഓടാനാവില്ല എന്നാണ്. അതിന് ശ്രമിച്ചാൽ തന്നെ ഹാർട്ടിന് കൂടുതൽ മർദ്ദം സംഭവിക്കും, മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യത വരും എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ. ഇത്രയും വലിയൊരു തടസ്സത്തെയാണ് ഒരു ഡോക്ടർ കൂടിയായിരുന്ന ബാനിസ്റ്റർ മറികടന്നത്. അത് നോക്കുമ്പോഴേ നിന്നെ കൊണ്ട് പറ്റില്ല, വേറെ ജോലിയൊന്നുമില്ലേ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെയുള്ള സിമ്പിളായ നെഗറ്റീവ് കമൻസൊക്കെ ഈസിയായി നമുക്ക് വിട്ടുകളയാം അല്ലേ? കൊളംബസ്, ടെൻസിങ്ങും ഹിലരിയും പിന്നെ നമ്മുടെ ഗാന്ധിജി, ഇവരൊക്കെ നിരുത്സാഹികളുടെ വാക്കുകളിൽ വീണു വരുന്നെങ്കിലോ? നമുക്ക് വളരെ നല്ല ഒരു ലക്ഷ്യമുണ്ട് മുന്നിൽ എങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് ഒന്നും മുഖവിലക്കെടുക്കാതിരിക്കുക. ഓക്കെ, റോജർ ബാനിസ്റ്റർ തൻ്റെ ഈ നേട്ടത്തിലൂടെ ശരിക്കും ഒരു വഴികാട്ടിയായി മാറുക കൂടിയാണ് ചെയ്തത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയം മറ്റ് പല അത്ലീറ്റ്സിനും വലിയ പ്രചോദനമായി മാറി. 1954 ഈ റെക്കോർഡ് ഭേദിച്ച ശേഷം ബാനിസ്റ്റർ പറഞ്ഞതെന്താണെന്നോ, താൻ ഏതോ ഒരു മായിക ലോകത്താണ് എന്ന് തോന്നുന്നു എന്നാണ്. മഹത്തായ നേട്ടങ്ങളിലെത്തിയവർക്കെല്ലാം

ഇത്തരമൊരു വികാരമുണ്ടായിട്ടുണ്ടാവാം. ഏതായാലും ബാനിസ്റ്ററിനെ പിന്തുടർന്ന് വെറും 56 ദിവസത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന എതിരാളിയായ ജോൺ ലിൻഡി 3:57.9 കൊണ്ട് ഒരു മൈൽ ഓടി തീർത്തു. ഒരാൾ ചെയ്യാൻ നോക്കിയിരുന്ന പോലെയായില്ലേ, വഴികാട്ടിയായില്ലേ ബാനിസ്റ്റർ? പിന്നീട് 3 വർഷത്തിനിടയിൽ മറ്റ് 17 ഓട്ടക്കാരാണ് 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഒരു മൈൽ ഓടി തീർത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ ബ്ലോക്കിനെയാണ് ബാനിസ്റ്റർ തകർത്തതും മറ്റുള്ളവർ ഫോളോ ചെയ്തതും. ഇത്തരം ധാരണകൾ നമ്മുടെ പല കാര്യങ്ങളിലും കാണാം. അങ്ങനെയുള്ള ബ്ലോക്കുകളെ തരണം ചെയ്യുക എന്നത് വിജയങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഘടകമാണ്. അത്തരം വേലിക്കെട്ടുകൾ ചാടിക്കടക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ നമുക്കെല്ലാവർക്കും കഴിയണം. സോ നമ്മുടെ ആ 4-മിനിറ്റ് ബാരിയർ, തടസ്സം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക, പിന്നെ അതങ്ങ് തകർക്കുക റോജർ ബാനിസ്റ്റർ ചെയ്തതുപോലെ. ആൻഡ് ഇതുപോലുള്ള ഇൻസ്പയറിംഗ് എക്സാമ്പിൾസിനായി, സ്റ്റോറീസിനായി ദിവസവും ബെഡ് കോഫിക്കൊപ്പം കൂടിക്കോളൂ കേട്ടോ. ഇന്നിനി പക്ഷേ ബാക്കിയൊന്നുമില്ല പറയാനായിട്ട്, കഥകളൊന്നുമില്ല. നാളെ മോർണിംഗ് 6:15 സെറ്റാക്കാം നമുക്കിനി. ഓക്കെ ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, നാളെ കാണാം. ഹാവ് എ വണ്ടർഫുൾ ഡേ ഓൾ ഓഫ് യു. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളുടെ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. 8:30 സവാരി ടൈം, 10 പാട്സപ്പ്, ഉച്ചയ്ക്ക് 12 യുവർ ചോയ്സ്, വൈകിട്ട് 3 മുതൽ 5 വരെ വിവിധ് ഭാരതി റിലേ പരിപാടികൾ, 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, രാത്രി 9 കേൾക്കാം രാഗം സംഗീതം, 10 അരികെ, 11 ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: Listening to Rainbow FM Kochi 107.5 Musically yours.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. രാത്രിയുടെ യാമങ്ങളെ വകഞ്ഞു മാറ്റി ഇതാ വീണ്ടും സൂര്യരശ്മികൾ ഭൂമിയെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ സ്വാഗതം കൊച്ചിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്കായി ഗാനങ്ങൾ എഴുതി അയച്ചു നൽകിയിരിക്കുന്നത് കൂർക്കഞ്ചേരി സ്വദേശി സുരേഷാണ്. പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വരദാനമാണ്. ഇവിടെ ഇതാ ആദ്യഗാനത്തിൽ ജീവിത വഴികളിലെ ആശങ്കയും അന്ധകാരവും അകറ്റി പ്രത്യാശയുടെ വെളിച്ചം ചൊരിയുന്ന നാഥന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഭക്തഹൃദയങ്ങൾ.

പ്രിയരെ, ഈ ഗാനം ഇനി കേൾക്കാം. ചിത്രം മറിയക്കുട്ടി. തിരുനയിനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം സി എസ് രാധാദേവിയും സംഘവും ചേർന്ന് പാടിയിരിക്കുന്നു.

ശ്രോതാക്കൾ ഇപ്പോൾ ആസ്വദിച്ച ഈ ഗാനം ആലപിച്ചത് ശ്രീമതിമാർ സി എസ് രാധാദേവി, വി ലക്ഷ്മി, ശ്യാമള എന്നിവരാണ്. ഇവരിൽ സി എസ് രാധാദേവിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ആകാശവാണിയുടെ മലയാള പ്രക്ഷേപണം തുടങ്ങിയത് മുതൽ 40-ലേറെ വർഷം മലയാളിയുടെ ചെവിയോരത്ത് ഈ ശബ്ദം നിറഞ്ഞു നിന്നിരുന്നു. റേഡിയോ നാടകങ്ങളിലും ലളിതഗാനങ്ങളിലും മാത്രമല്ല, ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ശ്രീമതി സി എസ് രാധാദേവി മലയാളിയുടെ ശബ്ദ താരമായി മാറി. 1942 ട്രാവൻകൂർ റേഡിയോ നിലയത്തിൽ നാടക പരിപാടി അവതരിപ്പിച്ചു തുടങ്ങിയതാണ്. 1949 ആകാശവാണി സ്ഥാപിതമായ കാലം മുതൽ സ്ഥിരം ആർട്ടിസ്റ്റായി. ട്രാവൻകൂർ റേഡിയോ നിലയത്തിൽ ആദ്യം സിനിമാ പാട്ടിന്റെ ഈണത്തിൽ മറ്റു പാട്ടുകൾ പാടിയിരുന്നു, പിന്നെ നാടകങ്ങൾക്ക് ശബ്ദം നൽകി. ആകാശവാണിയിലെത്തിയ ശേഷം തൃശൂർ പി രാധാകൃഷ്ണനാണ് ലളിതഗാനം തുടങ്ങാം എന്ന് പറയുന്നത്. ലളിത സംഗീത പരിപാടി തുടങ്ങുന്നത് തന്നെ സി എസ് രാധാദേവിയുടെ അഞ്ജന ശ്രീധര എന്ന ഗാനത്തോടെയായിരുന്നു. ഓമനത്തിങ്കൾ കിടാവോ ഇന്ന് കേൾക്കുന്ന രീതിയിൽ ആകാശവാണിയിലൂടെ ആദ്യം പാടിയതും സി എസ് രാധാദേവിയായിരുന്നു.

റീറെ, ഇനി നമുക്കൊരു ഗാനത്തിലേക്ക് പോകാം. സി എസ് രാധാദേവി ലളിത തമ്പിയോടൊപ്പം പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. തിരുനൈനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രം ഹരിശ്ചന്ദ്ര.

0: ശ്രോതാക്കളെ, പതിവ് പോലെ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ. നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, എന്ത് ചോദിച്ചാലും ഉത്തരം കണ്ടുപിടിക്കുന്ന നമ്മുടെ ശ്രോതാക്കളാണ് റെയിൻബോക്കുള്ളത്. അതെന്തായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ നേരെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് കേൾപ്പിക്കാൻ പോകുന്ന ആ ഗാനം കണ്ടുപിടിക്കാൻ ഇതാ കുറച്ച് ക്ലൂ തരാം. ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഇതൊരു യുഗ്മഗാനമാണ്. ഇനി രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് രാജവംശങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ഗാനം ഒരുക്കിയത്. രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് രാജവംശങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ഗാനം ഒരുക്കിയത്. മൂന്നാമത്തെ ക്ലൂ 1960കളിലാണ് ഈ ഗാനമുള്ള ചലച്ചിത്രം പുറത്തിറങ്ങിയത്. എന്തായാലും മൂന്ന് ക്ലൂ ആയി, ഇനി ഒരു ക്ലൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്ലൂ എന്ന് പറയുന്നത് പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് തോമസ് ഹാർഡിയുടെ ഒരു നോവലിനെ ആധാരമാക്കിയാണ് ഈ ചലച്ചിത്രം ഒരുക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ പേജിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ. തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശി സുരേഷ് തെരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 11:28. ടി എൻ ഗോവിന്ദൻ നായരുടെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു സി എസ് രാധാദേവിയുടെ വേദിയിലെ അഭിനയ തുടക്കം. അച്ഛൻ വഞ്ചിയൂർ മേടയിൽ വീട്ടിൽ ശിവശങ്കരൻ പിള്ളയ്ക്ക് മകളുടെ സിനിമാ അഭിനയത്തോട് ആദ്യം എതിർപ്പായിരുന്നു. എന്നാൽ ബന്ധുവായ തിക്കുറിശി സുകുമാരൻ നായരുടെ പ്രേരണ ആ എതിർപ്പിനെ ഇല്ലാതാക്കി. 1944 യാചകമോഹിനി, അംബികാപതി എന്നീ സിനിമകളിൽ ബാലനടിയായി. 1948 തിക്കുറിശി അഭിനയിച്ച പ്രസിദ്ധമായ സ്ത്രീ എന്ന സിനിമയിൽ രണ്ടാം നായികയായി അഭിനയിച്ചു. കലാനിലയം കൃഷ്ണൻ നായരായിരുന്നു ആകാശവാണിയിലേക്ക് നയിച്ചത്. ജഗതി എൻ കെ ആചാരി, വീരരാഘവൻ നായർ, കെ ജി ദേവകിയമ്മ, ടി പി രാധാമണി എന്നിവർ സഹപ്രവർത്തകരായിരുന്നു. ഇതിനിടയിൽ ഡബ്ബിംഗ് രംഗത്തേക്ക് കടന്ന സി എസ് രാധാദേവി മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾക്ക് ശബ്ദം നൽകി. മലയാളത്തിൽ ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിൽ സുജാതയ്ക്കും, കടൽ എന്ന സിനിമയിൽ ശാരദയ്ക്കും വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട്. സീത, ജ്ഞാനസുന്ദരി, സ്നാപക യോഹന്നാൻ, ഭക്തകുചേല എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകി. പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാധാദേവി നടൻ ബഹദൂർ സംവിധാനം ചെയ്ത ബല്ലാത്ത പഹയൻ എന്ന നാടകത്തിൽ പ്രധാന റോളിൽ അഭിനയിച്ചു. പ്രിയരെ, ആ പ്രിയപ്പെട്ട കലാകാരിയുടെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേട്ടാലോ.
1: 13 വയസ്സുള്ളപ്പം പരിവർത്തനം എന്നൊരു നാടകം എടുത്തു. ആ നാടകത്തിൽ എന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ കൂടെ ചേർന്ന് അഭിനയം കൂടെ സാറാ പറഞ്ഞു തന്നെ പഠിപ്പിച്ചു. പിന്നെ ആകാശവാണിയിൽ നാടകങ്ങൾ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് 50 കയറി, 50 ആകാശവാണി എടുത്തത്. അപ്പോൾ ആകാശവാണി കയറിയതിന് ശേഷം പിന്നെ ലൈറ്റ് മ്യൂസിക്കും പാടിയത് ഞാൻ ആദ്യമായിട്ടാണ്. അവിടെയാണ് ലൈറ്റ് മ്യൂസിക് ആദ്യമായിട്ട് പാടി. പിന്നെയാണ് മറ്റുള്ള സ്റ്റേഷനിലൊക്കെ വന്നത്.

0: പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പാടുന്നുണ്ട്. എന്നാലും പ്രധാനമായിട്ട് ലൈറ്റ് മ്യൂസിക്, മ്യൂസിക്കിനോട് വലിയ ഇഷ്ടമാണ്. അപ്പോ നാടകത്തിനേക്കാൾ മ്യൂസിക്കിനെ കിട്ടി അതിന് പോകും. ഞാൻ ഒരു 8-9 പടത്തിൽ പാടിയിട്ടുണ്ട്. പാടാക്കവെങ്കിൽ എന്നെ മറിയക്കുട്ടി, പിന്നെ പൂത്താലി, പിന്നെ ഹരിചന്ദ്രൻ മന്ത്രവാദി. ഒന്ന് ചിരിക്കൂ കണ്ണു തിരിക്കൂ, ചിരിക്കൂ ചിരിക്കൂ ചിരിക്കൂ, ഇന്നു ചിരിക്കാം നാളെ കരയാം, ഇന്നലത്തെ കഥ മറന്നിടാം, ഒന്നു ചിരിക്കൂ.
1: സമയം 7 മണി കഴിഞ്ഞ് 14:05 ആയിരിക്കുകയാണ്. പ്രിയരെ, നമുക്കിനി ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. സി എസ് രാധാദേവി പാടിയ ഗാനം തന്നെയാണ് ഇനി വരുന്നതും. ചിത്രം ബാല്യസഖി. തിരുനയനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണന്റെ ഈണം.

ഗാനഗന്ധർവൻ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫിനോടൊപ്പം 1950 നല്ല തങ്ക എന്ന ചലച്ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് സി എസ് രാധാദേവി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് ബാല്യസഖി, ഹരിശ്ചന്ദ്ര, അവകാശി, അനിയത്തി, പാടാത്ത പൈങ്കിളി, മന്ത്രവാദി തുടങ്ങി 14 ചിത്രങ്ങളിൽ സി എസ് രാധാദേവി പാടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മന്ത്രവാദി എന്ന ചിത്രത്തിൽ രാധാദേവി പാടിയ ഒരു ഗാനം ആസ്വദിക്കാം. തിരുനെയ്നാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണൻ ടീമാണ് ഈ ഗാനം ഒരുക്കിയത്.

ഗായിക എന്നതിലുപരി ചലച്ചിത്രങ്ങളിലും നാടകങ്ങളിലും അഭിനയിച്ച് അഭിനേത്രി എന്ന നിലയിലും അവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പ്രക്ഷേപണ കലയിലെ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ച് കേരള സംഗീത അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവന നൽകിയതിന് കേരള സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ, ആകാശവാണിയിൽ 60 വർഷം പിന്നിട്ട പുരസ്കാരം എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് 95-ാം വയസ്സിൽ അവർ അന്തരിച്ചത്. ആ അമ്മയ്ക്ക് വേണ്ടി ആകാശവാണിയുടെ പേരിൽ ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുന്നു.

0: മറിയക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സി എസ് രാധാദേവി പാടിയ ഗാനമാണ് കേട്ടത്. തിരുനേനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മണന്റെ ഈണം. സമയം 7:53 55 സെക്കൻഡും. പ്രിയരെ, ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ക്ലൂസ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആദ്യത്തെ ക്ലൂ, ഇതൊരു യുഗ്മ ഗാനമാണ്. രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, രാജവംശങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ഗാനം ഒരുക്കിയത്. മൂന്നാമത്തെ ക്ലൂ, 1960കളിലാണ് ഈ ഗാനമുള്ള ചലച്ചിത്രം പുറത്തിറങ്ങിയത്. ഇനി അവസാനത്തെ, അതായത് നാലാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് തോമസ് ഹാർഡിയുടെ ഒരു നോവലിനെ ആധാരമാക്കിയാണ് ഈ ചലച്ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഉത്തരങ്ങൾ മനസ്സിലായെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിക്കോളൂ. ഏറ്റവും ആദ്യം ആരാണ് അയച്ചതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയും, കാരണം അവർക്കൊരു പ്രത്യേക അഭിനന്ദനം നമ്മൾ അറിയിക്കണമല്ലോ. പ്രിയരെ, ഇനി നമുക്ക് 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ തുടർന്ന് കേൾക്കാം നിത്യഹരിത സുന്ദര സുവർണ ഗാനങ്ങളുമായി. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആച്ചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണ മോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പതറായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ്

സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ യുഎസ് ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

പ്രിയരെ നമസ്കാരം. 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 45 സെക്കൻഡും ആയിരിക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ടെങ്കിലും പാട്ടുകളുടെ എണ്ണം ഒന്നും തന്നെ കുറയുന്നില്ല. ഏകദേശം 5 പാട്ടുകൾ നിലവിൽ നമ്മൾ കേൾപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇന്നത്തെ സ്വാതം കുച്ചിയിലെ പാട്ടുകൾ നമുക്ക് അയച്ചു നൽകിയ സുരേഷ് കൂർക്കഞ്ചേരി അടുത്തടുത്ത ദിവസങ്ങളിൽ അന്തരിച്ച 2 കലാകാരന്മാരുടെ ഗാനങ്ങളാണ് നമുക്കായി തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. ഒന്ന് CS രാധാദേവിയും മറ്റൊന്ന് സംഗീത സംവിധായകൻ LPR വർമ്മയുമാണ്. ശ്രീ LPR വർമ്മയുടെ ഓർമ്മ ദിവസം ഇന്നലെ, അതായത് 6/7/2026 ആയിരുന്നു. അദ്ദേഹം സംഗീതം നൽകിയ സന്ധ്യാവന്ദനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം നമുക്ക് അടുത്തതായി കേൾക്കാം. വയലാറിന്റെ വരികൾ പാടിയത് P. സുശീല.

പരപ്പനാട് രാജവംശത്തിൽ 1927 February 18 ശ്രീ LPR വർമ്മ ജനിച്ചത്. ആദ്യകാലത്തെ നാടകങ്ങൾക്ക് സംഗീതം നൽകിയിരുന്ന LPR വർമ്മ 15 മലയാള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. ആദ്യ ചിത്രമായ സ്ത്രീ ഹൃദയത്തിൽ നിന്നും ഒരു ഗാനം ഇതാ. ഈ ഗാനം പാടിയത് ജിക്കി. ഗാനരചന P. ഭാസ്കരൻ.

ഈ ചലച്ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഇനി ഒരു ക്ലൂ കൂടി വേണോ? കുറേ പേര് ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലൂ കൂടി ഞാൻ പറയാം. അതുകൂടി പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. നന്നായി പാടുന്ന ഒരു പക്ഷിയുടെ പേരിലാണ് ഈ ഗാനം തുടങ്ങുന്നത്. നന്നായി പാടുന്ന ഒരു പക്ഷിയുടെ പേരിൽ തുടങ്ങുന്നതാണ് ഈ ഗാനം. അപ്പോൾ എന്തായാലും ഗാനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉത്തരങ്ങൾ ഇനിയും അയക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് അയച്ച ആ ഒരു കത്തിലേക്ക് പോയാലും. എന്തായാലും ശ്രോതാവിന് വിളിച്ചു ഒത്തിരി വട്ടം, പക്ഷേ എനിക്ക് ലൈനിൽ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നേരെ പ്രിയപ്പെട്ട ശ്രോതാവിൻ്റെ കത്തിലേക്ക് പോയാലോ. നമസ്കാരം. എൻ്റെ കുട്ടിക്കാലത്ത് ആകാശവാണിയിൽ എല്ലാ ദിവസവും കേട്ടിരുന്ന ഒരു ശബ്ദതാരമായിരുന്നു ശ്രീമതി സി എസ് രാധാദേവി. 40 വർഷത്തിലധികം അവർ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥയായിരുന്നു. ജൂലൈ 7 അവരുടെ ഓർമ്മ ദിവസമാണ്. കൂടാതെ പ്രശസ്ത സംഗീത സംവിധായകൻ LPR വർമ്മയുടെ ഓർമ്മ ദിവസം ജൂലൈ 6 സി എസ് രാധാദേവി പാടിയതും LPR വർമ്മ സംഗീതം നൽകിയതുമായ കുറച്ച് ഗാനങ്ങൾ ഞാൻ അയക്കുകയാണ്. ഈ ഗാനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇതാ നമ്മൾ ആ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ശ്രോതാവിനെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേഗം കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കുകയാണ്. ശ്രീ LPR വർമ്മയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് ഉള്ളത് മതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അജ്ഞാത സഖി ആത്മസഖി എന്ന ഗാനത്തിനാണ്. നമുക്കിപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ AP കോമളയും വസന്തയും രേണുകയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന P ഭാസ്കരൻ.

പ്രിയരേ, ഇന്നത്തെ സ്വാഗതം കുറിച്ചില്ല അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കേൾപ്പിക്കുന്ന ഗാനം കണ്ടെത്താനായിട്ട് കുറച്ച് സൂചനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ചിലക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സൂചന കൂടി ഞാൻ ആഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വീണ്ടും പെട്ടെന്ന് പറഞ്ഞു തീർക്കാട്ടോ, ഞാൻ സമയം വൈകിപ്പിക്കുന്നില്ല. ഇതൊരു യുഗ്മഗാനമാണ്, അതുപോലെ രാജവംശങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ഗാനം ഒരുക്കിയത്. മൂന്നാമത്തെ ക്ലൂ, 1960s ഈ ഗാനമുള്ള ചലച്ചിത്രം പുറത്തിറങ്ങിയത്. ഇനി നാലാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് തോമസ് ഹാർഡിയുടെ ഒരു നോവലിനെ ആധാരമാക്കിയാണ്

തൊട്ടാവാടി എന്ന ചിത്രത്തിന് വേണ്ടി എൽ പി ആർ വർമ്മ 6 ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. ഗായകൻ ജയചന്ദ്രന് ഏറെ പ്രശസ്തി നൽകിയ ഉപാസന ഉപാസന എന്ന ഗാനം അതിലൊന്നാണ്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനമാണ് അടുത്തതായി വരുന്നത്. വരികൾ വയലാർ രാമവർമ്മയുടേത്.

0: പ്രിയരെ അങ്ങനെ ഒത്തിരി ശ്രമിച്ചതിന് ശേഷം നമ്മുടെ ശ്രോതാവ് ഇതാ കോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഇതാ ജോയിൻ ചെയ്യണം, നേരിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം.
1: ആ ഹലോ ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
0: ആ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ, ഇത്രയും ഒച്ചയിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ.
1: എന്റെ ഫോണിന്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞു, എന്റെ സാധാ ഫോണാണ് സാറേ.
0: ആ ഹാ ഹാ ഓക്കെ ഓക്കെ. അപ്പൊ ഈ തൃശ്ശൂർ കൂർക്കഞ്ചേരി നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് തൃപ്രയാർക്ക് പോകുന്ന വഴിയിലുള്ള കൂർക്കഞ്ചേരി അല്ലേ?
1: അതെ അതെ, തൃശ്ശൂരിൽ നിന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളെ കൂർക്കഞ്ചേരി. ഞങ്ങൾ ഇവിടെ തൈപ്പൂയം വലിയ ആഘോഷമാണ് വർഷത്തിലെ, കാവടി ആഘോഷം.
0: ആ അതാണ് ഏറ്റവും വലിയൊരു ആഘോഷം.

0: ആണത്.
1: ഓക്കെ,
0: അത് ഇന്ന് സാറിന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയതിൽ സാറ് അവതരിപ്പിക്കുന്നോണ്ട് വലിയ സന്തോഷമായി. സാറിന്റെ അവതരണം ഈ സ്പെഷ്യൽ ഡേക്ക് വരുമ്പോ അവരുടെ ശബ്ദമൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഒരു നല്ല നമ്മളെ കുറിച്ച് ഈ പണ്ട് ഇപ്പൊ മരിച്ചുപോയ നല്ല കലാകാരന്മാരുടെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് അവരുടെ സംഭാവനകളൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ചെയ്യുമ്പോഴേ വളരെ നമുക്കൊരു അറിവാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ വെറും ഗാനങ്ങൾ മാത്രം കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല സാറ് അവതരിപ്പിക്കുമ്പോ ഇത്രയും പറയുന്നെങ്കിലും ഗാനങ്ങളുടെ എണ്ണവും കുറയുന്നില്ല. അതൊരു വലിയൊരു കഴിവാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്?
1: അതെന്തായാലും ഒത്തിരി സന്തോഷം. ഇവിടെ ചില ആളുകൾ ഇപ്പൊ മെസ്സേജ് വരും, ചിലർ അയച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കും, പക്ഷെ ഞാൻ പാട്ടുകൾ നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ പാട്ടുകളുടെ എണ്ണം കുറയില്ല. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചു പോകുമ്പോഴാണ് പാട്ടുകളുടെ എണ്ണം കുറയുന്നത്. പക്ഷെ
0: ചിലർക്ക് വന്നിട്ട് പാട്ടുകളും കൊടുക്കുന്നില്ല, ഇങ്ങനെ വലിച്ചു നീട്ടി വീഴ്ച നീട്ടി വന്നിട്ട് ചിലർക്ക് വന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇപ്പം ജലീൽ സാർ അവതരിപ്പിക്കും, നല്ല ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഓരോ ഭാഗത്തും ശ്രമിക്കുന്നുണ്ട്.
1: ഒത്തിരി സന്തോഷം.
0: ഇങ്ങനെ ഈ മരിച്ചുപോയപ്പം എന്റെ മക്കളോ എന്റെ പേരെ കുട്ടികളോ ഒക്കെ ഈ മരിച്ചുപോയ ഈ കലാകാരന്മാരുടെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഈ പാട്ടുകളൊക്കെ മാത്രം നമ്മള് വീട്ടില് വയ്ക്കുമ്പോ മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ശബ്ദമൊക്കെ കേൾപ്പിച്ച് അവരെ കുറിച്ചൊക്കെ നല്ലൊരു ഒരു ഇതൊക്കെ പറയുമ്പോ ഒരു എന്താ പറയണ്ട നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മൾ ഗാനങ്ങൾ കേൾക്കുമ്പോ അറിയാതെ അതുകൂടെ പോവും. ലിസ്റ്റ് ആയിട്ട് ഇപ്പം ഗാനങ്ങളൊക്കെ എല്ലാവരെയും എഴുതി വയ്ക്കെങ്കിലും അത് ആ പാട്ടുകൾ അതായത് ഈ കലാകാരന്മാർ ഒരുക്കി വെച്ച നല്ല ആ പൂക്കളെ നന്നായിട്ട് കോർത്ത് നല്ലൊരു പൂമാലയാക്കാനായിട്ട് ജലീൽ സാറിനെ പോലെയുള്ള ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് ജലീൽ സാറിന് എന്റെ ഒരു നൂറ് നൂറ് അഭിനന്ദനം. കാരണം നിങ്ങളൊക്കെ ഈ ചെറുപ്പക്കാർ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുളിയാണ്.
1: ഒത്തിരി എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ബാക്കിയുള്ളവരും അതിന് ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കും കൂടി ഞാൻ ഈ ഒരു അഭിനന്ദനങ്ങൾ കൈമാറുകയാണ്. അതുപോലെ തന്നെ ഈ സി എസ് രാധാദേവിയുടെ ഞാൻ ഈ പാട്ടുകൾ സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇതിൽ തന്നെ ചില പാട്ടുകൾ ഭയങ്കര ഹിറ്റായ പാട്ടുകളാണ്. ഇപ്പോൾ ഉപാസന എന്നുള്ള പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ്. പക്ഷേ ആ പാട്ടുകൾ ചോദിക്കാതെ അധികം കേൾക്കാത്ത പാട്ടുകൾ മാത്രമായിട്ട് താങ്കൾ അത് സെലക്ട് ചെയ്യാൻ എന്താണ് ഒരു പ്രത്യേക കാരണം? കൂടുതൽ ആളുകൾക്ക് അത് പാട്ടുകൾ കേൾക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ?
0: അല്ല സാറേ, അത് നമ്മള് ഇപ്പം എനിക്കൊരു സൈക്കിൾ ഷോപ്പാണ് ഉള്ളത്. സൈക്കിൾ ഷോപ്പിൽ ഈ സൈക്കിളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാട്ടുകൾ ഇപ്പം നിലയങ്ങളെ പല പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അത് ഈ ആപ്പ് ഉള്ളത് കൊണ്ട് എല്ലാ നിലയങ്ങളും കേൾക്കാൻ പറ്റും. ഇപ്പോ തിരുവനന്തപുരം ആയാലും തൃശ്ശൂർ ആയാലും ഏത് നിലയായാലും കേൾക്കുമ്പോഴൊക്കെ നമ്മളിപ്പോ എൽ പി ആർ വർമ്മ എന്ന് പറഞ്ഞാൽ എൽ പി ആർ വർമ്മയുടെ ഹിറ്റ് ഗാനങ്ങൾ മാത്രം ഇപ്പൊ അജ്ഞാത സഖി അല്ലെങ്കിൽ ഉപാസന ഉപാസന ആ പാട്ടൊക്കെയാണ് കേൾപ്പിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, വീണ്ടും വേറെ പാട്ടുകൾ ഉണ്ട്. അത് നമ്മൾ കേൾക്കാത്ത പാട്ടുകൾ അതിമധുരം എന്ന് പറയാറില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്റെ മോന്റെ സഹായം കൊണ്ടാണ് നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ മറ്റേ അധികം കേൾക്കാത്ത പാട്ടുകൾ. എന്നാൽ നമ്മൾ ആ സിനിമകൾ കണ്ടപ്പോ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് എത്രയോ കാലമായിട്ട് ആകാശവാണിയിലൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്ത് അത് ആകാശവാണിയിലെ ശബ്ദശേഖരത്തിൽ നിന്ന് അതൊക്കെ കേൾപ്പിച്ചതിൽ ഒരു വളരെ സന്തോഷമുണ്ട് സാർ.
1: അത് എല്ലാ ശ്രോതാക്കളെ, നമ്മള് പാട്ടുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ചോദിച്ചാലാണല്ലോ നമുക്ക് അങ്ങോട്ട് പ്ലേ ചെയ്ത് തരാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് പ്ലേ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഞാനും പറയുന്നത് ഇതുപോലുള്ള ഇഷ്ടമുള്ള നല്ല പാട്ടുകളുള്ള ദിവസങ്ങളുണ്ട്, അത് വായിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും കൂടുതലും കേൾക്കാത്ത പാട്ടുകളാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് കേൾക്കാനും, ഇപ്പോൾ ഞാൻ ഈ കമൻറ്റുകൾ വായിച്ച സമയത്ത് ഒരു ശ്രോതാവ് വായിച്ച ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, അതായത് സി എസ് രാധാദേവി സിനിമാ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നത് ഈ പ്രോഗ്രാം കേൾക്കുമ്പോഴാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം പലർക്കും അറിയാത്ത ഇവരൊക്കെ വളരെ കുറച്ച് സിനിമയിലാണ് പാടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എൽ പി ആർ വർമ്മയാണെങ്കിൽ കുറച്ച് സിനിമക്കാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരാ എന്നുള്ളൊരു വലിയ കാര്യമാണ്. എന്തായാലും ഞാൻ ഇനിയും ഒരുപാട് സമയം കളയുന്നില്ല, ഞാൻ നേരെ പാട്ടുകളിലേക്ക് പോവുകയാണ്. ഇതിൽ ഒത്തിരി സന്തോഷം.
0: ഒരു കാര്യം കൂടെ പറയട്ടെ സാറേ, ഒരു കാര്യം കൂടെ പറയട്ടെ. കാരണം ഈ ശ്രോതാക്കളൊക്കെ കത്തുകൾ അയക്കുമ്പോ ഇങ്ങനെ ഈ സ്ഥിരം കേൾക്കുന്ന പാട്ടുകള് വേണ്ട എന്നല്ല, അതിനോടൊപ്പം അധികം കേൾക്കാത്ത പാട്ടുകളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മ ദിവസത്തിന്റെ രീതിയിലോ ഒക്കെ തയ്യാറാക്കി അയക്കുകയാണെങ്കിൽ അത് ആ ലിസ്റ്റ് ആയിരിക്കും സാർ ആദ്യം എടുക്കേണ്ടത്. മാത്രമല്ല അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം.
1: ഓക്കേ, തീർച്ചയായിട്ടും.
0: ഇപ്പൊ 3-4 മാസം കഴിഞ്ഞ് അയക്കാൻ പറ്റൂ. അപ്പം അതുവരെ നമ്മൾ എല്ലാ ദിവസവും ഈ കേട്ട് കേട്ട് അഴകിയ പാട്ടുകൾ കേൾക്കണ്ടല്ലോ എന്ന് വെച്ചാണ് പറയുന്നത് സാർ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി പാട്ടുകളിലേക്കൂടി പോവാം. അപ്പൊ എന്തായാലും ശ്രോതാക്കളുടെ

0: ഫേസ്ബുക്കിലെ കമന്റൊക്കെ ഞാനും നോക്കുന്നുണ്ട് സാർ. അപ്പം മോന്റെ ഫോണിലും ഫേസ്ബുക്കിലെ കമന്റ് നോക്കുന്നു. അപ്പം പേരുകളൊക്കെ മുഴുവൻ പറയണേ സാർ. ഓക്കെ
1: ആ ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ശ്രോതാക്കളുടെ പേരുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയൂ കേട്ടോ. ഓക്കെ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ബാക്കി പാട്ടുകളിലേക്ക് പോവാം. ഓക്കെ ബൈ. യെസ്, എന്തായാലും നമ്മൾ ഇന്ന് പാട്ടുകളെല്ലാം എഴുതി അയച്ച പ്രിയപ്പെട്ട ശ്രോതാവുമായിട്ട് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ ബാക്കി പാട്ടുകളിലേക്ക് പോകുകയാണ്. ഇനി വരാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് കുടുംബിനി എന്ന ചിത്രത്തിലെ ഗാനമാണ്.

അഭയദേവിന്റെ ഗാനരചനയിൽ പീലിയില പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റും 13 സെക്കൻഡുമായിരിക്കുകയാണ്. വയലാർ വരികൾ എഴുതിയ സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയത് LPR വർമ്മയായിരുന്നു. ആ ചിത്രത്തിൽ S ജാനകി പാടിയ ഈ ഗാനം അധികം പേരും കേൾക്കാനിടയില്ല എന്ന് കരുതുന്നു. ആ ഗാനത്തിലേക്ക്.

പ്രിയ ശ്രോതാക്കൾ കാത്തിരുന്ന ആ നിമിഷം ദാ എത്തിയിരിക്കുകയാണ്. ഇതാ ഞാൻ ആ സൂചനയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കണ്ടെത്താൻ പറഞ്ഞ ആ ഗാനം പ്ലേ ചെയ്യാൻ പോവുകയാണ്. ശരീരം എന്ന് പറയുന്നത് വയലാർ LPR വർമ്മ ടീം ഒരുക്കിയ ഈ ഗാനം പാടിയിരിക്കുന്നത് P. Jayachandranum S. Janakiyum ചേർന്നാണ്. ചിത്രം മേയർ നായർ. ഗാനം എന്ന് പറയുന്നത് വാനമ്പാടി വാനമ്പാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എന്തെങ്കിലും കൃത്യമായ ഉത്തരം ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിട്ടുണ്ടായിരുന്നത് NK Vijayan സാർ കേൾക്കുമ്പോഴത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷവും ഒത്തിരി പേര് കൃത്യമായ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. ജിഷ ജോൺസൺ, അജി ആലത്ത്, മാഗി ജോർജ്, മേഴ്സി തോമസ്, സഹിത ഹരി, ബീനാരാജ് ആയിക്കാട്, ബിന്ദു ദിലീപ്, ഗംഗാധരൻ KC, അതുപോലെ തന്നെ ഇന്നത്തെ പാട്ടുകളും ഇഷ്ടമായെന്ന് പറഞ്ഞ ഒത്തിരി പേര് അഭിനന്ദനങ്ങൾ അതെല്ലാം ശ്രോതാവിന് കൈമാറുകയാണ്. ഇനിയും ഒരുപാട് പേര് കൃത്യമായ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ബാക്കി കൃത്യമായ അയച്ചവരുടെ പേരുകൾ കൂടി ഞാൻ പറയുന്നതായിരിക്കും. ആ പാട്ടിലേക്ക് പോകാം.

സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും ഉണ്ടാ 46 സെക്കൻഡുമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ചുപേരുടെ അയച്ചിട്ടുണ്ടായിരുന്നു. ഉഷ വാസുദേവൻ, ഐസക് ചാക്കോ, ദീപ സുരേഷ്, അനിയൻ മംഗലശ്ശേരി, ഇവരും കൃത്യമായി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒപ്പം അധികം കേൾക്കാത്ത പാട്ടുകളയച്ച ആ ശ്രോതാവിന് ഈ ഒരു അഭിനന്ദനങ്ങളെല്ലാം നമ്മൾ കൈമാറുകയാണ്. ഇനി ഒരു പാട്ടിലേക്ക് കൂടി പോകാനുള്ള സമയമുണ്ട്. തികൃഷി സുകുമാരൻ നായർ എഴുതിയ ഒരു പാരഡിക്ക് LPR വർമ്മ സംഗീതം നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ചില ഗാനങ്ങളുടെ സംഗീതരസം കടം എടുത്തിട്ടുണ്ടെങ്കിലും ശരത് ചന്ദ്രൻ പാടിയ ഈ ഗാനം ഒരു അപൂർവതയായിരിക്കും. ചിത്രം ഉള്ളത് മതി.

സേവന വാർത്തകളിലേക്ക്. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപ്പാദന സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട്. ആലുവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലെ സെന്റ് മേരീസ് HS ആലുവ, SNDP HS ആലുവ, സെന്റ് ഫ്രാൻസിസ് HS ആലുവ, GV HS കളമശ്ശേരി, HGC GHSS തോട്ടക്കാട്ടുകര എന്നീ സെന്ററുകളിൽ 2025 ഡിസംബർ മാസത്തിലെ വിജ്ഞാപന പ്രകാരം കേരള പരീക്ഷാ ഭവൻ നടത്തിയ KTET പരീക്ഷ എഴുതി വിജയിച്ച പരീക്ഷാർത്ഥികളുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന, അതായത് ഇന്നലെ ആരംഭിച്ചതാണ്. ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് രാവിലെ 10:30

മുതൽ വൈകിട്ട് 4 വരെ ആലുവ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പരീക്ഷ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ SSLC, പ്രീ ഡിഗ്രി, പ്ലസ് ടു ഡിഗ്രി, അതുപോലെ തന്നെ BEd, അതല്ലെങ്കിൽ DLED, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, ജാതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി വിജയിച്ചിട്ടുള്ളവർ, ആയുധ തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിലെ പകർപ്പും, കേട്ടിട്ട് ഹാൾ ടിക്കറ്റും ക്വാളിഫൈഡ് ഷീറ്റും പരിശോധനയ്ക്കായി കൊണ്ടുവരേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ കേട്ടിട്ട് പരീക്ഷ വിജയിച്ച് വിവിധ കാരണങ്ങളാൽ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടത്താൻ സാധിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനും ഈ പറഞ്ഞ തീയതികളിൽ നടത്തുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നും നാളെയും കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു വേരിഫിക്കേഷൻ. ഇന്നലെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്.

0: listening to Rainbow FM Kochi 107.5. Musically yours.
1: On the move? Let's groove. Safari time is live.
2: ഉദർവാദർ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ ഇതർവോ

ഹലോ, ഗുഡ് മോർണിംഗ് കൊച്ചി. 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും 49 സെക്കൻഡും ആയിരിക്കുമ്പോൾ ദാ എല്ലാവരെയും വിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സ്വാഗതം. കൊച്ചിയിൽ കുറെ പാട്ടുകളൊക്കെ കേട്ടതാ, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാക്സുമായി ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്പാനിഷ് മസാല എന്ന മൂവിയിലെ പാട്ടാണ് നമുക്ക് കേട്ടത്. ഈ സ്പാനിഷ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ളത്. എന്നാലും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഈ സ്പാനിഷ് മസാല എന്ന് പറയുന്ന സിനിമ. അതിലിങ്ങനെ ഒരുപാട് ഫുഡ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ ഫോണൊക്കെ എടുത്തൊന്ന് FB ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും, പ്രത്യേകിച്ചും ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്നതെല്ലാം ഈ ഫുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഇതിങ്ങനെ ഇവരിങ്ങനെ മനസ്സിലാക്കി, നമ്മളിങ്ങനെ വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇതിങ്ങനെ കാണുക. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ എന്നെ സംബന്ധിച്ചു ഞാൻ ഇതിങ്ങനെ പലതിങ്ങനെ സേവ് ചെയ്ത് വെക്കും. പക്ഷെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പോവാറില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇത് കാണുന്ന സമയത്ത് കഴിക്കണം, അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെ പോകാറില്ല. യെസ്, അപ്പൊ എന്തായാലും ഓഫീസിലേക്കുള്ള ഓട്ടത്തിലും അല്ലെങ്കിൽ സ്കൂളില് പോകാനുള്ള തിരക്കിലും ഇനി അതല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം നേരം സവാരി ചെയ്യുന്നവരുടെ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രയിലായിരിക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ വിളിക്കാം, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ പറയാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം, പിന്നെ ആർക്കെങ്കിലും ഗ്രീറ്റിംഗ്സ് ഒക്കെ പറയാനും തീർച്ചയായിട്ടും യാത്രയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാവുന്നതാണ്. ഇന്ന് ജൂലൈ 7 ജൂലൈ 7 പ്രത്യേകതകൾ നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. പ്രത്യേകിച്ച് മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിനമാണ്. എന്നെ സംബന്ധിച്ചാലും കുറച്ച് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ച് കുറച്ച് ഇഷ്ടമൊക്കെ കുറച്ച് വെച്ചേക്കാണ്. അപ്പൊ ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. യെസ്, അപ്പൊ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഒരു ചോക്ലേറ്റ് കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെയൊക്കെ മുഖത്തൊരു സന്തോഷം വരില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ചോക്ലേറ്റ് തരുന്ന സമയത്ത് പരിചയമില്ലാത്ത ഒരാളാണ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വരും, നമ്മുടെ മുഖത്തൊരു ചിരിയൊക്കെ വരില്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഉറപ്പായും ഒരു ചോക്ലേറ്റ് കയ്യിൽ കരുതിക്കോളും. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അപ്പൊ എന്തായാലും പിറന്നാളുകളും ആഘോഷങ്ങളും മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ഒരു ആൾക്കൊരു നന്ദി പറയാം, ഒരു താങ്ക്സ് പറയണം. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വൈഫായിട്ടിങ്ങനെ പിണങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിലും ആരെങ്കിലുമായിട്ട് ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പിണങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചോക്ലേറ്റ് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ എത്ര വിഷമമാണെങ്കിലും അത് മേടിക്കും എന്നൊരു വിശ്വാസത്തിലായിരിക്കും ഇത് കൊടുക്കുക. അപ്പൊ അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും സ്നേഹം അറിയിക്കാനും ഒരു കാര്യമാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഓർക്കുകയാണെങ്കിൽ കഴിയുമെങ്കിൽ അയാൾക്കൊരു ചോക്ലേറ്റ് സമ്മാനിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല വാക്കെങ്കിലും പറയണം, കാരണം മധുരം എന്നത് ചോക്ലേറ്റിൽ മാത്രമല്ല. അപ്പൊ ഈ ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു വർത്തമാനം കൂടി പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ വാക്കുകളിലും പെരുമാറ്റത്തിലൊക്കെ ഇത് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വേൾഡ് ചോക്ലേറ്റ് ഡേ നമുക്ക് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ റെഡിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാന്ന് വെച്ചാൽ നിങ്ങളുടെ കോൾസിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ മറക്കണ്ട, 0484-242-8101 എന്ന നമ്പറിലേക്ക്.

പല കാര്യങ്ങളും പറഞ്ഞു, നമ്മൾ പല യാത്രകളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പോ കാറിലേക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രാവിലെ സമയത്ത് അല്ലെ, അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്തൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ടു പോവുകയാണെങ്കിൽ അതിനൊരു വല്ലാത്ത ഫീൽ ആയിരിക്കും. അപ്പൊ ഒന്ന് കേട്ടു നോക്കിയേ, ശരിയാണോ? ജലീലാണ് കൂടെയുള്ളത്.

0: You are listening to FM Rainbow 107.5.
1: തേജാബായ് ഫാമിലി എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. 8:54 14 സെക്കൻഡുമായിരിക്കും. അപ്പൊ യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് നമ്മൾ വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഈ ഒരു രാവിലെയുള്ള സമയത്ത് ആ ഒരു മോർണിംഗ് വൈബിൽ ഇങ്ങനെ കുറെ നല്ല അടിപൊളി ഫാസ്റ്റ് ട്രാക്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെലഡി പാട്ടാണ് കേൾക്കാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ കോൾസിന് വേണ്ടി. ഇനി വിളിച്ച് കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളവർക്കാണ് ഇതാ ഇപ്പോൾ വിളിച്ചോളൂ, നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ഞാൻ തരുന്ന വാക്കാണ് അല്ലേ. അപ്പൊ എന്തായാലും 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഇതുവരെയായിട്ട് ഒരു റേഡിയോ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ എന്ന് ചിലരിങ്ങനെ പരിഭവമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളിപ്പോൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വിളിക്കാം. ഞാൻ ഈ പറയുന്ന നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ കോൾസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് ട്രാക്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന

സമയത്ത് നമുക്ക് ഇന്ന് ഒരാളെ കൂടി വിളിച്ചാലോ. കാരണം ഫോർ ദ പീപ്പിൾ എന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരന് ഒരു സംഗീത സംവിധായകൻ നമുക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർ ദ പീപ്പിൾ അതിൻ്റെ റീ റിലീസ് വരാൻ പോകുന്നുള്ളൊരു അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ജയരാജ് സാറിന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ ഇങ്ങനെ ചെറിയ ഷോർട്സ് ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കച്ചക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ സിനിമകൾ റീ റിലീസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ, അതായത് ആദ്യമായിട്ടാണ് ഒരു സിനിമ കാണാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന ഒരു സിനിമയാണ് അത് ഫോർ ദ പീപ്പിളാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കും. പക്ഷെ ആ ഒരു സമയത്ത് എറണാകുളം സരിത തിയേറ്ററിലായിരുന്നു ഈ ഒരു സിനിമ റിലീസായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സിനിമ ഒരു ഭയങ്കര ഒരു ഓളമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരക്ക് കാണുന്ന സമയത്ത് ബസ്സിലൊക്കെ ഇറങ്ങിയിട്ടാണ് നേരെ ടിക്കറ്റ് എടുക്കാൻ ചെന്നത്. അപ്പോഴേക്കും കംപ്ലീറ്റ് ഫുള്ളായി. ബാക്കി സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ബ്ലാക്കിലേക്ക് ടിക്കറ്റ് നമ്മൾ കാണും. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരു രീതിയിലും ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ അതിന് ശേഷം തൊട്ടടുത്ത ഷോയിൽ നമ്മൾ പടം കണ്ടു. പക്ഷേ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. പ്രത്യേകിച്ചും തിയേറ്ററിൽ ചെന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുക, ആ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയി ഡാൻസ് ചെയ്യാൻ വലിയൊരു വൈബ് എന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ ജാസി ഗിഫ്റ്റിനെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സിനിമയാണ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഇനി വരാൻ പോകുന്ന പാട്ട് ജാസി ഗിഫ്റ്റും അനിതയും ചേർന്ന് പാടിയ ഒരു ഒരു ഫാസ്റ്റ് ട്രാക്കാണ് ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന നമ്പർ പാട്ടിൽ, ആ ഒരു സിനിമയിലെ പാട്ടിൽ.

0: ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന മൂവിയിലെ ഫാസ്റ്റ് ട്രാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നേരം 9 മണി കഴിഞ്ഞു 1 മിനിറ്റും 15 സെക്കൻഡും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജെ ജലീൽ. ഇന്നലെ യാത്രയിലാകുമ്പോ വിളിക്കാൻ ഞാൻ പറഞ്ഞ സമയത്ത് ഒരാൾ എന്റെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത് നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: റോയ്.
0: റോയ്, റോയ് എവിടുന്ന് വിളിക്കണേ? എളമക്കര. ഓക്കെ റോയ്, എന്താ ചെയ്യുന്നത് ശരിക്കും?
1: ഞാൻ ഓട്ടോ ഓടിക്കണേ.
0: ആണോ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? അപ്പൊ എന്താണ് ഈ ഓട്ടോറിക്ഷ ഏത് ഭാഗത്താണ് കൂടുതലും യാത്ര ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്?
1: എറണാകുളം.
0: എറണാകുളം ഭാഗത്ത് ഈ അടുത്ത ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെടുന്നതായിട്ട് റോയ്ക്ക് തോന്നിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
1: അടുത്ത ദിവസങ്ങൾ തുടങ്ങിയത് നമ്മുടെ ഗേൾസ് സ്പേസ്,
0: വളഞ്ഞമ്പലം.
1: അതെ, പിന്നെ നമ്മളെ നോർത്ത്
0: അവിടെയാണ് പ്രധാനമായിട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലേ?
1: ഓക്കെ,
0: നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കലൂർ സ്റ്റേഡിയം വരെയുള്ള ആ ഭാഗത്ത് ഇപ്പോ ബ്ലോക്ക് എങ്ങനെയുണ്ട്, കുറഞ്ഞിട്ടുണ്ടോ?
1: അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല, ബ്ലോക്ക് ആയിക്കോടാ.
0: ഓക്കെ, ഇന്നല്ല ഞാൻ ചോദിച്ചത്, ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയത് വെച്ചിട്ടാ ചോദിച്ചത്.
1: അവിടെ ബ്ലോക്ക് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ എളുപ്പ വഴികളൊക്കെ അറിയാൻ പറ്റില്ല, അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ പോകാറുണ്ടോ ബ്ലോക്ക് വരുന്ന സമയത്ത്? ഓക്കെ, അപ്പൊ ഈ വഴികളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
1: അതെ അതെ, നല്ലതാണ്.
0: ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഏത് സ്റ്റാൻഡിലാണ് ഓടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ അങ്ങനെയൊക്കെയാണോ പോകുന്നത് ഓട്ടം?
1: സ്റ്റാൻഡ് മറ്റേ ഫ്ലവർ ജംഗ്ഷൻ എന്ന് പറയും,
0: നമ്മുടെ പത്മ തിയേറ്ററിന്റെ അടുത്തുള്ള.
1: അതെ അതെ, മാർക്കറ്റിന്റെ അടുത്ത്.
0: അവരൊരു വല്ലാത്തൊരു ടാസ്ക് ആണല്ലോ. ഞാൻ എപ്പോഴും ആ ഭാഗത്തൂടി പോകുമ്പോൾ ശ്രദ്ധിക്കാറ്, നമ്മളൊരു സൈഡിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് വേറെ വാഹനം വരും, പിന്നെ ഭയങ്കര പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടെ വാഹനം ഓടിക്കാൻ
1: പറ്റുള്ളൂ.
0: അതല്ലേ എപ്പോഴും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും സഹകരിക്കാറുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ അതിൽ കൂടെ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ അല്ലാതെ എങ്ങനെയാണ്, സ്റ്റാൻഡിലല്ലാതെ ഇങ്ങനെ ആരിലൊക്കെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ പോവോ?
1: അങ്ങനെ ഓട്ടം വിളിച്ച പോറുണ്ട്, ഫോണിൽ ഓട്ടം വരാറുണ്ട്.
0: ഫോണിൽ ഓട്ടം വരാറുണ്ട്. ഓക്കെ, വേറെ റോഡ് വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടില് വൈഫുണ്ട്, പിന്നെ രണ്ട് മക്കളുണ്ട്.
0: കുട്ടികളൊക്കെ ചെറുതാണോ?
1: കുട്ടികള് വലുതാണ്.
0: വലിയ കുട്ടികളാണോ? ഏത് ക്ലാസ്സിലോടിക്കണേ?
1: വൻ ഹോട്ടൽ മാനേജ്മെന്റ് ജോലി.
0: ഓക്കെ,
1: മോള് റേഷൻ പരേഡ് കഴിഞ്ഞ്.
0: ഓക്കെ, അപ്പൊ വലിയ കുട്ടികളാണ്. ഞാൻ വിചാരിച്ചു കുഞ്ഞു കുട്ടി, ശബ്ദം കേട്ട് വിചാരിച്ച് കുഞ്ഞു കുട്ടികളുടെ അച്ഛനാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ബിഗ് ഫാദറാണ്. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോ റെസ്റ്റ് ഒക്കെ എടുക്കാലോ അല്ലെ? ഇനി മക്കളൊക്കെ ജോലി ആയി കഴിഞ്ഞാൽ എന്നാലും നമ്മള് പോകില്ല.
1: റെസ്റ്റ് എടുക്കണമെന്ന് താല്പര്യമില്ല, ഒരുപാട് പണിയെടുക്കും. ആ ഒരു ഇതാണ്,
0: ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു ആരോഗ്യം ഉണ്ടാവും ഈ ഇങ്ങനെ പോകുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു ചിലരിങ്ങനെ ജോലിയൊക്കെ പോകാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു മടിയൊക്കെ വന്നു പല അസുഖങ്ങളും വരുന്നത്. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ അസുഖങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ പോകും.
1: ഒരുപാട് കറക്റ്റാ പറഞ്ഞത്, ശരിയാണ്. നമ്മൾ വെറുതെ ഇരുന്ന പല അസുഖങ്ങളും തോന്നുന്നു നമുക്ക് ചെയ്യാനും.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്?
0: ഓക്കെ, ഇപ്പൊ അവിടെ മഴയുണ്ടോ?

0: ഇപ്പം മഴയില്ല, മഴയില്ല,
1: മഴയില്ലാതെ നമുക്ക് കുറച്ച് മഴത്തുള്ളികൾ അങ്ങോട്ട് വിടാം പതുക്കെ. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഇത് ആ പാട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, ബൈ. ബേഗിനി ഇഗ്നേഷ്യസിന്റെ കോമ്പോസിഷൻ, എം ജി ശ്രീകുമാർ ഓൺ ദ വോക്കൽസ്.

0: ആ മഴത്തുള്ളികൾ പൊഴിഞ്ഞ നാടൻ വഴികളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചതാ എത്തിയിരിക്കണം. 9 മണി കഴിഞ്ഞ് 9 മിനിറ്റും 29 സെക്കൻഡും, മൊത്തം 9 കളിയാണ്. യെസ് അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ച ഒരാളിപ്പോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം, ഇത് ആരാണ്?
1: നദീറ
0: എവിടെന്ന് വിളിക്കണോ? ജഡ്ജി മുക്ക്, നമ്മുടെ തൊട്ടടുത്താണല്ലോ, ഇവിടുന്ന് ഓടി വരാനുള്ള നേരം ഉള്ളു. അതെ, അപ്പൊ എന്നാലും ഇത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. ഞാനെ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ ഇങ്ങനെ വിശന്നിരിക്കണം.
1: ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ തരാലോ?
0: ആ അടിപൊളി. അപ്പൊ ചപ്പാത്തിയാണ് ഇന്ന് സ്പെഷ്യൽ അല്ലേ?

0: ഓക്കെ, അപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കറികളും ഇത് ഐറ്റംസ് ഒക്കെ മാറ്റി വെക്കോ?
1: മാറ്റി വെക്കും, ചിലപ്പോ മുട്ടക്കറി വെക്കും, ചിലപ്പോ ചിക്കൻ കറി വെക്കും, ചിലപ്പോ മീൻ കറി ഉണ്ടാവും.
0: ആ ഓക്കെ, അങ്ങനെ. അപ്പൊ ഇന്നിപ്പോ എങ്ങോട്ടുള്ള യാത്രയാണ്?
1: ഞാനൊന്ന് വായക്കാലിൽ പോണേന്, ഞങ്ങള് വീടിന്റെ അടുത്ത്.
0: ആഹാ, അപ്പൊ ശരിക്കും വീട് എവിടെയാ? ഇപ്പൊ
1: വായക്കാല ഈ പടമകൾ കോഴിക്കൂല്, ഞങ്ങളിവിടെ വാടകയ്ക്ക് കാരണം ആ വീടും നന്നാക്കാനുണ്ട്.
0: ആ അപ്പൊ അതിന്റെ വീട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ്?
1: നടന്നിട്ടില്ല, കുറച്ച് പൈസ ഉണ്ട്, പൈസ കിട്ടിക്കഴിഞ്ഞാ നന്നാക്കും.
0: ഓക്കെ, അപ്പൊ ഉമ്മയുടെ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: എന്റെ മോളുണ്ട്, മരുമോനുണ്ട്, പിന്നെ ഭർത്താവുണ്ട്, രണ്ട് പേരക്കുട്ടികളുണ്ട്.
0: പേരക്കുട്ടി
1: ഒരെണ്ണം 10-ാം ക്ലാസ്സിൽ പഠിക്കണ്, ചെറുത് 3 വയസ്സായിട്ടില്ല.
0: അപ്പൊ കൊറേ ബിഗ് എന്താ പേരക്കുട്ടികളുടെ ഒക്കെ ഒരു ഉമ്മയാണല്ലോ.
1: ആ
0: വലിയ പിള്ളേ, ഞാൻ ഈ ശബ്ദം കേട്ടപ്പോ ഇത്രയും പ്രായം വിചാരിച്ചില്ല. പ്രായത്തിലൊക്കെ എന്തിരിക്കണല്ലേ. ആ സ്നേഹമാണ് വലുത്. ഇന്നിനു മുമ്പ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ റേഡിയോ പ്രോഗ്രാമില്? സന്തോഷായി അല്ലേ. അപ്പൊ ആ സന്തോഷത്തിലാണ് എന്റെ അടുത്ത് നേരം കൂടെ വരാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ലൊക്കേഷനും കൂടെ അയച്ചോളൂ. അപ്പൊ ഇത് കഴിയുമ്പോൾ നേരെ ഞാൻ ആ വഴി കൂടെ തന്നെ വീട്ടിലേക്കൊക്കെ പോകുന്നു. അപ്പൊ എന്തായാലും നേരം കൂടെ വരാം. ഓക്കെ, അപ്പൊ ഈ ഞാനിപ്പോ സംസാരിക്കുന്നത് എവിടെയെന്ന് അറിയാവോ? നമ്മുടെ സ്റ്റുഡിയോ എവിടെയെന്ന് അറിയാവോ? ആ തൊട്ടടുത്തെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മുടെ എൻ ജി ഒ കോട്ടേഴ്സ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്റ്റുഡിയോ. എൻ ജി ഒ കോട്ടേഴ്സ് അറിയൂടെ? ആ അതന്നെ, അതിനകത്തുനിന്നാ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അതല്ലേ ഞാൻ പറഞ്ഞത് തൊട്ടടുത്താണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് വീട് പണി കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാം. അപ്പൊ എന്തായാലും ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, സങ്കട പാട്ടാണല്ലോ. എന്താണ് അല്ലെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ?
1: എനിക്ക് പാട്ട് അങ്ങനത്തെ ഇഷ്ടമല്ലാണ്ട് വലിയ തട്ടുമുട്ടൊന്നുമില്ല, പിന്നെ കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ടാണ്.
0: ആ ഓക്കെ, എന്നാലും ഈ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടം? ഓക്കെ, സിനിമകളൊക്കെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? തിയേറ്ററിലൊക്കെ പോയി അങ്ങനെ കണ്ടിട്ടുണ്ടോ?
1: ആ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ മമ്മൂക്കാടെ ഒരു ഇതില് എന്റെ ഭർത്താവ് ജോലി ചെയ്തിട്ടുണ്ട്, വാച്ച്മാന്റെ ഈ ചെളിക്കോട്ടത്തിലുള്ള.
0: ആ അവിടുത്തെ വീട്ടിലല്ലേ?
1: വീട്ടിലല്ല, ഓഫീസ് ആയിരുന്നു, അതൊരു ഫ്ലാറ്റ് ആയിരുന്നു. അതിൽ കുറച്ചാളും മൂപ്പര് വാച്ച്മാനായിട്ട് നിന്നിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ആളെ കണ്ടിട്ടുണ്ടോ നേരിട്ട്?
1: മമ്മൂക്കാടെ നേരിട്ട് കണ്ടിട്ടില്ല, മൂപ്പര് കണ്ടിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ അന്ന് ഏതാണ് എവിടെ തിയേറ്ററിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്? ഇപ്പൊ കാക്കനാട് എനിക്കൊന്ന് ജിനി തിയേറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു പാലച്ചൂട്, അവിടെ ഒരു തിയേറ്റർ. എവിടെയാണ്
1: പോയിട്ടുണ്ടായിരുന്നത്?
0: ഓക്കെ, അപ്പൊ എറണാകുളത്ത് തിയേറ്ററിലൊക്കെയാണ് പോയി സിനിമ കണ്ടിട്ടുള്ളത്?
1: പാട്ടോടാണ്.
0: ഓക്കെ, മമ്മൂക്കടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഏതാണ്? ദി കിങ്. ഷോ, എനിക്ക് വയ്യ. എന്തായാലും ഇങ്ങനെയുള്ള പടത്തുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് രണ്ട് ഇടി കൊടുക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിനിമയൊക്കെ കാണൂലേ. സ്നേഹിച്ചോണ്ടിരിക്കാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാ, ഞാനൊരു സ്നേഹത്തില് പറഞ്ഞാണ്, അങ്ങനെ ആരെയും ഇടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കണം, അതാണല്ലോ നമ്മൾ വേണ്ടത്. അതെ അതെ, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പാട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചേ കേട്ടോ. അപ്പൊ എന്തായാലും വീട് ഇനിയിപ്പോ കുറച്ച് നാള് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് വിളിച്ചോളൂ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ എല്ലാവർക്കും വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരാഴ്ചത്തെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്, ടൈം ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വരുന്നുണ്ട്, ഒത്തിരി സന്തോഷം വിളിച്ചതില്. റേഡിയോ അടുത്തുണ്ടോ?
1: ആ ഓക്കെ,
0: അപ്പൊ ഞാൻ മൊബൈലിൽ ഓൺ ആക്കി വെച്ചോളൂ, പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ ജലീൽ. 9 മണി കഴിഞ്ഞ് 19 മിനിറ്റും 19 സെക്കൻഡും. നേരത്തെ നമ്മൾ 9 മണിയുടെ സംഭവം പറഞ്ഞല്ലോ. എന്തായാലും മൊത്തത്തിൽ ഇന്ന് 9 കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് 19 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളല്ലോ, ഒരുപാട് പേര് ജോയിൻ ചെയ്യാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: കുമാരി
0: പ്രഭാകരൻ. എവിടുന്ന് വിളിക്കണേ? എവിടുന്ന വിളിക്കണേ?
1: ഞങ്ങള് കോതമംഗലം തൃക്കാരി സ്കൂളിൽ നിന്ന് 81 ബാച്ച് കൊല്ലംകോടേക്ക് യാത്ര ചെയ്യാണ്.
0: ആഹാ, അടിപൊളി. 81 ബാച്ചിൽ എത്ര പേരുണ്ട് യാത്രയില്?
1: ഞങ്ങള് 35 36 പേരുണ്ട്.
0: 36 പേരുണ്ട്. അപ്പൊ
1: യാത്ര ചെയ്തോണ്ടിരിക്കുക.
0: ഓക്കെ, ഇപ്പൊ എവിടെ എത്തി?

0: ഞങ്ങളിപ്പോ അങ്കമാലി ചാലക്കുടി കഴിഞ്ഞു.
1: ചാലക്കുടി കഴിഞ്ഞല്ലേ, അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ഒരു 11 മണിക്ക് ആവുമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നലെ തിരിച്ചു വരോ? തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ഇതുപോലെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ?
0: ഞങ്ങള് പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്, പുത്തൂര് പോയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ എനിക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു വൈബൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണല്ലേ. അപ്പൊ 81 ബാച്ച് ഏത് സ്കൂളായിരുന്നു?
0: തൃക്കാര്യൂർ ദേവസ്വം ബോർഡ് സ്കൂളിലെ.
1: തൃക്കാര്യൂർ ദേവസ്വം ബോർഡിന്റെ സ്കൂളില് പഠിച്ച ബാച്ച് അല്ലേ. ഓക്കെ, അപ്പോ ഇപ്പൊ ഏകദേശം 44 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എന്തായാലും അതിന്റെ പ്രായമൊന്നും ഇല്ല കേട്ടോ ശബ്ദത്തില്. അതെ അതെ, അത് കേൾക്കലാണേ. നിങ്ങളുടെ സന്തോഷം കാണുമ്പോ ഞങ്ങൾക്കും സന്തോഷമാണ്. നമ്മള് മൊത്തം സന്തോഷം കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടോ അവിടെ ബസ്സിലുള്ളവരെ?
0: ഓഹ്,
1: പാട്ട് പാടാത്തവരും പാടിപ്പോവും ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പോ. ഓക്കെ, ഇതിനു മുമ്പ് എവിടെ പോയത്? എവിടെ ട്രിപ്പ് പോയത് ലാസ്റ്റ്?
0: ഞങ്ങൾ ആലപ്പുഴ ബോട്ട് യാത്രക്ക് പോയിട്ടുണ്ട്. ദൂര പാർക്ക് കാണാൻ പോയി, പിന്നെ നെല്ലിയാമ്പതി പോയി, സ്ഥലത്ത് പോയി.
1: ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബാച്ചില് എത്ര പേരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്? അതായത് എല്ലാവരെയും കണ്ടുപിടിച്ചോ?
0: ഞങ്ങള് 80 പേരോളം കണ്ടുപിടിച്ചു, എല്ലാരും ഒന്നിച്ചു വന്നു.
1: 80. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സിൽ ഇനി ആളുകൾ കണ്ടുപിടിക്കാനുണ്ടോ?
0: രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ, ബാക്കി എല്ലാരും കണ്ടുപിടിച്ചു. പിന്നെ ചിലരൊക്കെ വന്നില്ല. ഫ്രീയോണിനൊക്കെ ആവുമ്പോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വൈബിൽ ഇനിയും ഒരുപാട് യാത്രകൾ പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസ നേരെയാണ്. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ആ പാട്ട്. ഓ, കൊല്ലംകോട്ടേക്ക് പോകുന്നോണ്ടായിരിക്കും ആ പാട്ട് ചോദിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് തന്നെ വെച്ചുതരാം. എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. ഓക്കെ, അപ്പൊ എന്തായാലും ബസ്സിൽ നമ്മുടെ പാട്ടൊക്കെ എല്ലാവരും കേൾപ്പിച്ചു കൊടുത്തോളൂ. അപ്പൊ ഇത് കഴിഞ്ഞ് വരുമ്പോ ഞാൻ പറയാം എന്തായാലും ഈ ഒരു വിശേഷങ്ങൾ. 81 ബാച്ച് അല്ലേ. ഓക്കെ, തൃക്കാര്യൂർ. ഓക്കെ, സെറ്റ്. അപ്പൊ എന്നാലും പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റുള്ള 43 സെക്കൻഡുമായിരിക്കണം. ഈ ഒരു സിനിമയിൽ നമ്മൾ വേറൊരു വേർഷനാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പി സുശീല പാടിയ ഒരു വേർഷൻ അധികമായി കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ തൃക്കാരൂരിൽ നിന്ന് കൊല്ലങ്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന 81 ബാച്ചിലെ ഒരു വലിയൊരു ഗ്യാങ് ആണ്. അതായത് 36 പേരുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ചാലക്കുടി എത്തി എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ കൂടെ പഠിച്ചത് ഇത്രയും വർഷം, അതായത് 81 എന്ന് പറയുമ്പോൾ ഏകദേശം 44 വർഷത്തോളമൊക്കെ ആയി. അപ്പോൾ അത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു സൗഹൃദം ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. ഇതുപോലെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അതുപോലെ പല പല റീയൂണിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ റീയൂണിയൻ സെറ്റ് ചെയ്യുന്നത് ചില ആളുകൾ മനഃപൂർവ്വം ഒഴിവാവാറുണ്ട്. ചിലരിങ്ങനെ തിരക്കുണ്ട്, പക്ഷെ നമ്മളൊരു 3-4 ജനം വെച്ചാലും അതിലൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ പോകുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മൾ ഒരുപാട് കാര്യമായിട്ടൊക്കെ അവർ വിളിച്ചാലും അങ്ങനെ വരാതെ അവരിങ്ങനെ മാറി നിൽക്കുക. ചിലപ്പോൾ ചില വിഷമങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യം കൊണ്ടൊക്കെ മാറി നിൽക്കുന്നവരാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്കിട്ടാവുന്ന ആ ഒരു സന്തോഷം, അതൊരു വേറൊരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇതുപോലുള്ള റീയൂണിയൻസ് ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആ പഴയ സുഹൃത്തുക്കളെയൊക്കെ നമുക്കിനെ കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവരൊക്കെ വീണ്ടും ഒത്തുകൂടാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഇനിയാണെങ്കിലും അങ്ങനെ മാറി നിൽക്കുന്നവർ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടത് ഇവരൊക്കെ ഇങ്ങനെ ആ ഒരു വൈബിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്ന സമയത്ത് നമുക്കും സന്തോഷമാവും അല്ലേ. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരിങ്ങനെ സന്തോഷത്തോടെ നമ്മളോട് എന്തെങ്കിലും പറയണം, നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്യാങ് ഒരു ട്രിപ്പ് അടിപൊളിയാവട്ടെ എന്ന് ഞാൻ എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ എന്തായാലും കൊല്ലങ്കോടൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി തീരട്ടെ ആ ഒരു കൂട്ടുകാർക്ക് എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ചില സമയത്ത് ഇങ്ങനെയുള്ള യാത്രകൾ പോകുന്ന സമയത്ത് ചില അറിയാതെ പാടാത്തൊരു പോലും ഗായകരായിട്ട് മാറും അല്ലേ. നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ബാത്റൂം സിംഗറൊക്കെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു ചമ്മലൊന്നും ഇല്ലാതെ ഒരു പാട്ടൊക്കെ പാടി അല്ലേ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു സമയത്ത് പാട്ടിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ആ ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ച് നമ്മൾ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? ചെല്ലാനം. ഓക്കെ ഓക്കെ, ചെല്ലാനത്തിന് പ്രേമൻ ചേട്ടാ. എന്തുണ്ട് വിശേഷങ്ങള്? ഓക്കെ. ഈ ചെല്ലാനം കേൾക്കുമ്പോ തന്നെ നമുക്ക് മഴക്കാലം വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭയമാണ്. കാരണം പല സമയത്തും നമ്മൾ അതെ അതെ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ വർഷം മഴ വളരെ കുറവാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച്. അപ്പൊ മഴ വേണം, പക്ഷെ നമുക്ക് പ്രശ്നമുള്ള മഴ ആവാതിരുന്നോ മതി. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോഴാണല്ലോ കൂടുതലും ഈ പറഞ്ഞ. അപ്പൊ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ തന്നു പെയ്യാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നിപ്പോ എങ്ങോട്ടേക്കുള്ള യാത്രയാണ്? ഓക്കെ. എന്താണ് സ്പെഷ്യൽ ആയിട്ട്? അഡ്മിഷൻ കിട്ടി. ആഹാ, സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഏത് കോഴ്സാ പഠിക്കണേ?
1: ജേർണലിസം.
0: ജേർണലിസം ആണ്. അപ്പൊ വയനാട് ആയതുകൊണ്ട് തന്നെ അവിടെ മാറിയിരിക്കണല്ലോ.

0: വീട്ടിൽ നിന്ന്.
1: മാറിയിക്കണം.
0: ഓക്കെ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മോള് അതുപോലെ മാറി താമസിച്ച് പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനെ പോയിട്ടില്ല.
0: ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ മോൾക്ക് ജേർണലിസം ആണോ കൂടുതൽ ഇഷ്ടം? ആ ഇഷ്ടം പറഞ്ഞു പിന്നെ നമ്മള് വേറെ ഒന്നും പറഞ്ഞില്ല അല്ലേ. കുട്ടികളുടെ ഇഷ്ടമാണ് വലുത്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കോ? ആ ഓക്കെ. വേറെ ആരൊക്കെയുണ്ട് വീട്ടിലപ്പോ?
1: വീട്ടില് മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു, ഞാനും വൈഫും കൊച്ചും മാത്രമേ.
0: ഓക്കെ, അപ്പൊ രണ്ട് പെൺകുട്ടികളാണ്?
1: രണ്ട് പെൺകുട്ടികളാ.
0: ആഹാ, അപ്പൊ ഈ മോളൂടി പോയി നിങ്ങള് രണ്ടുപേരും ഒറ്റക്കാവൂലോ വീട്ടില്. എന്നാലും കൊഴപ്പില്ല, ആളുടെ ആ ഒരു സന്തോഷവും ഇഷ്ടമാണല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഇപ്പൊ പിന്നെ നമുക്കിപ്പോ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ വീഡിയോ കോളും സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്കൊന്ന് പോയി കാണണമെന്നുണ്ടെങ്കിലും വേറെ കേരളത്തിന് വെളിയിലല്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ,
1: 6 മണിക്കൂർ യാത്ര.
0: ആഹാ, ഓക്കെ. അപ്പൊ എന്തായാലും മോളുടെ പേരെന്താണ്?
1: സനൂഷ.
0: സനൂഷ്, അപ്പൊ സനൂഷയ്ക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? മാനെ.
1: ഓക്കെ,
0: ചേച്ചിയുടെ പേരെന്താണ്?
1: മറിയ ചേച്ചി എന്നാണ്. കൊച്ചാനി ചേട്ടനാണ് പേര്.
0: ഓക്കെ, അപ്പൊ മറിയ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് തന്നെ ആ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി, എന്താ പറയാ, ഹാപ്പി ജേണി വിഷയമാണ്. എന്ന് വെച്ചാല് പെട്ടെന്ന് പോയി ഉദ്ദേശിച്ച പോലെ, പ്രത്യേകിച്ചും ഈ ഒരു ഡ്രസ് പർച്ചേസ് ഒക്കെ ആവുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടണമെന്നില്ല. അപ്പൊ എന്തായാലും ആഗ്രഹിച്ച ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്തട്ടെ. മീൻസ് ആഗ്രഹിച്ച ഡ്രസ്സൊക്കെ എടുക്കാൻ കഴിയട്ടെന്നും ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മോൾക്കും കൂടി വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, ഒത്തിരി സന്തോഷം. വിളിച്ചു, ബൈ ബൈ.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി, അതായത് ഇന്ന് രാത്രി 9:30 ക്യാബോവർദയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 July 9:30 PM. ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റിൽ തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരുന്ന രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ 8 July 1:30 AM. Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.

0: You're listening to FM Rainbow 107.5.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ.
2: ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയിലെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജിൻ ജലീൽ. യെസ്, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ
0: അബ്ദുൾ കരീം. ഇക്ക എവിടുന്ന് വിളിക്കണേ? കൊടുങ്ങല്ലൂർ എസ് എൽ പുരം അല്ലേ? ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങള്? ആ ഹാ, ഇപ്പൊ ഇന്നെന്തായാലും ഭാഗ്യമുള്ള ദിവസമാണ്.
1: ഓക്കെ,
0: നല്ല തന്നെ, സുഖം. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്നോട് മകള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാപ്പിച്ച് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ മുഴുവൻ സമയം റേഡിയോ ആണ് കൂട്ടില്ലേ?
1: റേഡിയോ മുഴുവൻ സമയം കോഫി തൊട്ട്
0: എല്ലാം കേക്കും.
1: എല്ലാം
0: കേക്കും. അപ്പൊ ഇത് എന്താണ്, എന്നാണ് സംഭവിച്ചത്? ഇപ്പോ ഈ കാഴ്ച ശക്തി പോയത്
1: 3 കൊല്ലത്തിന് മുമ്പ്. 4 കൊല്ലത്തോളം ആയിട്ടുണ്ട്.
0: ആണോ? അപ്പൊ എന്താണ് സംഭവിച്ചത്?
1: ഞരമ്പ് കട്ടായി പോയതാണ്.
0: ഓക്കെ, വെയിൻ ഡിറ്റാച്ച്ഡ് ആയതല്ലേ? ഓക്കെ. അപ്പൊ നേരത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? മങ്ങല് പോലെ അല്ലേ? ഓക്കെ. അപ്പൊ നേരത്തെ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഗൾഫിലായിരുന്നു. അപ്പൊ ഗൾഫിന്ന് വന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായോ? അവിടെ എന്തായിരുന്നു ജോലി?
1: അവിടെ ജോലി
0: കണ്ടെയ്നർ ഇറക്കല്. ആഹാ, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്?
1: ഹജ്ജിന് പോയി, ഹജ്ജിന് പോയി.
0: ആഹാ, ഓക്കെ. അപ്പൊ ചെയ്യാനൊക്കെ കഴിഞ്ഞല്ലേ? അതെന്തായാലും ഒരു ഭാഗ്യമാണ്. പലപ്പോഴും പൈസ ഉണ്ടായിട്ട് പോലും പലരും ചെയ്യാൻ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ കഴിയാതെ പോണ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ കാര്യമാണ്. ഓക്കെ, വേറെ എന്തുണ്ട് വിശേഷങ്ങൾ പറഞ്ഞോളൂ. ആഹാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സന്തോഷം ആ ശബ്ദത്തിൽ ഉണ്ടെന്നെ വിളിച്ച്. കുറെ നാളുകളായിട്ട് ഇങ്ങനെ എനിക്കറിയാം, നമുക്കൊരു കൂട്ടായിട്ട് ഒരാളുള്ളപ്പോ അല്ലെങ്കിൽ നമുക്കിപ്പോ ശബ്ദം മാത്രമുള്ള ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ അതിനെങ്ങനെ ആശ്രയിച്ചിരിക്കുമ്പോ ഞങ്ങളിങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കുമ്പോ നേരിട്ട് സംസാരിക്കുന്ന ഒരു അവസരം കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരിക്കുമല്ലോ. ഞാൻ എന്തായാലും സുരേഷ് ചേട്ടനോട് പ്രത്യേകം പറയാട്ടോ, ചേട്ടൻ ഇങ്ങനെ കേൾക്കുന്ന ഇക്ക കേൾക്കുന്ന കാര്യമൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ തുടരുക, പെട്ടെന്ന് തന്നെ സുഖാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഏത് പാട്ടാ വേണ്ടേ? ഞാൻ പാട്ട് ചോദിച്ചില്ലായിരുന്നു. ഏതാണ് കാരസല്? ഏത് പാട്ടാണ്? ആ, അടിപൊളി. അപ്പൊ കല്യാണം, ഒരു കല്യാണത്തിന്റെ വൈബൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ഇപ്പൊ? എല്ലാവരും ഹാപ്പി
1: ആയിട്ട്,
0: എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുക, ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ,
1: ആരും പറയാനില്ല.
0: ആ, ഓക്കെ. എന്തായാലും ഇന്ന് കിട്ടിയല്ലോ, അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും അസുഖം പെട്ടെന്ന് മാറട്ടെ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോ കുറച്ച് എന്താ പറയാ, കുറെ ഓർമ്മകൾ മനസ്സിലേക്ക് വരും ഇല്ലേ? മക്കളുടെ കല്യാണമൊക്കെ നടത്തിയതൊക്കെ മനസ്സിലേക്ക് വരും. അപ്പൊ നമുക്ക് മൊത്തം ഒരു കല്യാണ വീടാക്കിയാണ് മാറ്റാം, മംഗളങ്ങൾ അങ്ങോട്ട് വാരി കോരി ചൊരിയാം. പാട്ട് വരുന്നുണ്ടേ? അപ്പൊ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ ഓക്കെ. ആ.

ഈസപ്പ് എന്തായാലും എല്ലാവർക്കും ആശംസകൾ താ നമ്മൾ നേരുകയാണ്. എന്നാലും അബ്ദുൽ കരീമിക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, എസ് എൽ പുരം കൊടുങ്ങല്ലൂർ ആ ഭാഗത്തു നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ പ്രോഗ്രാംസ് സ്ഥിരമായിട്ട് കേൾക്കും. അദ്ദേഹത്തിന് ചെറിയ കാഴ്ചയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ഈ കണ്ണിൻ്റെ വില എപ്പോഴാണ് നമ്മൾ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതില്ലാതെ സമയത്ത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കെന്തോ ഒരു വായിക്കുന്ന സമയത്ത് ചെറിയൊരു മങ്ങൽ കണ്ടു. അപ്പോൾ ആദ്യം മനസ്സിലായില്ല ഇത് എന്താണെന്ന്. പിന്നെ എപ്പോഴും

ഏതൊരു മൊമെന്റിലും ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണിലൂടെ നോക്കുന്ന സമയത്തായിരുന്നു അതിന് ഒരു പ്രശ്നം കണ്ടത്. അതായത് അതിന് സെന്ററിൽ ഒരു റൗണ്ട് പോലെ, അപ്പൊ മങ്ങൽ പോലെ കണ്ടിപ്പോ വായിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കണ്ണിലൂടെ വായിക്കാൻ കഴിഞ്ഞു. പെട്ടെന്നൊരു ഭയങ്കര ടെൻഷൻ, എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ആദ്യമൊക്കെ. പക്ഷെ ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു നീർവീഴ്ച വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നാലും ഒരു മാസം കൊണ്ട് തന്നെ അത് മാറി. പക്ഷെ ആ ഒരു ഒന്ന് രണ്ട് ദിവസം ഒരുപാട് സങ്കടം, അല്ലെങ്കിൽ മീൻസ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് എത്രത്തോളം എന്ന്. പല സമയത്ത് ഇങ്ങനെ യാത്ര സമയത്ത് ഒരു കണ്ണടച്ചിങ്ങനെ നോക്കും, പിന്നീട് വായിക്കുന്നത് ശരിയായോ ശരിയായോ എന്ന്. അവസാനം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാണ് അത് പതിയെ മാറിയത്. പലപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും അവർക്ക് കൂട്ടെപ്പോഴും റേഡിയോയാണ്, കാരണം അവർ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് റേഡിയോ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വിളിച്ചു കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കൂടി സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ അരികിലും ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ആ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് സമ്മാനിക്കുകയാണ്. കുറേ പേര് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, യാത്രയിൽ പോയിട്ടും വിളിച്ച് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഞാൻ ഈ ഒരു പാട്ട് സമ്മാനിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നുവെങ്കിലും വാട്സപ്പിൽ ഞാൻ ഉണ്ടാകും. ആർ ജെ ഉഷസ്ത ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉഷസിന്റെ ഒപ്പം വാട്സപ്പിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ഇതാ പാട്ടിലേക്ക് പോകുന്നു. കപിൽ കപിലൻ ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി ആന്റണി.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 44 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിലാണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ്. വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യഘഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഘഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് കൊല്ലത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 എണ്ണം ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് എംഎൽഎയുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡ് ചേർന്ന് കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ചു. ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു.
1: വാട്സാപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്. വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.
0: എല്ലാ കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. വേറെ ഒന്നല്ല, ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. ഉഷസ് അപ്പൊ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉഷസ് വളരെ
2: ക്ഷമയോടെ കാത്തിരിക്കണ്ടല്ലോ.
0: അതെ അതെ, സത്യത്തില്
2: ക്ഷമാദിനമാണല്ലോ.
0: ഞാനിത് പറയാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ വെച്ചു. ഉഷസിനോട് ഞാൻ ഇതിങ്ങനെ ആരംഭിച്ചിട്ടില്ല. അപ്പൊ ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഇപ്പൊ നമ്മള് ന്യൂസിലിങ്ങനെ കണ്ടു ഇന്ന് ക്ഷമാദിനമാണ്. അപ്പൊ അതേ കുറിച്ചിട്ട് എന്ത് സംസാരിക്കണം എന്നിങ്ങനെ ആലോചിച്ച് വന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അതാണ്
2: ക്ഷമയുള്ള ആളാണോ ജില്ലയില്?
0: ക്ഷമയുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ക്ഷമ വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചില സമയത്ത് നമ്മൾ ചില ആളുകളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പറയാം രണ്ട് കൈ കൂട്ടി അടിച്ചാലാണ് ശബ്ദം ഉണ്ടാവുമെന്ന് പറയാറില്ലേ. അപ്പോ നമ്മള് വിചാരിക്കാം എന്നാ ഒരു കൈ അടിക്കാതെ മാറി നിന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് ചെയ്യുമ്പോൾ നിന്നോളും എന്ന കാര്യം നമ്മള് കുറച്ചു നേരം മിണ്ടാതെ അങ്ങനെ ഞാൻ മാറി നിൽക്കാറുണ്ട്. ചില സമയത്ത് ചില സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിയാണ്, മറ്റേ ആളുടെ ആ ഒരു വിഷമം ആ ഒരു ദേഷ്യമൊക്കെ പറഞ്ഞാൽ കൂടെ തീർത്തോട്ടെ, നമ്മളിവിടെ മിണ്ടാതെ അങ്ങനെ
2: ഒന്ന്
0: സൈലന്റ്. ഇനിയിപ്പോ നമുക്കതിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു പോയി, എന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ആള് വിചാരിക്കുമ്പോ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, നമ്മളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നത്, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ചില സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് നമ്മൾ ചില സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്നോട് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കിട്ടൂല അല്ലെ.
2: അപ്പൊ
0: പെട്ടെന്ന് ഇങ്ങനെ പിടിവിട്ടു പോകുന്ന സമയത്ത്, അതായത് ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ, എന്തൊക്കെയാ ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ
2: ദേഷ്യം വരുന്ന സമയത്ത് സംസാരിക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് തീരുമാനം എടുക്കരുത് എന്നാണ് പറയുന്നത്.
0: അതാണ്. അപ്പൊ എങ്ങനെയാണ് ഉഷസ്, എങ്ങനെയാണ് ദേഷ്യം ക്ഷമയുള്ള കൂട്ടത്തിലാണോ?
2: ക്ഷമ മാക്സിമം ശ്രമിക്കും, എന്നാലും പിന്നെ കണ്ട്രോൾ കിട്ടും.
0: അതെ അതെ, എന്നാലും ഇടക്ക് വല്ലപ്പോഴൊക്കെ അല്ലെ അങ്ങനെ സംഭവിക്കാറുണ്ട്.
2: പിന്നെ കുറച്ചുനേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും കേട്ടോ, വേണ്ടായിരുന്നു ഒന്ന് ക്ഷമിച്ചു വിടായിരുന്നു
0: അങ്ങനെയും തോന്നാറുണ്ട്.
2: അങ്ങനെയും തോന്നാറുണ്ട്.
0: അപ്പൊ എന്തായാലും ക്ഷമിക്കാനുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ വാട്സപ്പിലുള്ളവർക്കും ക്ഷമ വളരെയധികം കൂടുതലായിരിക്കും. എന്താണ് കാരണം?
2: പാട്ട് ചോദിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്റെ പേരാണോ പറയാൻ പോകുന്നത്, എന്റെ പാട്ടാണോ വരാൻ പോകുന്നത്, അങ്ങനെ അല്ലേ?
0: അതെ അതെ. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് നല്ല ക്ഷമയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ റെയിൻബോ എഫ് എം കൊച്ചിയുടെ ശ്രോതാക്കളായിട്ടുണ്ട് അല്ലെ. അപ്പോ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ പറയാണ്
2: ക്ഷമയോടെ,
0: അതെ അതെ ക്ഷമയോടെ കാത്തിരിക്കുക, നിങ്ങളുടെ പാട്ടുകളും വരുന്നതായിരിക്കും. അപ്പൊ നേരെ ഞങ്ങൾ മെസ്സേജിലേക്ക് പോവുകയാണ്.
2: നമുക്ക് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341075. 8547341075. അപ്പൊ ഇന്ന് കുറെ പേരുടെ ബർത്ത്ഡേ ഉണ്ടാവും, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അവരുടെ ഇഷ്ടപ്പെട്ട.

0: പാട്ടുകൾ കൊടുക്കാം അല്ലേ?
1: യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മുടെ നമ്പർ പറഞ്ഞു, പക്ഷെ നമ്മുടെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് ഓൾറെഡി എല്ലാവർക്കും അവരുടെ മൊബൈലിൽ നമ്മുടെ നമ്പറൊക്കെ സേവ്ഡ് ആയിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ചില ഇതെന്ത് എല്ലാ ദിവസവും പറയാം. അപ്പൊ നമ്മള് പുതിയ ആളുകളും കേൾക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് നേരെ മെസ്സേജിലേക്ക് പോകാം. അപ്പൊ ഐശ്വര്യമായിട്ട് ഇന്ന് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ആരുടെയാണ്? അദ്ദേഹത്തിന്റെ മെസ്സേജിനെ ആദ്യം വായിക്കാമെന്ന് തോന്നുന്നു. കാവ്യാവേല ഇതിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നുമാണ്. എനിക്ക് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കും, കാനനെ കുയിലിനു കാതിലിടാനൊരു എന്ന പാട്ട് വെച്ചൊരു ഡെഡിക്കേഷൻ ടു മൈ ഹസ്ബൻഡ് ലിസ്നു. ലിസ്നു നല്ല വെറൈറ്റി പേരാളെ.
0: അപ്പൊ എന്തായാലും
1: വിഷ്ണു നമ്മൾ ലിസ്നു നമ്മൾ ആദ്യം. അപ്പൊ എന്തായാലും നമ്മുടെ ലിസ്നുവിന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ വൈഫ് കാവ്യ റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിലൂടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. ബാക്കി മെസ്സേജിലൂടെ നമ്മൾ പോകുന്നുണ്ട്.
0: ആനി ബിജു കൊരട്ടിയിൽ നിന്ന് എനിക്ക് ഗുരു എന്ന തമിഴ് മൂവിയിലെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരിക്കുക, എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സോണിക മോഹൻ തന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നോർത്ത് പറവൂരിൽ നിന്ന് ഒരു തമിഴ് സോങ് ആണ് ചോദിച്ചിരിക്കണേന്ന് തോന്നുന്നു.
1: ഓക്കെ, അതുപോലെ തന്നെ ആസാമിൽ നിന്നും ഹിതേന്ദ്രദാസിന് ഒരു മെസ്സേജ് ഉണ്ട്. ഏതിങ് എന്താ ഓക്കെ, മെസ്സേജ് ഒന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ്. അപ്പൊ എന്തായാലും മെസ്സേജ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് നീതു സനീഷ് ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് എന്തെങ്കിലും പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൈപ്പിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മാഗി ജോർജ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന കുറച്ച് ഹിന്ദി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഹിന്ദിയിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ അത് നേരെ ഉഷസിന് കൈമാറുകയാണ്. കാരണം ഉഷസ് ഈ ഒരു
0: വിഭാഗത്തിൽ
1: വായിച്ചോളൂ,
0: അത് എനിക്ക് പഠിക്കാൻ സമയം തരണം.
1: അതെ, നമസ്കാരം എന്ന് മാത്രമേ എനിക്ക്
0: മനസ്സിലായിട്ടുള്ളൂ.
1: അപ്പൊ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ പാട്ട് കൊടുത്താലോ. അപ്പൊ പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് ഞങ്ങള് ബാക്കി മെസ്സേജുമായി വരുന്നതായിരിക്കും. ഇപ്പൊ ദാ ഒരു കാനന കുയിലിനെ അങ്ങോട്ട് പറത്തിവിടെയാണ്. എം ജി ശ്രീകുമാർ, രാധിക തിലക് ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി മിസ്റ്റർ ബ്രഹ്മചാരി.

0: അപ്പൊ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യാണ് വാട്സപ്പിലേക്ക്. അപ്പൊ നേരെ മെസ്സേജിലേക്ക് നിങ്ങൾ പോവുകയാണ്.
1: പി വി മുഹമ്മദ് വടക്കേ വാവന്നൂര് പറയുന്നു, വാട്സപ്പ് കേൾക്കുന്നവർക്കും വാട്സപ്പ് കേൾപ്പിക്കുന്നവർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് സരോവരം സിനിമയിലെ ദേവമനോഹരി വീണ്ടും പ്രേമ താപസിയായി എന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു.
0: ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ച വാൽക്കനാടി സിനിമയിലെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് വിനീത ഷിബുവാണ് പൂച്ചാക്കൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആനി ബിജു കൊരട്ടിയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോണിക്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ് ജലീൽ, ഒരു പാട്ട് കേൾപ്പിക്കാം. ആശാ ബാബുരാജാണ് തൊടുപുഴയിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. പൊന്മുടി പുഴയോട് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: വിജി ചോദിച്ചിരിക്കുന്ന ഇടക്കൊച്ചിയിൽ നിന്ന്, എന്നെങ്കിലും എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? ചിത്രം എന്ന സിനിമയിലെ ദൂരെ കിഴക്കുതിക്കും എന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു.
0: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്നും നിങ്ങളോടൊപ്പം കൂടാതിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കൂടാതിരിക്കാൻ കഴിയില്ല. പാട്ടൊന്നും ചോദിക്കുന്ന കേൾക്കുന്നു, മനസ്സിന് സന്തോഷം തരുന്ന പ്രോഗ്രാമുകൾ സരോജയാണ് തെങ്കുരിശ്. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രോഗ്രാംസ് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു മെസ്സേജിലൂടെ. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് വിമർശനമാണെങ്കിലും അഭിനന്ദനം എന്തായാലും നമുക്കൊരു സപ്പോർട്ട് നൽകുന്ന ഒരു ശ്രോതാവാണ്. അപ്പൊ ഒത്തിരി സന്തോഷം, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു.
1: ബീന രാജ ആയിക്കാട് ആടുപുലിയാട്ടം സിനിമയിലെ വാഴമുന കണ്ണിലെ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാ റെയിൻബോ സുഹൃത്തുക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
0: സുമ രാജേന്ദ്രന്റെ ഒരു മെസ്സേജ് ഉണ്ട്. തൃക്കാരിയിൽ നിന്നാണ് എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നുരിയാടാൻ കൊതിയായി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: ക്ലാസ്മേറ്റ് സിനിമയിലെ എന്റെ ഖൽബിലെ എന്ന് തുടങ്ങുന്ന ഗാനം ജലയിലും ഉഷസ്സും ക്ഷമയും ഉള്ളവരാണെന്ന്
0: ഒരാളെങ്കിലും പറഞ്ഞു.
1: അതെ അതെ അതെ, എനിക്ക് നിങ്ങളുടെ ആദരണം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ജെ സി കൊടുങ്ങല്ലൂർ
0: നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നലെ ഒത്തിരി സന്തോഷം, ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ഒരാളെങ്കിലും ഇത് തിരിച്ചറിഞ്ഞല്ലോ എന്ന് കരുതി. നമസ്കാരം,
1: അതെ
0: നമസ്കാരം എല്ലാവർക്കും, ശുഭദിനം. എന്റെ ചുട്ടുകുട്ടിനെ കേൾക്കാനായിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചതരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സീതാ രമേശ് ആണ് കടക്കരപ്പിള്ളിയിൽ നിന്നാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
1: ദിവ്യ മോബേഷ് പറയുന്നു, എന്റെ മകൻ അഭിനന്ദിന്റെ ക്ലാസ് ടീച്ചർ ഐശ്വര്യ ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ ടീച്ചർക്ക് വേണ്ടിയിട്ട് മാണിക്യക്കല്ല് മൂവിയിലെ മേലേ വാനത്തെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഐശ്വര്യ ടീച്ചർക്ക് ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിശ്വസത ഞങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മനു രാമപുരത്ത്

0: അയച്ചിട്ടുണ്ട്. 4 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ച് വീണ്ടും സങ്കടങ്ങൾ മാത്രം താങ്ങാവുന്നതിലും അപ്പുറം ഫുട്ബോൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എല്ലാ ബ്രസീൽ ഫാൻസിനും എല്ലാ പോർച്ചുഗൽ ഫാൻസിനും വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ്. സത്യം പറഞ്ഞാൽ ഞാനും ഇന്ന് വെളുപ്പിനെ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മോൻ അത് കണ്ട് ഉറങ്ങിപ്പോയി. കാരണം ആള് ഭയങ്കര പോർച്ചുഗൽ ഫാനായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു രാത്രി 12 എന്നെ വിളിച്ചെണീപ്പിക്കണം, വെള്ളം കൂരി ഒഴിച്ചിട്ടാണ് എന്നെ വിളിച്ചെണീപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചെണീപ്പിച്ചു, പക്ഷെ ആളെ എണീറ്റില്ല. പിന്നെ ഞാൻ വെള്ളമൊന്നും കൂരി ഒഴിപ്പിക്കണം, ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചു. കാരണം രാവിലെ എഴുന്നേക്കുമ്പോൾ ആള് പറയും എന്നെ വിളിച്ചില്ല എന്ന് പറയും. അപ്പൊ ഭയങ്കര ഫാനായിരുന്നു. പക്ഷെ എന്നിട്ട് ആള് വന്ന് കുറച്ചു നേരം കണ്ടു കളി, പിന്നെ കുറച്ചു നേരം ആള് പറയും ഭാഗ്യത്തിന് തോറ്റതൊന്നും കാണാൻ കണ്ടില്ല, ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഇന്ന് ഒത്തിരി പേർക്ക് പോർച്ചുഗലും ജർമ്മനിയും ബ്രസീലും ഒക്കെ പുറത്തു പോകണം. അപ്പൊ ഇനിയിപ്പോ പലരും എന്താ ആഗ്രഹിക്കുന്നു വെച്ചാല് മറ്റുള്ള ടീമിന്റെ ഫാൻസ് ആരുണ്ടല്ലോ, മീൻസ് അവര് തോക്കാൻ വേണ്ടിട്ട് ഈ പുറത്തായ ടീമിലെ ഫാൻസ് ആഗ്രഹിക്കും. അപ്പൊ ഇനിയിപ്പോ ഇന്നും നാളേക്ക് വരുന്ന മത്സരങ്ങളിലും അങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും. കാരണം അവരും കൂടി പുറത്താവാൻ വേണ്ടിട്ട് നോക്കും. അതായത് നിലവില് ആ ടീമിന് ഈ ബാക്കി പുറത്തായ ടീമിന് എല്ലാ ഫാൻസ് കൂടി വരും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഫ്ലെക്സ് ഒക്കെ ഇപ്പൊ പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നവരും. ആദ്യം ജർമ്മനിയുടെ മാറി, പിന്നെ ബ്രസീലിന് മാറി, ഇനിയിപ്പോ ഇന്ന് തുടങ്ങി പോർച്ചുഗലിന്റെയും ഫ്ലെക്സുകൾ മാറുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കും. നമുക്ക് റിക്വസ്റ്റ് വന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്?
1: നമ്മുടെ ആരാണ്?
0: ഓക്കെ,
1: പേര് ഞാൻ വിനീത ഷിബു. വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്ന്.
0: എം ജയചന്ദ്രനും ചിന്മയും ചേർന്ന് പാടിയ വാൽക്കണ്ണാടി എന്ന മൂവിയിലെ പാട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ൽ പാട്സപ്പാണ്. കൂടെയുള്ളത് ആർ ജെ ജലീൽ ആൻഡ് ഉഷസ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റും 2 സെക്കൻഡും ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒത്തിരി മെസ്സേജുകളുമായിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷമ,
1: അതെ അതെ, ക്ഷമയോടെ എല്ലാവരുടെയും
0: മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ മെസ്സേജിലേക്ക്.
1: എന്താ വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ്? ഷീജ ബാനു ആണ് മാളയിൽ നിന്ന്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്, പൊന്മുടി പുഴയോരത്ത് ഒരു ചിരി കണ്ടാൽ എന്ന പാട്ട്. വിജയ് യേശുദാസ് മഞ്ചിരിയാണ് പാടിയിരിക്കുന്നത്. എല്ലാ ആർജേസിനും, സ്പെഷ്യലി ഇന്നത്തെ അവതാരകരായ ജലീൻ മുഷ്യസിനും റെയിൻബോ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
0: മനു രാമപുരത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നല്ല മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു വൈക്കത്തുനിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് കേൾപ്പിക്കാൻ പോകുന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്.
1: ഗുഡ് മോർണിംഗ് ജലീൽ ആൻഡ് ഉഷീസ് കടാമംഗലം. സുഖമല്ലേ, പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പാട്ട് ചോദിച്ചാൽ ക്ഷമയില്ല, അതുകൊണ്ട് ചോദിക്കുന്നില്ല. അശോകൻ വലിയ പറമ്പിൽ കൊടുങ്ങല്ലൂർ.
0: അശോകന്റെ ഒരാഴ്ച, നമ്മളിപ്പോ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് ചോദിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ ഉറപ്പായും ആ പാട്ട് വരുന്നതായിരിക്കും. കൂടുതൽ ആളുകൾക്ക് പാട്ടുകൾ കൊടുക്കാം. അപ്പൊ ചിലർ ചോദിക്കുക എന്താണ് പ്ലേ ചെയ്യാത്തതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പാട്ട് ചോദിച്ചാലും ഉറപ്പായിട്ടും ചോദിക്കാം, തീർച്ചയായിട്ടും പാട്ടൊക്കെ വെച്ചിരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് സുരേഷന്റെ മെസ്സേജ് ഉണ്ട്, എടത്തലയിൽ നിന്നാണ്. ജലീനെ കണ്ടാലും അടുത്ത് സംസാരിച്ചാലും ജലീൽ ദേശീയക്കാരനല്ല എന്നാണ് എന്റെ ഉള്ളിൽ. ഉഷസ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്
1: എന്നോടാണ് അല്ലേ.
0: അപ്പൊ എന്തായാലും തിരിച്ചൊരു വലിയൊരു നമസ്കാരം നമ്മളും വിഷ് ചെയ്തിട്ടുണ്ട്.
1: ചെല്ലം ചെല്ലം സിന്ദൂരം ചിത്രം ചമ്പക്കുളം തച്ചൻ ഇന്ദു വൈക്കത്ത് ഡെഡിക്കേഷൻ ടു ഡിയർ ആർജേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്
0: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അമ്പിളി കൃഷ്ണകുമാറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അമ്പിളി എരൂർ, ഓക്കെ, ഈ പ്രൊഫൈൽ നെയിം ആയിട്ട് വായിച്ചത്. അമ്പിളി എരൂർ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്ഷമ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കിരീടം സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ, നമസ്തേ ജലീൽ ആൻഡ് ഉഷസ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് ആർജേസ് ആണ് നിങ്ങൾ. ഐ ആം ശിൽപ ഫ്രം നെട്ടൂർ. പ്ലീസ് പ്ലേ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി നക്ഷത്ര താരാട്ട പൊൻവയിൽ ഊതി ഒരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം. ഡെഡിക്കേഷൻ മൈ ഹസ്ബൻഡ് ഷിബിൻ ആൻഡ് മൈ കിഡ്സ് ഏതൻ എസ് കിയൽ ഇയാൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു.
0: അപ്പൊ എന്തായാലും മെസ്സേജ് വായിച്ചിട്ടുണ്ട്. സുധർമ്മ ശ്രീമൂല അടുത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉഷസ്നും ജലീലും നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചുമോൾ നിധിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ക്ഷമയോടെ കാത്തിരിക്കുന്നു എല്ലാവരും, ആ ഒരു ക്ഷമയിൽ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെടും, നിധി. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ശ്രീനിധി എന്നുള്ളൊരു പേരിലൊരു ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നു ഈ നിധി എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നിധിമോൾക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിശ്വസത നമ്മൾ ഇവിടെ നിന്ന് ആശംസയോടെ പറഞ്ഞിരിക്കുകയാണ്. ബാബുരാജ് കളരിക്കൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മലപ്പുറത്ത് നിന്നാണ്. ഉഷസാഞ്ജലി എല്ലാ പ്രോഗ്രാമും കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. പുഷ്പ എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വരുന്ന 12-ന്, ഓക്കെ ക്ഷമിക്കണം, പുഷ്പ അയച്ച മെസ്സേജ് ആണ്. ഈ വരുന്ന 12-ന് എന്റെ മകന്റെ പിറന്നാളാണ്, അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ. ഓക്കെ, ഞങ്ങളുടെ ഇവിടെ ഒരു മിഥുൻ ഉണ്ട്. സാധാരണ നമ്മളിവിടെ മിഥുൻ എന്നുള്ള പേരൊക്കെയാണ് കൂടുതൽ കേട്ടോ.
1: അപ്പൊ
0: അങ്ങനെ ഒരു മിഥുൻ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അപ്പൊ മിഥുന് വേണ്ടിയിട്ട് പപ്പടസ് എന്ന അപ്പൂസ് എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ച് തരുമോ, ഇടപ്പള്ളിയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ അപ്പു എന്ന് വിളിക്കുന്ന മിഥുന് ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ 1000 ജന്മദിന ആശംസകൾ നമ്മൾ ആ നേരുകയാണ്. അതുപോലെ
1: പിന്നെ മനസ്സിൽ ഒരു മഞ്ഞ തുള്ളി ഫിലിമില് അതിമനോഹരമായ ഒരു പാട്ട് വെച്ച് തരുമോ, ഞാൻ ഉദയം പേരൂരിൽ നിന്ന് സുരേഷ് ആയിരുന്ന പ്രണയിക്കുകയായിരുന്നു എന്ന ഗാനം ഇന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
0: പാർവതി ഇരിങ്ങാലക്കുടിയിൽ നിന്ന് മെസ്സേജ്.

0: അയച്ചിരുന്നായിരുന്നു. ഞാൻ സ്ഥിരം ശ്രോതാവണ അമ്മയ്ക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നീലത്താമര എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. മഴയിൽ കുതിർന്ന ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് മാമ്പറയിൽ നിന്ന് സിന്ധു നാരായണൻ പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. എം ജി ശ്രീകുമാറും സുജാതയും സംഘവും ചേർന്ന് പാടിയ പാട്ടാണ്
1: നമുക്ക്,
0: അതെ, വിജി റിക്വസ്റ്റ് ചെയ്ത ഒരു പാട്ടായിരുന്നു. ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. 10 മണി കഴിഞ്ഞ് 26 മിനിറ്റും 22 സെക്കൻഡും ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്സ് വിത്ത് മീ ആർ ജെ ജലീൽ ആൻഡ് ആർ ജെ ഉഷസ്.

0: വീണ്ടും തിരികെ തിരികെയാണ്. 10 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: യെസ്, വാട്സപ്പ് ഇങ്ങനെ നല്ല നല്ല പാട്ടുകളുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മാഗി ജോർജാണ് ഒരു നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. കുറേ നാളായി ചോദിക്കുന്നു എന്തെങ്കിലും കിട്ടുമോ എന്ന്.
0: ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എന്തായാലും പ്ലേ ചെയ്ത് 24-ാം തീയതി June 24-ാം തീയതി ലാസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായും പാട്ടൊക്കെ വരും, വെയിറ്റ് ചെയ്യുക. ഇനി ബാക്കി മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇനി ആരൊക്കെയാണ് അയച്ചിട്ടിരിക്കുന്നത്?
1: മാള വലിയ പറമ്പിൽ നിന്ന് സുനിത അനിൽ, എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ജാലകം എന്ന ചിത്രത്തിലെ ഒരു തലം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു.
0: ഓക്കെ, ഇനി ബാക്കി ക്ഷമയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. പല ദിവസവും എന്റെ പാട്ട് കേൾക്കാം, പേര് വായിക്കും, പാട്ട് ഇല്ല, എന്നാലും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും പാട്ട് കിട്ടുന്ന പ്രതീക്ഷയോടെ ക്ഷമയോടെ. സീരത്താണ് ഓലിക്കുഴിയിൽ നിന്നാണ് മെസ്സേജ്. ചെമ്പരത്തി പൂവെ ചൊല്ല്, ദേവനെ നീ കണ്ടു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാക്സിമം നമ്മൾ ശ്രമിക്കുക കേട്ടോ, മാക്സിമം പാട്ട് കൊടുക്കാൻ ശ്രമിക്കാം.
1: മഞ്ഞുമല്ലിൽ നിന്ന് പ്രേമലത, എനിക്ക് അയാൾ കഥ എഴുതുകയാണ് എന്ന മൂവിയിലെ ഏതോ നിദ്രതൻ എന്ന് തുടങ്ങുന്ന ഗാനം ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സ്മിത അനു ആതിര എന്ന

0: പാട്ട് വെക്കണം മറക്കരുത് എന്ന് പറഞ്ഞിട്ട്.
1: അശ്വതി ശരത്തിന് ഒരു വലിയ മെസ്സേജ്, ഹായ് പാട്സപ്പ്, ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു, ഇന്ന് പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് ശരത്തിന്റെ ഫേവറേറ്റ് സോങ് ആയ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UAE-യിലാണ് ആള്, എന്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണ് ഒത്തിരി സ്നേഹത്തോടെയാണ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. അശ്വതി ശരത്താണ് മെസ്സേജ്. അപ്പൊ എന്തായാലും നമ്മുടെ അശ്വതി പറഞ്ഞ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കോടും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കാം.
0: ദിയ മേരി ചാലക്കുടിയിൽ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മകൾ നേർന്നു, സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രണ്ടാം ഭാവം എന്ന സിനിമയിലെ മറന്നിട്ടു വെന്തിനോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വെച്ച് തരണോ എന്ന് ചോദിച്ചിരിക്കുന്നു.
1: ഓക്കെ, മറ്റൊരു മെസ്സേജ്, ഞാനും പോർച്ചുഗൽ ഫാനാണെന്ന് പറഞ്ഞൊരു വലിയൊരു മെസ്സേജാണ്. പോർച്ചുഗൽ മാത്രമല്ല 98 മുതൽ ഫ്രാൻസിന്റെ ഫാനാണ്. ഒരു കാരണവുമില്ലാതെ അർജന്റീനയുടെ എതിർകക്ഷിയും എന്റെ മോനും ഹസ്ബൻഡും അർജന്റീനയുടെ ഒരു ഡൈഹേർഡ് ഫാൻസ് ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടു ടീമും കൂടി നല്ല മേളാണ് ഇവിടെ. എനിക്കറിയാം അർജന്റീനയാണ് ജയ സാധ്യത കൂടുതൽ ഉള്ള ടീമെന്ന്. 98 ഇറ്റലിയെ കുറിച്ച് സങ്കടപ്പെട്ടതുപോലെ മറ്റൊരു ടീമിന്റെയും ജയവും തോൽവിയും എന്നെ ബാധിച്ചിട്ടില്ല. ആ വർഷം മുതലാണ് ഫ്രാൻസ് ഏറ്റവും പ്രിയപ്പെട്ട ടീമായത്. എല്ലാ കളികളും കാണാറുമില്ല, പക്ഷെ അന്നത്തെ ആ ഒരു ഇഷ്ടം പിന്നീട് മാറിയിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് തിരുമുപ്പത്തു നിന്നും ജിഷ ജോൺസൺ അയച്ചിരുന്നു. അതുപോലെ തന്നെ നാളെ അപ്പച്ചിയുടെ 93rd ബർത്ത്ഡേ ആണ്, മറ്റന്നാൾ അമ്മച്ചിയുടെ 3rd ഓർമ്മദിനമാണ്. അപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാരൻസി ലോ ജോസഫ് ആൻഡ് ജോസഫീന എന്നാണ് അവരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വലിയൊരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോമൻ നെഞ്ചമ്മാലി എന്ന സ്ഥലത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. ഓക്കെ, ഈ പാട്ട് മനോഹരഗാനം രചിച്ച ഉണ്ണി ആറന്മുളയ്ക്ക് ഒരു കോടി പ്രണാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്.
0: ഗുഡ് മോർണിംഗ് പാട്സപ്പ്, ഞാൻ വയലാർ നീലിമംഗലത്തിൽ നിന്ന് അഭിലാഷ് അശോകാണ്. എനിക്കിന്ന് വയലാർ കവല ജംഗ്ഷനിൽ സാൻഡ്വിച്ച് മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രിയ സുഹൃത്ത് സനീഷ് PM വേണ്ടിയിട്ട് സലാല മൊബൈൽസ് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം. റെയിൻബോ വക സനീഷിനോട് ഹായ് കൊടുക്കണേ എന്നും
1: പറഞ്ഞിട്ടുണ്ട്.
0: സനീഷേ ഹായ്,
1: വലിയൊരു ഹായ് കൊടുത്തിട്ടുണ്ട്. മധുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഓക്കെ, ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ ഹരിദാസൻ പെരിഞ്ഞനത്തു നിന്നും ഒരു ടെലിഫിലിം ഈ മാസം റിലീസാണ്, ഇതിൽ അഭിനയിച്ച എല്ലാ പ്രതിഭകൾക്കും വേണ്ടിയിട്ട് സഹകരിച്ചില്ല നാട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്.
0: രശ്മി പവനൻ കൊടുങ്ങല്ലൂരിൽ നിന്ന്, കാര പുതിയ റോഡാണ് സ്ഥലം. എനിക്ക് ഹോൾഡ് അറിയൂ മൂവിയിലെ വിജനതയിൽ എന്ന് തുടങ്ങുന്ന ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു.
1: ഓക്കെ, അതുപോലെ തന്നെ രണ്ടുപേരുടെയും ശബ്ദവും സംസാര രീതിയും കേൾക്കുമ്പോൾ നല്ല ക്ഷമയുള്ളവരായിട്ടാണ് തോന്നുന്നത്. വായിക്കാത്ത മെസ്സേജിന്റെയും കൊടുക്കാത്ത പാട്ടിന്റെയും പേരിൽ വരുന്ന അസംഖ്യം പരാതികളുടെ നടുവിൽ
0: ക്ഷമയോടെ
1: ക്ഷമ ആശംസകളോടെ പാട്ട് ചോദിച്ച് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹപൂർവ്വം ഗിരിജ പെരുവമ്പ്, പാലക്കാട് ജില്ലയിൽ നിന്നാണ് മെസ്സേജ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും മെസ്സേജ് അയക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു പാട്ടിലേക്ക് പോയാലോ?
0: തീർച്ചയായും.
1: ആരോ ഒരാൾ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 43 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കും. അപ്പൊ നക്ഷത്രതാരാട്ട് എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഉച്ചത്തെ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയം, നക്ഷത്രതാരാട്ട് സിനിമ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു അതിന്റെ പുറകില് ഈ അന്ന് ഭയങ്കര ട്രെൻഡിങ് ആണ് കുഞ്ചാക്കോവനും
1: ഷാലിനും
0: ഫോട്ടോ. അപ്പൊ ഈ നക്ഷത്രതാരാട്ടിന്റെ അതിന്റെ ആ ഒരു സിനിമയിലെ രംഗമൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഗ്രാഫ് ഉണ്ടായിരുന്നു, അതായത് ഫ്രണ്ടിലും ബാക്കിലും, പിന്നെ അതിന്റെ അകത്ത്
1: ചെറുതായിട്ട്
0: ഫെയ്ഡ് ചെയ്തിട്ടുള്ള രീതിയിൽ നല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചാക്കോച്ചന്റെ ഒക്കെ ഉള്ളത് മേടിക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു ക്രഷായിരുന്നു ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ആ സമയത്ത്
1: എഴുതിയിട്ടുണ്ടല്ലേ.
0: പക്ഷെ എന്താ അവസാനം ഇങ്ങനെ പല പല, എനിക്ക് ഈ അടുത്തിടക്ക് സോഷ്യൽ മീഡിയയിൽ അതിന്റെ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു, അന്ന് എഴുതുന്ന അല്ലെ, എന്നെ മറന്നാലും അല്ലെ, അങ്ങനെ ഞാൻ മറന്നുപോയി സത്യത്തില്
1: പറയാനായിട്ട്.
0: കൊറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിങ്ങനെ ശരിക്കും ഇങ്ങനെ നമുക്ക് കാണുമ്പോ നമുക്ക് ഭയങ്കര നമ്മൾ ആ ഒരു കാലത്തിലേക്ക്. അപ്പൊ ഈ ഒരു പാട്ട് കേട്ടപ്പോഴും ഞാനും ആ ഒരു കാലത്തിലൂടെ ഇങ്ങനെ പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, അപ്പൊ എന്തായാലും ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് മെസ്സേജിലേക്ക് ഞങ്ങൾ പോവുകയാണ്.
1: ഹലോ ജലീൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ആഫ്റ്റർ സം ഇയേഴ്സ്. നൗ ഐ ആം പാർട്ടിസിപ്പേറ്റ് യുവർ പ്രോഗ്രാം. ഐ എം യുവർ ഓൾഡ് ഫ്രണ്ട് ജെ വർഗീസ് കോമളപുരം. ഹൗ ആർ യു? ഐ എം ഹിയറിംഗ് യുവർ പ്രോഗ്രാം. പ്രസന്റേഷൻ ഈസ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. My hearty congratulations to you, your old friend J. Varghese Komalapuram ennu parnittana Jalil nan to ennod parnittilla.
0: Okay, ushasam und namukku oru vaadu varshangalayittu namukku enikku thonnu namba ഇവിടെ റെയിൻബോയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പല റേഡിയോ പ്രോഗ്രാമിലും മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഓർക്കുന്നതിൽ. അപ്പോ
1: മറന്നിട്ടും എന്തിനോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അതുപോലെ തന്നെ രണ്ടുപേർക്കും ശുഭദിനം നേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉല്ലാസ പൂങ്കാറ്റ് എന്ന മൂവിലെ പാട്ടിന് വേണ്ടിയിട്ട് ദാസ് ഷൊർണൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ടു ഓൾ ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് എല്ലാവർക്കും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. തൻസിലെയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ഷമിക്കാനുള്ള കഴിവ് മിക്കവർക്കും വളരെ കുറവാണ്. ബിസി ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണം എന്നത് തന്നെയാണ്. എല്ലാവരും കുറച്ചുകൂടി ക്ഷമയോടെയും സമാധാനത്തോടെയും കൂടി ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്.
1: അടുത്തത് അതുപോലെ തന്നെ കേട്ടോ, ഞാൻ പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്നും ജ്വാല റാം. ഇന്ന് ലോക ക്ഷമാ ദിനമാണല്ലോ. ശ്രീ ബുദ്ധന്റെ ഈ വാക്കുകൾ നമുക്ക് എപ്പോഴും ഓർക്കാം. ക്ഷമ എന്നത് പുറത്തു നിന്നുള്ളവരെയല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിനെയാണ് ശാന്തമാക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ചിലപ്പോഴൊക്കെ ഇതെല്ലാം മറക്കും, സ്വാഭാവികമാണ്. എന്നാലും മാക്സിമം ദേഷ്യമെല്ലാം കുറിച്ച് ക്ഷമയോടെ പെരുമാറുക. എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫിലിമിലെ സ്നേഹത്തിൻ പൂഞ്ചോല എന്ന് തുടങ്ങുന്ന ഗാനം വേണം എന്ന് പറഞ്ഞിരിക്കുന്നു.
0: ഓക്കെ, അതുപോലെ തന്നെ ഹൈ പാർട്സപ്പ് എല്ലാം കേൾക്കുന്നുണ്ട് എന്നും കൂടെ തന്നെയുണ്ട്. ചാലക്കുടിയിൽ നിന്നും വേണുഗോപാലാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജലീൽ ആൻഡ് ഉഷസ് മിനി ഇരിങ്ങാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്. ഇന്ന് പാട്ടൊന്നും വേണ്ട, കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ജലീൽ രാവിലെ സ്വാഗതം കൊച്ചിയിൽ പറഞ്ഞു. ഓക്കെ, പാട്ട് വെച്ചില്ലേ, നല്ല അവതരണമായിരുന്നു, ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. മിനിയാണ് ഇരിങ്ങാലക്കുടി. എന്തായാലും ഒത്തിരി സന്തോഷം.

0: പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് ഒക്കെ അറിഞ്ഞതിലും പാട്ട് ചോദിക്കാതെ ഇരിക്കുന്നതിലും, കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് നിങ്ങളെ പാട്ട്. സത്യം പറഞ്ഞാൽ ഈ പരിപാടി 2 മണിക്കൂറാവാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അധികം താമസിയാതെ അത് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആ ഒരു പരിഭോഗം മാറ്റാൻ
1: സാധിക്കും.
0: ഇനി കുറെ പേര് പാട്ട് വെച്ചെന്നതിന്റെ സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോ അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ 10 മണി കഴിഞ്ഞ 47 മിനിറ്റും 7 സെക്കൻഡും ആയിരിക്കും നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കേ,
0: തൻ മാത്ര എന്ന മൂവിയിലെ പാട്ടിലേക്ക്.

തന്മാത്രയെന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് കേട്ടത്. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 28 സെക്കൻഡുമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇനി ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാതെ പോയി, മാക്സിമം നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലിയോ ഒരു ഹായിയോ അല്ലെ അതൊരു പോയി

0: അല്ലേ? അതെ അതെ. പിന്നെ ഈ ഇഷ്ടം കൂടുമ്പോൾ കഴിക്കുന്ന സാധനം, അതായത് നമ്മുടെ ബെസ്റ്റിക്ക് കഴിക്കുന്ന ഒരു സാധനം ഓയ്, അതായത് ഓ ഐ ഐ ഓയ് എന്ന് പറഞ്ഞ കഴിക്കും. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ പിന്നെ കുറെ സ്മൈലീസ് ഒക്കെ ഉള്ളത് അല്ലെ, നമുക്കിങ്ങനെ ചില സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഇപ്പൊ സ്മൈലീസിലാണ് എല്ലാവരും.
1: അല്ലെ, രണ്ട് മെസ്സേജ് ഉണ്ട് കേട്ടോ. ചന്ദ്രലേഖ സിനിമയിലെ ഒരു ഗാനത്തിന് വേണ്ടിട്ട് ആരാണ് സുമ പൊന്നപ്പൻ സുമ അയച്ചിരിക്കുന്ന, സമർപ്പിക്കുന്ന തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയിട്ട്. ഇവർക്ക് വീട്ടിൽ സ്വന്തമായി തടുക്ക് നെയ്ത്താണ് എന്ന് പറയുന്നു. എന്നും മുടങ്ങാതെ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ റെയിൻബോ കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു പൊന്നപ്പൻ സുമ.
0: പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് ആ ഓട്ടോഗ്രാഫിലെ വാക്കിംഗ് ആണ്, ബി എ പഠിച്ചാലും എം എ പഠിച്ചാലും എന്നെ മറക്കരുത്. അതാണ് സംഭവം. പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്തിട്ട് പറഞ്ഞപ്പോ കുറെ സാധനമാണ് ഞാൻ അതിന്റെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചു. എന്തെങ്കിലും പ്രോഗ്രാം ചെയ്ത് വായിക്കുന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വെളുപ്പാകാലത്ത് വീട്ടിൽ നിന്ന് അറിയുന്നൊന്നും ഓർക്കൂല. പിന്നെ ഇതിങ്ങനെ നമ്മളിങ്ങനെ മെസ്സേജ് വരുമ്പോഴാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തത്. ഇപ്പൊ നക്ഷത്ര താരത്തിലെ പാട്ട് ഇന്ന് പ്ലേ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അത് പ്ലേ ചെയ്തപ്പോഴാണ് ആ ഓർമ്മയിലേക്ക് പോയത്. അപ്പൊ ഇനി എനിക്കൊന്ന് നല്ല മെയിൽ ഐഡിയിൽ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഒരു ഹലോ വന്നിട്ടുണ്ട്. ഹലോ, ഓക്കെ ഹലോ. അപ്പൊ എന്തായാലും ബിജു വൈറ്റ്ലി എന്നാണ് ഗുഡ് മോർണിംഗ് പാട്സ് പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്.
1: ശ്രീജ മൈസൂരിൽ നിന്ന് പറയുന്നു, ഇന്നലെ പോർച്ചുഗൽ തോറ്റ സന്തോഷത്തിലും ഇന്ന് അർജന്റീനയുടെ കളിയുള്ള സന്തോഷത്തിലുമാണ് ഞാൻ, അതുകൊണ്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ്. ലോകമെമ്പാടുമുള്ള അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ അർജന്റീന ഫാൻസും. ഇനി ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉള്ള രണ്ട് ടീമുകൾ ഇനിയിപ്പോ അർജന്റീനയും ഫ്രാൻസ് ആയിരിക്കും. കാരണം ഇവര് മറ്റുള്ള അല്ലെ എല്ലാവർക്കും വിഷമമുണ്ട്, നമ്മൾ തോറ്റി ഇനി ഇപ്പൊ അവര് ജയിക്കില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും. പാട്ട് വെച്ചതിന്റെ സന്തോഷം അറിയിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും സിൽഫയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അയക്കുന്നുണ്ട് പാട്ട് വെച്ചതിന്റെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ വെക്കാത്തതിന്റെ വിഷമം മാത്രമല്ല ഇങ്ങനെ അല്ലെ വെച്ചെന്ന് പറയാം. അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹായ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹായ് മാത്രമേ ഉള്ളൂ കേട്ടോ, ആളുടെ പേരൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാനും തിരിച്ചൊരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഈ ഹായ് പറയുന്ന സമയത്ത് നീതി പ്രാവ് സിനിമയിലെ മറ്റേ സുധീഷും ഇവരെല്ലാവരും പറഞ്ഞു ഹായ് ഹായ്, അതാണ് ഓർക്കുന്നത്. അപ്പൊ ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് പല ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം ഇന്നത്തെ ഈ ഒരു ക്ഷമ അല്ലെ, ക്ഷമയെ കുറിച്ച് നമ്മൾ
1: ഒത്തിരി പേര് ക്ഷമയോടെ നിന്നു.
0: അതെ അതെ അതെ, കാത്തിരുന്നു. അപ്പോ എല്ലാ മെസ്സേജും ഞങ്ങൾ മാക്സിമം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 7448 നമ്പറിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ആളുടെ പേര് ഓക്കെ അജിയാണ്, ആലങ്ങാട്, പ്രൊഫൈൽ നെയിമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഒരു പാട്ട് കൂടി പ്ലേ ചെയ്യുകയാണ്. നമുക്ക് കുറച്ചു മുമ്പ് നമ്മുടെ ദുബായിൽ അല്ലെ, അങ്ങ് ഇവിടെ മാത്രമല്ല ഞങ്ങൾക്ക് ദുബായിൽ പിടിയുണ്ടെന്ന് പറഞ്ഞത്. അതെ, അപ്പൊ അങ്ങ് ദുബായിലുള്ള ഹസ്ബൻഡിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ പലപ്പോഴും ഇങ്ങനെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരും. അപ്പൊ അവരിങ്ങനെ അവിടെ പോകുന്ന സമയം ഇപ്പൊ നമുക്ക് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർ കാണാൻ സാധിക്കും, വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പണ്ടൊന്ന് ആലോചിക്കുക, അവരിങ്ങനെ കത്തൊക്കെ എഴുതി എന്തോരം
1: കഷ്ടപ്പെട്ടാണ്.
0: അതെ അതെ, അങ്ങനെ ഉള്ള ആ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരുപാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആ ഒരു റിക്വസ്റ്റ് ആയിരുന്നു കസിൻസ് എന്ന സിനിമയിലെ പാട്ട് കേൾപ്പിക്കാമോ എന്ന്. അപ്പൊ ആ ഒരു പാട്ട് ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്ക് മാത്രമല്ല, ശരത് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, നേരത്തെ വായിച്ചിരുന്നു. നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഒരു പാട്ട് സമ്മാനിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, കുറെ നേരമായി ഇനി ഇവിടുന്ന് പോകുന്നില്ലേ, എഴുന്നേറ്റ് പോകുന്നില്ലേ എന്ന് കുശസുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാവും കൂടെ അല്ലെ, ഞാനില്ലാതെ പിന്നെ ആരാ എന്ന് പറഞ്ഞ പോലെ അതാണ്. അപ്പൊ എന്തായാലും ഉഷസ് നിങ്ങളെ കൂടെ ഉണ്ടാവും. 12 മണി മുതൽ യുവർ ചോയ്സ് എന്ന പരിപാടിയുണ്ട്. അപ്പൊ അതിലേക്കും ഈ അടുത്ത കാലത്തൊന്നും വിളിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പാട്ടുകളൊക്കെ ചോദിച്ച് വിളിക്കാം. അപ്പൊ എപ്പോഴും നമ്മളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രോഗ്രാംസും അതുപോലെ തന്നെയാണ് ശ്രോതാക്കളുമായി ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാം, രാവിലെ 6 മണി മുതലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. വിളിച്ചു കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, എന്തെങ്കിലും നിങ്ങളുടെ കോളും കണക്റ്റ് ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകളും വരും. ആ ഒരു ശുഭപ്രതീക്ഷയിൽ ക്ഷമയോടെ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇറ്റ്സ് മീ ജലീൽ സൈനിങ് ഓഫ് ആൻഡ് ഉഷസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ FM കൊച്ചി 107.5. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ

0: നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ അമർനാഥിൽ 4 ദിവസത്തിനിടെ 85,000 പേർ തീർത്ഥാടനം നടത്തി. ഇന്നലെ മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 28,000-ലധികം പേരാണ് പുണ്യദർശനത്തിന് എത്തിയത്. കേരളത്തിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ചും അല്ലാത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടും രേഖപ്പെടുത്തും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യ അതിഥിയായി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എക്കരൂൾ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം 2020 ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10-നാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ.
2: Rainbow FM presents Try and Dub Waves. Try and Dub Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി, അതായത് ഇന്ന് രാത്രി 9:30 ക്യാബോവർദയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 July 9:30 PM. ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റിൽ തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരുന്ന രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ 8 July 1:30 AM.
4: Voice your choice. Voice your choice. Voice your choice.
5: ഹായ് എവ്രിവൺ, ഞാൻ ബിനു രാജീവ്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് കടക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ട്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വോയിസ് യുവർ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5. വോയിസ് യുവർ ചോയ്സ്.

ഞാൻ ആലങ്ങാടുള്ള ഗ്രേസി ബ്ലേസ് ആണ്. എനിക്കൊരു പാട്ട് വേണം. ഉണ്ണി കാണാതെ കണ്ണും കണ്ണല്ല. മൂത്ത സഹോദരനാണ് ഞങ്ങളുടെ സൈമൺ ചേട്ടൻ. ആ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ പാട്ടൊന്ന് വെച്ചു തരണേ.

ഹായ് റെയിൻബോ, എൻ്റെ പേര് ഇസ ചേരാനെല്ലൂരിൽ നിന്നാണ്. ഈ വരുന്ന ജൂലൈ 9-ാം തീയതി എൻ്റെ ഉമ്മച്ചിയുടെ ജന്മദിനമാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് പ്രിയപ്പെട്ട 2-ാം ഭാവ് എന്ന സിനിമയിലെ മറന്നിട്ടും എന്തിനോ എന്ന പാട്ട് വെച്ച് തരുമോ? താങ്ക് യു.

ഹലോ, ഞാൻ ആലങ്ങാടുള്ള ജൈന ജോൺ ആണ്. എന്റെ അനുജത്തി ശീലബാബുവിന്റെ 60-ാം ജന്മദിനമാണ്. അപ്പൊ അവൾക്ക് വേണ്ടി നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ പവിഴം പോൽ പവിഴാതരം പോൽ എന്ന പാട്ട് വെച്ചു തരാൻ അഭ്യർത്ഥിക്കുന്നു.

ഹായ്, ഞാൻ ലിയോണലാണ്. ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് ആവേശം ഫിലിമിലെ ഇലുമിനാറ്റി സോങ് വെച്ച് തരുമോ പ്ലീസ്?

ഇറിജി തിരുവല്ല ചുമത്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വിളിക്കുന്നു. എനിക്ക് നിറക്കൂട്ടെന്ന സിനിമയിലെ പൂമാനമേ ഒരു രാഗമേഘമേ എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കുമായിട്ടും ആർജെമാർക്കും എല്ലാവർക്കും.

എന്റെ ഭാര്യ ഷീലയുടെ 60-ാം പെരുന്നാളാണ് ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേ 11-ാം തീയതി ശനിയാഴ്ച. അപ്പൊ അയാൾക്ക് വേണ്ടി ഒരു പാട്ട്, നാളികലോചന നിൻ വിഴികൾക്കെന്ത്, ആ പാട്ട് ഒന്ന് വെച്ചു തരാൻ താല്പര്യപ്പെടുന്നു.

എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന്. എനിക്ക് വോയിസ് ഓഫ് ചോയ്സിലൂടെ മുത്തോട് മുത്തെന്ന സിനിമയിലെ കണ്ണിൽ തേൻമലരായി വാ, എന്നിൽ പൂങ്കുളിരായി വാ എന്ന ഗാനം വെച്ച് തരുമോ?

0: കേട്ടുകൊണ്ടിരുന്നത് വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് അവരുടെ ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ, അതാണ് ഇതുവരെ കേട്ടത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടി ഇനി അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ബിനു രാജീവ്.
1: वो कहते हैं हमसे कि तुम मुझे याद नहीं करते. मैं कहता हूँ कि तू जाए तो तेरी याद आए. उस अली यहाँ से जाती ही नहीं है तो याद कहाँ
2: से आएगी.
1: यादव जी, इस सारा टाइगर को मारने के लिए इतना बड़ा बंदूक
2: नहीं है साढ़े, वो फोर्स तो है, वो फोर्स.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: യുവർ ചോയ്സ്, യുവർ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഫൈനസ്റ്റ് മ്യൂസിക്. മ്യൂസിക്, യുവർ ചോയ്സ്.

ഹായ് ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് യുവർ ചോയ്സിന്റെ നേരമാണ്. അപ്പോൾ ഒരു നല്ലൊരു പാട്ടോടുകൂടി തന്നെയാണ് ഇന്നത്തെ യുവർ ചോയ്സ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ നല്ല പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ നല്ല ഗാനങ്ങളുണ്ടാവാം അല്ലേ? അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ് യുവർ ചോയ്സിലൂടെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242-8101. 0484242-8101. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ വെച്ച് തരാനായിട്ടായിരുന്നു കൂടെയുള്ളത്. ഞാൻ ആർജി ഓഷസ് ആണ്. അപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242-8101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവർ ചോയ്സിലൂടെ ഇഷ്ടപ്പെട്ട ഗാനം ചോദിക്കാനായിട്ട് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്? ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ ചെയ്യണേ? ആണോ? ഓക്കെ, കൊറേ നാളായോ? ഇതാണോ കൂടുതൽ താല്പര്യം ഈ ജോലിയിലേക്ക്? ആണോ? ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ്

0: എന്തായിരുന്നു ജോലി ചെയ്തിരുന്നു? ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ പഠിച്ചതൊക്കെ എവിടെയാണ്? രാമപുരത്ത് തന്നെ അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ അല്ലേ? എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്ന് ആഗോള ക്ഷമാ ദിനമാണ്. ക്ഷമയുള്ള ആളാണോ? ക്ഷമയുണ്ട്, നല്ലപോലെ ക്ഷമയുണ്ട് അല്ലേ? ഇത്രയും പേരെ കൈകാര്യം ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുക്കി പിടിച്ച് വരാനൊക്കെ ഇത്തിരി ക്ഷമ വേണം അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ?
1: അങ്ങനെയല്ല, എന്നാലും ചെറിയ തോതിലുണ്ട്.
0: എന്നാലും ചെറിയ തോതിലൊന്നും വരും ദേഷ്യം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഗെപ്പി മൂവിയിലെ പാട്ടുണ്ട്, അതും എല്ലാ ബ്രസീൽ ഫാൻസുകാർക്കും പോർച്ചുഗൽ ഫാൻസുകാർക്കും വേണ്ടിട്ട്.
0: ഓക്കെ. കളികൾ കാണാറുണ്ടോ?
1: കളികൾ കാണാറുണ്ട്.
0: ഓക്കെ. അപ്പൊ പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ട് പാടില്ല.
0: ആസ്വദിക്കുള്ളൂ?
1: ആസ്വദിക്കുള്ളൂ.
0: ഓക്കെ. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ ഫാൻസിനും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ ക്ഷമയോടെ മുന്നോട്ട് പോകൂ കേട്ടോ. നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt to rainwater harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct borewells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഏക് പ്രകാർ സേ പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: ഈ സംഗതി സമയം 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാണ്?
2: എന്റെ പേര് സ്വപ്ന. പാലം കൊടുങ്ങല്ലൂർ.
1: അപ്പൊ സ്വപ്നം വെച്ചിട്ടുള്ള ഒരു പാട്ട് പാടിക്കേ.
2: പാട്ട് അറിയില്ല.
1: അറിയില്ല,
2: പാട്ട് പാടും പക്ഷേ വേണ്ട.
1: സ്വപ്നം എന്നും തുടങ്ങുന്ന പാട്ടുകൾ അറിയാമോ?
2: സ്വപ്നം
1: കൊറേ പാട്ടുണ്ട്. എന്നിരുന്നാലും പറയൂ, ഒരു രണ്ടു മൂന്ന് പാട്ടുകൾ പറയും. പിന്നെയാ സ്വപ്നങ്ങൾ. ആ, പഴയ പാട്ടില്ലേ സ്വപ്നങ്ങൾ അല്ലേ. പിന്നെ സ്വപ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട് അല്ലേ. അതുപോലെ ഒത്തിരി സ്വപ്നങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ. ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഇനിയും ഉണ്ട് കുറെ സ്വപ്നങ്ങൾ അല്ലേ. എന്താ ഇപ്പൊ ചെയ്യണേ?
2: ഞാൻ
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഭർത്താവുണ്ട്, മകനുണ്ട്, പിന്നെ എന്റെ അച്ഛൻ, അമ്മ, അങ്ങനെ മക്കള് എല്ലാരും.
1: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് സോപാനം സിനിമയിലെ താരനോപുരം ചാർത്തുന്നുള്ള
1: ആ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
2: അത് ഭയങ്കര ഇഷ്ടമാണ്, അത് എപ്പോഴും കേൾക്കും.
1: എപ്പോഴും കേൾക്കും. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: ആ കണ്ടിട്ടുണ്ട്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുൻപ്.
1: സ്വപ്നക്ക് എങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ?
2: എനിക്ക് പെട്ടെന്നൊന്നും വരില്ല, ഒരുപാട് ക്ഷമിക്കും നമ്മള്.
1: ക്ഷമയുടെ നെല്ലി പലക കാണും, എന്നിട്ടേ നമ്മള് ലാസ്റ്റ് കൺട്രോൾ വിടുള്ളൂ അല്ലേ. അത്രേ ഉള്ളൂ, മാക്സിമം നമ്മള് ക്ഷമിച്ചു വിടും അല്ലേ. നല്ല കാര്യ കേട്ടോ.
2: പിന്നെ ക്ഷമ കെടുമ്പോഴാണ് നമ്മ എന്തെങ്കിലും അത്രക്കാവുമ്പോ മാത്രമേ പറയുള്ളൂ,
1: നമ്മള് പ്രതികരിക്കുള്ളൂ അല്ലേ. അപ്പോ
2: ഒരുപാട് ദിവസങ്ങളായി വിളിക്കാൻ ശ്രമിക്കുന്നു.
1: ആണല്ലേ, പിന്നെ ആദ്യമായിട്ടാണ് കിട്ടിയത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമായല്ലോ.

0: സന്തോഷം പറയാനുണ്ടോ?
1: അപ്പൊ ഈ പാട്ട് ആർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ?
0: അതെന്റെ ഭർത്താവിനും മകനും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ കൂട്ടുകാരത്തിന്റെ ഒരു അശ്വതി ഗുരുവായൂർ ഉണ്ട്, പിന്നെ ഒരു ഷീന തൃശ്ശൂര്, രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ.
1: അവരോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് റെയിൻബോയിലേക്ക് വിളിക്കുന്നു?
0: ഇല്ല, ഇടുത്തത് കിട്ടിയതല്ലേ,
1: പെട്ടെന്ന് കിട്ടിയതാണ് അല്ലേ. അവരും റെയിൻബോ കേൾക്കാറുണ്ടോ?
0: എന്നും കേൾക്കാറുണ്ടോ? എനിക്ക് വീട്ടിൽ റേഡിയോ ഉണ്ട്, അപ്പൊ രാവിലെ തന്നെ വെക്കും.
1: ഫ്രണ്ട്സ് കേൾക്കാറുണ്ടോ?
0: അറിയാൻ പറ്റില്ല, എല്ലാ പരിപാടിയും ഞാൻ കേൾക്കാറുണ്ട്. ഫീവർ ചോയ്സ്, പിന്നെ രാവിലത്തെ പരിപാടി, ബാലേട്ടനും ആശ്ചേജിലെ പരിപാടി, പിന്നെ നാലുമണിപ്പൂക്കള്, അതിനിടയിലുള്ള വാർത്തകള് എല്ലാം കേൾക്കാറുണ്ട്.
1: റെയിൻബോ കേൾക്കാറുണ്ട്?
0: റെയിൻബോ കേൾക്കാറുണ്ട്, കേൾക്കാറുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ സ്വപ്നയുടെ ഫ്രണ്ട്സും റെയിൻബോ കേൾക്കാറുണ്ടോ?
0: അവര് കേൾക്കാറുണ്ട്.
1: അവരോട് പറയണം വിളിക്കാൻ കേട്ടോ.
0: ആ പറയാ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ സ്വപ്നങ്ങളെല്ലാം പൂവണിയിട്ടെ. ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. 0484-242-8101 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-242-8101 നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം,
4: ഇതാരാണ്?
5: ഞാൻ തണ്ണീർമുഖത്ത് അതുൽ ആണ് വിളിക്കുന്നത്.
4: അതുൽ,
5: അതുൽ.
4: ഓക്കെ അതുൽ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
5: നല്ല വിശേഷം മാം,
4: സുഖമായിട്ടിരിക്കുന്നു.
5: മഴയൊക്കെ മാറി കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നു.
4: എന്താ ചെയ്യണേ?
5: എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ്.
4: ഓക്കെ, അപ്പൊ ഇപ്പൊ വർക്കിലാണോ? എവിടെയാണ്?
5: അല്ലല്ല, വർക്കില്ലായിരുന്നു, ഞാൻ വീട്ടിലുണ്ട്.
4: വീട്ടിലാരൊക്കെയുണ്ട്?
5: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ.
4: അപ്പോ ആദ്യമായിട്ട് വിളിക്കുകയാണോ റെയിൻബോയിലേക്ക്?
5: അതെ അതെ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്.
4: റെയിൻബോ പ്രോഗ്രാംസ് കേൾക്കാറുണ്ടോ?
5: ആ, സമയം കിട്ടും പോലെയൊക്കെ
4: കേൾക്കാറുണ്ട് അല്ലേ.
5: പാട്ട്
4: കേട്ടിട്ടുണ്ടാണോ വർക്ക് ചെയ്യാറുള്ളത്?
5: വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ റേഡിയോ
4: കേൾക്കുള്ളൂ. വർക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലേ ഇല്ല,
5: ഫുൾ
4: കോൺസെൻട്രേഷൻ അതിലായിരിക്കും, വർക്കിൽ മാത്രമായിരിക്കും അല്ലേ.
5: അതെ അതെ, വർക്കിന് പിന്നെ ഫ്രീ കിട്ടുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളായിട്ട് അങ്ങ് പോകും. റേഡിയോ കേക്കും, കേക്കുന്നില്ലെന്നല്ല, മറ്റേ കൊച്ചി എഫ് എം സ്ഥിരം വെക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ രാവിലെ.
4: എപ്പോഴും കേൾക്കണം കേട്ടാ. പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
5: എനിക്ക് മറ്റേ ഗോളാന്തര വാർത്തയിലെ ഇനിയൊന്ന് പാടൂ.
4: ഇന്നൊന്നും പാടൂ,
5: ശ്രമിക്കാം.

0: അത്രേ അറിയുള്ളൂ.
1: നന്നായിട്ട് പാടിയിട്ടോ,
0: ഓക്കെ,
1: നല്ല
0: താങ്ക് യു
1: അസലായിട്ട്
0: മാം.
1: പാടി. പൊതുവെ പാടുന്ന ആളാണോ?
0: ആ, ഞാൻ വല്ലപ്പോഴൊക്കെ പാടും.
1: സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഒരു
0: ഇല്ല,
1: പാട്ടുകാരനാണ്?
0: അത്യാവശ്യം ഈ കലോത്സവ പ്രോഗ്രാമിലൊക്കെ ഇടയ്ക്ക് പേര് കൊടുത്ത് ഞാൻ പാടാറുണ്ടായിരുന്നു.
1: ഓക്കെ, പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, പഠിച്ചിട്ടില്ല.
1: നല്ല വോയിസ് ആണ്, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
0: ആണല്ലേ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം, റെയിൻബോ കേൾക്കണം കേട്ടോ.
0: ഓക്കെ,
1: ഫ്രണ്ട്സിനോടും പറയണം റെയിൻബോ കേൾക്കാനും വിളിക്കാനും. ഓക്കെ
0: ശരി, ഓക്കെ ശരി മാം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽക്കർ കാം കരേംഗേ.
2: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ

0: സമീപപ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ എ പി അനിൽകുമാറിനോടും ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ രണ്ടു ദിവസത്തെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ ആർ എസ് എസ് 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. എൻ ഡി ആർ എഫ്, എസ് ഡി ആർ എഫ് സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, സിആർപിഎഫ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടെല്ലായി നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിവച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ

0: ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യസാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.
3: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പോൾ യുവർ ചോയ്സിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഇതാരാണ്?
3: രേഖ.
2: രേഖ, ആ എന്താ ചെയ്യണേ?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ആ വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഹസ്ബൻഡ്, 2 മക്കൾ.
2: ഓക്കെ, മക്കളൊക്കെ എന്ത് പ്രായമായി?
3: മകള് 2 പെൺകുട്ടികളാണ്, ആള് 9th, രണ്ടാമത്തെ ആള് 3rd.
2: എങ്ങനെയാണ് രണ്ടുപേരും തല്ലുപിടിക്കാറുണ്ടോ?
3: ചില സമയങ്ങളിലൊക്കെ,
2: ചിലപ്പോ മാത്രം അല്ലെ, എപ്പോഴൊന്നും ഇല്ല.
3: ഇല്ല ഇല്ല,
2: നമ്മുടെ ക്ഷമ കൈവിട്ടു പോകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല.
3: എന്താ വെച്ചാല് ഇപ്പം ഒരു കാര്യം ഒരാളോട് പറയുമ്പം നന്ദനത്തില് കാർത്തികനേമ പൊക്കോളൂ എന്ന് പറയത്തില്ലേ?
2: അങ്ങനെയാണ് അല്ലേ, അവസാനം നമ്മള് തന്നെ കാര്യങ്ങള് ചെയ്യണം.
3: ഞാൻ മൂത്ത ആളെ വീട്ടിൽ വിളിക്കുന്നത് പാറു എന്നാണ്. അപ്പൊ പാറു അത് എടുത്തോണ്ട് വാന്ന് പറഞ്ഞ
2: ആയിരിക്കും.
3: അപ്പൊ ഞാൻ പറയും ഇളയാള് കുഞ്ഞി കുഞ്ഞിയാന്ന് എടുത്തോണ്ട്. പാറു ചേച്ചിയോടല്ലേ അമ്മ പറഞ്ഞത്, പറിച്ചെടുത്തോണ്ട് വരട്ടെ.
2: അതെ,
3: അതാണ് പ്രശ്നം, അതാണ് മെയിൻ വിഷയം.
2: അതെ,
3: ഒരാളോട് നമ്മളത് പറഞ്ഞ ചിലപ്പം

0: ആ സമയം കൊണ്ട് ഞാൻ പോയി എടുക്കും, അത് വേറെ കാര്യം.
1: അവസാനം നമ്മളുടെ കൈ തന്നെ വരണം അല്ലേ?
0: അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വലുതായി വരുന്തോറും ചെയ്യാൻ മടിയാണ്. നമ്മള് കുഞ്ഞിലേക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ ഓടി ഓടി എടുത്ത, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ മറ്റവളുണ്ടല്ലോ, അല്ലെ ചേച്ചി ഉണ്ടല്ലോ എന്നുള്ള ഒരു
1: അങ്ങനെ
0: അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മ എന്നോട് മാത്രമാണോ പറയുന്നത്, പാർച്ചേച്ചോട് എന്താ പറയാത്തത്? പരാതിയാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്നും വെള്ളം അല്ലാതെ എടുത്തോണ്ട് പോവാന്ന് അമ്മ എന്താ എന്നോട് മാത്രം പറയുന്നത്? പാർച്ചേച്ചിയോട് എന്താ പറയാത്തത്?
1: ചേച്ചിയോട് എന്താ അല്ലേ?
0: ചേച്ചിയോട്. അപ്പൊ ഞാൻ പറയാം, അവള് ഇച്ചിരി വലുതായാലും അവർക്ക് എഴുതാനൊക്കെ ഉള്ളത് കൊണ്ടാ ഒന്ന് പറയുമ്പോ ഒന്ന് മയപ്പെടും, ചെയ്യും, പക്ഷെ ചെയ്യത്തില്ലെന്നല്ല, എന്നാലും ഇങ്ങനെ കംപ്ലൈന്റ്സ് ഒക്കെ ഇങ്ങനെ
1: വരും. മൂത്താളെങ്ങനെയാണ്?
0: മൂത്ത ആള് പൊതുവെ അങ്ങനെ വലിയ ബഹളത്തിന് പോകുന്ന ആളല്ല. ആളാണ് ഇച്ചിരി ജില്ല്.
1: ജില്ലാണ്. അതല്ലെങ്കിലും മിക്ക വീട്ടിലും അങ്ങനെയല്ലേ, ഇളയ കുട്ടികളായിരിക്കും അല്ലേ ഇത്തിരി.
0: ചേച്ചിയോട് രണ്ട് ചാട്ടം ചാടിയ ചേച്ചിക്കും ഉണ്ടാവില്ല, അതുപോലുള്ള ചാട്ടമാണ് അനിയത്തി ചാടും പറഞ്ഞിട്ട് ഒരു ചാട്ടം
1: ചാടും. എങ്ങനെയാണ് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള കുട്ടികൾ?
0: കലാപരമായിട്ട് ഇളയ ആള് പടം വരയ്ക്കും, അത് പിന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതൊക്കെ ഈ ടി വി കണ്ടു ചെയ്യുന്നതാണ്.
1: സ്വയം
0: വരയ്ക്ക്
1: സ്വയം ചെയ്യും അല്ലേ?
0: അങ്ങനെ സ്വയം ചെയ്യും. അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: അപ്പൊ അമ്മ നല്ല സപ്പോർട്ട് ആയിരിക്കുമല്ലോ.
0: ഞാൻ അതിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ്. മൂത്ത ആള് പൊതുവെ വരയ്ക്കാൻ മടിയാ, പക്ഷെ അതിന് ഞാനാ പറയുന്നത് വരയ്ക്കാൻ എനിക്കിഷ്ടമാണ് വരയ്ക്കാൻ. ഞാൻ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് പണ്ട് മുതലേ നമ്മൾ ഈ പഠിക്കുന്നതിനകത്തൊക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്.
1: പൊതുവെ ക്ഷമയുള്ള കൂട്ടത്തിലാണ്.
0: ഇന്ന്
1: ക്ഷമാദിനം ആയതുകൊണ്ടാണോ ഈ ക്ഷമയെ പറ്റിയിട്ട് എല്ലാവരോടും ചോദിക്കുന്നത്? എങ്ങനെയാണ്, പൊതുവെ ദേഷ്യമുള്ളവരാണോ എന്നൊക്കെ ചോദിക്കുന്നത്?
0: ഞാൻ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ല, പക്ഷെ എനിക്ക് ഒരു പരിധി ഇപ്പൊ രണ്ട് പ്രാവശ്യം വിളിച്ചു, മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് ഇല്ലെങ്കിൽ നാലാമത്തെ വിളി അതുപോലുള്ള വിളിയായിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞു, ആ ഗ്ലാസ് എടുത്തോണ്ട് അകത്തോണ്ട് വെക്കെന്ന് പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞു അനങ്ങിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു അപ്പോഴും അറിയാം. ആ അങ്ങനെ ഒരു രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഒരു സാധനം എടുത്തോണ്ട് പോവാ എന്ന് പറയുമ്പോ ഈ കൊച്ചവള് പറയുന്നവര് ഇപ്പൊ എടുക്കാവേ, ഇങ്ങനെ എടുക്കാം ഒരു മിനിറ്റ് ഇങ്ങനെ പറയും. അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എന്റെ ഇത് വിട്ടങ്ങ് ദേഷ്യം വരും. എന്നാൽ ആ സമയത്ത് അത് എടുത്തോണ്ട് വന്നാ പ്രശ്നമില്ലല്ലേ, ഒരു സെക്കൻഡ് വരിക, ഒരു മിനിറ്റ് കഴിഞ്ഞാലും ഇതങ്ങനെ ഞാൻ എടുത്തോണ്ട് വരാവേ, നിക്കേ നിക്കേ ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ എനിക്ക് ദേഷ്യം വരും.
1: ഈ കുട്ടികളോടല്ലാതെ നമ്മള് കുട്ടികളോടല്ലാതെ പൊതുവെ പുറത്തുള്ളവരോട് എങ്ങനെയാണ് നമ്മള്?
0: വളരെ അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല.
1: ഈ കാണുന്ന രേഖയല്ല പുറത്ത്.
0: ഞാൻ അങ്ങനെയല്ല, ഞാന് ഇപ്പൊ മനസ്സ് ഞാൻ വിചാരിക്കും അവരങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങനെ പറയും എന്നൊക്കെ കരുതി ഞാൻ പോവും, പക്ഷെ എന്റെ വായിന്ന് അങ്ങനെ വരത്തില്ല. അത് സത്യത്തിൽ ഒരു എന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാ ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ള ഒരു ഇതില്ല. ഞാനൊരു കാര്യം ഇപ്പം എന്തെങ്കിലും
1: അങ്ങനെ പ്രതികരിക്കില്ല,
0: പറ്റത്തില്ല എനിക്കതിന്. ഞാനങ്ങനെ വിചാരിക്കും ചെയ്യണം അല്ലെ പറയണം, പക്ഷെ എന്തുകൊണ്ടോ എനിക്കതിന് സാധിക്കാറില്ല. അതെനിക്ക് തന്നെ തോന്നുന്നത് ശരിയല്ല അങ്ങനെ പക്ഷെ എന്തോ നമ്മള്. പക്ഷെ അതുകൊണ്ട് ഒത്തിരി നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ നമ്മള് സമയത്ത് പ്രതികരിക്കാത്ത കൊണ്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് എന്റെ മക്കളെങ്കിലും അതിന് ഇങ്ങനെ റിയാക്ട് ചെയ്ത്
1: പറഞ്ഞു
0: കൊടുക്കും. നിങ്ങള് എന്നെ പോലെ ആകരുതിരിക്കലും, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്ത് വേണ്ടെടുത്ത് ആവശ്യത്തിന്, അനാവശ്യത്തിനല്ല പറഞ്ഞ ആവശ്യത്തിന് നമ്മള് റിയാക്ട് ചെയ്യണം, എന്നാലേ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ ലൈഫ്
1: പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ,
0: അത്രേ ഉള്ളൂ. അങ്ങനെ പക്ഷെ എന്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാട്ടോ, പുള്ളി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് അത് തണുക്കുകയും ചെയ്യും.
1: അതുകൊണ്ട് മിക്കവർക്കും ദേഷ്യവും കാണും തിരിച്ച് അല്ലെ, നമ്മളെ അത്ര ഇഷ്ടവും ആവൂല.
0: ചൂടാകുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നമ്മൾ എപ്പോഴാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല, പെട്ടെന്നായിരിക്കും ദേഷ്യപ്പെടുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പം വഴക്കിടുന്നവരാണെങ്കിൽ ആ ഒരു റീസൺ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച വെച്ച് ബഹളം വെക്കാനായിട്ട്. പുള്ളിയുടെ ഒപ്പം തന്നെ ഞാനും ഒച്ച വെച്ചാൽ അതൊരു, പക്ഷെ എനിക്ക് അതിനെ കൊണ്ട് പറ്റില്ല, ഞാൻ ചിലപ്പം കുഞ്ഞി നിക്കോ അല്ല മിണ്ടാ നിക്കോ,
1: നമ്മള് സൈലന്റ് ആവാപ്പോ.
0: ആ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അറിയാത്ത കാര്യത്തിന് എന്തെങ്കിലും പറയുമ്പോ എനിക്കങ്ങ് കൊള്ളും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനത് അറിഞ്ഞോണ്ടല്ലോ അല്ലെ, ഞാനത് കണ്ടില്ലായിരുന്നു എന്ന് ഞാൻ പറയും.

0: പക്ഷെ എന്നാ പോലും ഒരു തർക്കത്തിനോ ഒരു വാഗ്വാദത്തിനോ
1: നല്ലത്
0: അതാണ് എനിക്ക്
1: തോന്നിയിട്ടുള്ളത്.
0: പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ തർക്കിക്കുവാണെങ്കിൽ അത് നീണ്ടു നീണ്ടു പോവും. ഇതാ പുള്ളിയുടെ ദേഷ്യം പറഞ്ഞങ്ങ് തീർത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ അങ്ങ് ഓക്കെ ആവും. പക്ഷെ അതേസമയം നമ്മൾ അതിനെ പിടിച്ച് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ദേഷ്യം നീണ്ടു നീണ്ടു പോവും. അപ്പൊ ഇന്ന് ആക്ച്വലി ഇന്ന് എന്റെ ഹസ്ബൻഡ് അമ്മയുടെ 4-ാമത്തെ ആണ്ടാണ്. അമ്മ മരിച്ചിട്ട് 4 വർഷമായി ഇന്ന്. അതായത് June 21 ആണ് ഡേറ്റ്, ഇന്നാണ് നാള്. അപ്പം അവര് ബലിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പം എന്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഒളിക്കുന്നുവോം ഇരിക്കുമ്പോഴേ. ായിട്ട് കേൾക്കുന്ന രണ്ട് പാട്ടുകളാണ്, ഒന്ന് ഒളിക്കുന്നുവോ പിന്നെ മകളെ പാതിമലര്, ഈ രണ്ട് പാട്ട്. അപ്പം ഈ ഒളിക്കുന്ന അതിനു മുമ്പ് ഞാൻ ഇട്ട പാട്ട് മകളെയായിരുന്നു ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചപ്പം. അപ്പൊ ഇന്ന് ഒളിക്കുന്നുവോ എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ഹസ്ബൻഡ് പേരെന്താ?
0: ഹസ്ബൻഡ് പേര് രതീഷ്.
1: ഓക്കെ, അപ്പൊ രതീഷിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. ഓക്കെ,
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ രണ്ട് പാറോട്ടിക്കും പിന്നെ ആരാണ്?
0: കുഞ്ഞിക്കും. ആള് കുഞ്ഞാണ്, 8 വയസ്സായി. പക്ഷെ
1: കുഞ്ഞാണ്. ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ ഇടയ്ക്ക് വിളിക്കാം. താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: കരിയർ കണക്ട് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്ക് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: Rainbow FM presents Trayanda Waves. Trayanda Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി, അതായത് ഇന്ന് രാത്രി 9:30 ക്യാബോവർദയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത് 7 July 9:30 PM. ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റിൽ തങ്ങളുടെ അൺബീറ്റൻ റൺ തുടരുന്ന രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ 8 July 1:30 AM.
3: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
4: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
5: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
6: प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സമയമുണ്ട്, ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.

0: പേര് പറയൂ.
1: എന്റെ പേര് ബീന, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: തൃശ്ശൂരിൽ നിന്ന് എവിടെയാണ്?
1: തൃശ്ശൂർ തൃപ്പയാർ.
0: തൃപ്രയാർ.
1: തൃപ്പയാർ.
0: ഓക്കെ, അമ്പലത്തിന്റെ അടുത്താണോ?
1: ആ, അമ്പലത്തിലേക്ക് പുറത്തോണ് തൃശ്ശൂർ പേര് വഴിയുണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഹിന്ദി പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: അങ്ങനെയില്ല, ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: വേറെ ഏതൊക്കെ ഹിന്ദി പാട്ടുകൾ ഇഷ്ടമാണോ?
1: ആ, ഒരുവിധം നമുക്ക് കേൾക്കുമ്പോ അങ്ങനെ ഓർമ്മയിലില്ല. ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മലയാള പാട്ടുകള് അങ്ങനെ കേൾക്കുമ്പോ അങ്ങനല്ല, നാടകഗാനങ്ങള് ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ നാടകഗാനം വെച്ചു രാവിലെ.
0: നാടകഗാനം
1: വല്ലപ്പോഴൊക്കെ നാടകഗാനം വെക്കണം രാവിലെ. രാവിലെ തന്നെ എനിക്ക് റേഡിയോ
0: വെക്കുന്നുണ്ടെന്നാണ്. ഇഷ്ടമാണോ
1: നാടകഗാനങ്ങൾ? ഇഷ്ടമാണ്. അതന്നെ എനിക്ക് പരിപാടി ഇരിക്കും വിളിക്ക. എന്നിട്ട് രാവിലെ എനിക്ക് റേഡിയോ, എന്റെ ഒരു റേഡിയോ ഉണ്ടാവും, ഒരുത്തുനിന്ന് ഓണാക്കിട്ടാണ് ഞാന് എനിക്ക്.
0: അപ്പോ പഴയ പാട്ടുകളില്, മലയാളത്തിലെ പഴയ പാട്ടുകളില് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന് പറഞ്ഞേ.
1: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ട് ഇഷ്ടം. ഹൃദയം ഒരു ക്ഷേത്രത്തിലെ പാട്ട് ഇഷ്ടം. അതുപോലെ ഒരുപാട്
0: പറയാനുണ്ടല്ലേ.
1: പിന്നെ നീലവാനച്ചോലയിൽ അഭിഷേകത്തിലെ പാട്ട് ഇഷ്ടം.
0: പാടുന്ന ആളാണോ? പാട്ട് പാടാറുണ്ടോ?
1: അങ്ങനെ അങ്ങനെ മണിപ്പാട്ടൊക്കെ വല്ലപ്പോഴൊക്കെ പാടായി. ഇപ്പൊ പാടാൻ പറ്റുന്ന അവസ്ഥയിലല്ല.
0: അപ്പൊ ഇന്ന് വേണ്ടത് ഹിന്ദി ഗാനമാണ് അല്ലേ?
1: ആ, ഇപ്പൊ വേണ്ടത് ഹിന്ദി ഗാനം.
0: കഭീ കഭീ മേരേ ദിൽ മേ, അല്ലല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 37 മിനിറ്റ് ആയിരിക്കെയാണ് യുവൻ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാനായിട്ട് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, എറണാകുളത്ത്
0: ലത. ആ ലത പാട്ടുകാരിയാണോ?
1: പാട്ടുകാരിയൊന്നുമല്ല,
0: ഒരു ലത എന്ന് പറഞ്ഞ പാട്ടുകാരിയുണ്ട്, അറിയോ?
1: അതറിയാം.
0: ലതാ മങ്കേഷ്കർ കൂടാതെ നമ്മുടെ മലയാളത്തിലും ഉണ്ട് ഒരു ലത രാജു എന്നും പറഞ്ഞു.
1: രാജു
0: പഴയ സിനിമയിലെ പാട്ട് പാടിയത് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അറിയോ? പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: പഴയ പാട്ടാണ് ഇഷ്ടം.
0: അപ്പൊ പിഞ്ച് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ?
1: അത് കേട്ടിട്ടുണ്ട്.
0: അത് ലതാരാജു പാടിയത്.
1: ലതാരാജു പാടിയതാണല്ലേ.
0: കുട്ടികളുടെ വോയിസില് പാടുന്നൊക്കെ സ്വർണക്കിളി മഞ്ഞക്കിളി സ്വർണ്ണ

0: മല്ലിക്കിളി ആ പാട്ട്.
1: പഴയ പാട്ടുകളാണോ ഇഷ്ടം?
0: ആ പഴയ പാട്ടാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ അതിനുവേണ്ടിട്ടാണ് പാട്ട് ചോദിച്ചത്.
1: എന്താ ചെയ്യണേ?
0: ഞാൻ ടോയ് ഷോപ്പിൽ വർക്ക് ചെയ്യണം.
1: ആണോ? എവിടെയാണോ?
0: എറണാകുളത്ത്.
1: എറണാകുളത്ത്?
0: എറണാകുളത്ത്. ആ മേത്തർ സാറെന്ന് കേട്ടല്ലോ.
1: എറണാകുളത്ത് തന്നെയാണോ വീട്?
0: ഇല്ലില്ല, എന്റെ വീട് ബോൾഗാട്ടിയിലാണ്.
1: ബോൾഗാട്ടി? ഓക്കെ. ബോൾഗാട്ടി പാലസിന്റെ അടുത്ത്?
0: പാലസിന്റെ അടുത്തല്ല,
1: ആ പരിസരത്ത് അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ.
0: വേറെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല.
1: അപ്പൊ
0: ഞങ്ങളുടെ ഈ കടയുടെ ഓണർ ഏട്ടനുണ്ടോ? ഒന്ന് കൊടുത്തോട്ടെ.
1: ആ കൊടുത്തോളൂ.
0: ജോർജ്
2: ഹലോ മാഡം.
1: ആ ജോർജേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കടയിൽ തിരക്കുണ്ടോ?
2: ആ കടയില് പാക്കിംഗ് അധികം, ഓരോ സ്ഥലത്തേക്കുള്ള ഓർഡറുകളെ.
1: ഓക്കെ.
2: അങ്ങനെ ഓർഡർ പാക്ക് ചെയ്യുക, അങ്ങനെ അവരെ അഡ്രസ് ചെയ്ത് വിടുക, അങ്ങനെയുള്ള പരിപാടികളാ.
1: അങ്ങനെയുള്ള തിരക്കാണ് അല്ലേ?
2: ആ കുഴപ്പമില്ല,
1: അത്യാവശ്യം നന്നായിട്ട് പോകുന്നു അല്ലേ?
2: അങ്ങനെ പോകുന്നു പോകുന്നു പോകുന്നു.
1: ഓക്കെ. റെയിൻബോ കേൾക്കാറുണ്ടോ? റെയിൻബോ എപ്പോഴും കേൾക്കും.
2: ഞങ്ങൾ എന്നും ഉച്ചക്ക് ഈ ചേച്ചി എല്ലാ ദിവസവും വെക്കും നമ്മുടെ കടയിൽ.
1: കടയിൽ വെക്കും?
2: ഒരു പെർമിഷൻ കൊടുത്തിരിക്കുക. കാലത്ത് വന്നു
1: പാട്ടൊക്കെ കേട്ട് നമ്മള് വർക്ക് ചെയ്യുമ്പോ ഒരു ഉഷാറാവുമല്ലോ. അത് നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: ഹലോ മമ്മിയിലെ പാട്ടാ പറഞ്ഞത്.
1: ഹലോ മമ്മിയിലെ പാട്ടല്ലേ? ഓക്കെ. അപ്പോ പേരക്കുട്ടിയുടെ പിറന്നാളാണ് എന്നല്ലേ പറഞ്ഞത്? ദക്ഷ.
0: ഹലോ.
1: ആ പറഞ്ഞോ.
0: മോളുടെ പേര് ദക്ഷ.
1: ദക്ഷക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടല്ലേ?
0: പാട്ട്.
1: ഇന്നാണോ പിറന്നാള്?
0: ഇന്നാണ് ഇന്നാണ്.
1: അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ പരിപാടികള്?
0: ഇന്ന് പരിപാടി ഒന്നും ഇന്ന് നടത്തണല്ലോ, ഞായറാഴ്ചത്തേക്ക് ചെയ്യാണ്.
1: അപ്പൊ അമ്മമ്മയുടെ വക നല്ലൊരു ടോയ് ഉണ്ടാവുമല്ലോ. പേരക്കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവല്ലോ അമ്മമ്മ എനിക്ക് ഇന്ന് തന്നെ വേണമെന്ന് അല്ലേ?
0: മൂന്ന് ദിവസമായിട്ടുള്ളു.
1: എന്നാലും പറയുമല്ലോ അല്ലേ? ഇഷ്ടമുള്ളത് ഏതാണെന്ന് അറിയാലോ അല്ലേ?
0: അതെ അതെ, അതൊക്കെ പറയും.
1: ഓക്കെ. അപ്പൊ എന്തായാലും പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ.
1: അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ റെയിൻബോ കേട്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ.
0: ഓക്കെ,
1: സന്തോഷമായിട്ടിരിക്കാം. താങ്ക് യു.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: സമയമങ്ങനെ 1 മണിക്കഴിഞ്ഞ 45 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ, നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, പേര് പറയൂ.
1: എന്റെ പേര് സനൂപ് എന്നാണ്. അങ്കമാലി.
0: അങ്കമാലി, എന്താണ് അങ്കമാലിയിലെ വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: എന്താ ചെയ്യണേ?
1: ഞാൻ കൊറിയറിൽ വർക്ക് ചെയ്യുന്ന എയർപോർട്ട്.
0: എവിടെയാണ്?
1: എയർപോർട്ടില്.
0: അല്ലേ, ഓക്കെ ഓക്കെ. ഇപ്പോ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും അല്ലേ?
1: ബ്രേക്ക് ആണ് ഇപ്പോ.
0: ഓക്കെ. പാടുന്ന ആളാണോ?
1: അത്യാവശ്യം.
0: അത്യാവശ്യം പാടും. ആ ശബ്ദം കേട്ടപ്പോ തോന്നി പാടുന്നു. ഒന്ന് പാടി നോക്കിയാലോ രണ്ടുപേരി.
1: ഓക്കെ. ചന്ദ്രിക താണ്ടു താർക്കും, രാമനാമ ഗീതം കേൾക്കും, സാന്ധ്യ ദീപവും ഒരു കൈ ഇന്ത്യയാലെ കഴുകും, കാട്ടണുപ്പും കിളിയായി പാട്ടുപാടും, കവിതൻ ഈണവാറ്റും, നൽകഥകളിൽ മയങ്ങി കവിതയിൽ ഉണർന്ന കനവുകൾ കിടന്ന ചിറകുകള. മതി സൗണ്ട്.
0: മതി അല്ലേ?
1: ഹലോ. സൗണ്ട്
0: എന്താണ്? ഒരു ഒരു ടെൻഷൻ ഉണ്ടോ പാടിയപ്പോ?
1: ആ ടെൻഷൻ
0: പെട്ടെന്ന് വന്നപ്പോ ഒരു ടെൻഷൻ അല്ലേ?
1: ടെൻഷനാ.
0: എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പാടി കേട്ടോ.
1: ഓക്കേ.
0: ആ, വരികളൊക്കെ കാണാതെ അറിയാം, അത് തന്നെ വലിയ കാര്യം അല്ലേ? പ്രോഗ്രാമിലൊക്കെ പോവാറുണ്ടോ? പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: കോളേജിൽ പഠിക്കുന്ന സമയത്ത്.
0: ഏത് കോളേജിലാണ് പഠിച്ചത്?
1: ഞാൻ ശങ്കരാചാര്യ
0: യൂണിവേഴ്സിറ്റി.
1: കാലടിയിൽ.
0: അപ്പൊ ഈ ജോലിക്ക് കയറിട്ട് എത്ര നാളായി?
1: ഞാന് ഇപ്പോ 5-6 വർഷമായി.
0: ഓക്കെ. അപ്പൊ പൊതുവെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഈ പാട്ട് തന്നെ മതി. ഒരു കാതിലോല. ഇത് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ
0: അപ്പൊ യുവർ ചോയ്സ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് യുവർ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അതിനു മുമ്പ് ഒരു കോളും കൂടി എടുക്കാനുള്ള സമയം കൂടി ഉണ്ട്. നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ആരാണ്? അടുത്തൊന്നും വിളിച്ചിട്ടില്ല. ഓക്കെ, എന്താണ് തിരക്കിലായിരുന്നോ? എന്താണ് അടുത്തൊന്നും വിളിക്കാതിരുന്നത്?

0: തിരക്ക് തിരക്കാണ്,
1: ഭയങ്കര തിരക്കാണ് ആണോ?
0: പിന്നെ സമയം മാറിയിരിക്കുന്നതും ഒരു ഇച്ചിരി
1: പ്രശ്നമാണ്,
0: വർക്കിന്റെ സമയത്താണല്ലോ തുടങ്ങണത്.
1: ഓക്കെ,
0: അപ്പൊ അത് ഒരു ബുദ്ധിമുട്ട്.
1: അപ്പൊ ലഞ്ച് ബ്രേക്ക് എപ്പോഴാ?
0: ലഞ്ച് ബ്രേക്ക് ഞങ്ങൾക്ക് ഒന്നരക്കാണ്. അപ്പൊ ആ ടൈമിലാണ് ഇപ്പൊ വിളിച്ചത്.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
0: മേഘമൽഹാറിലെ കുഞ്ഞു ഷെസ്റ്റ്.
1: ആഹാ, നല്ല പാട്ടാണല്ലോ,
0: സൂപ്പർ പാട്ടല്ലേ.
1: ഓക്കെ, അപ്പൊ രണ്ടുപേരും പാടാലോ, കൊറേ നാളായില്ലേ പാടിയിട്ട് അല്ലേ?
0: പിന്നെ പാടാലോ.
1: ആ, പെട്ടെന്നാവട്ടെ, സമയമില്ല, പെട്ടെന്നാവണം. എന്താണ് ടെൻഷൻ? നല്ല അടിപൊളിയായിട്ട് പാടുന്ന ആളല്ലേ, എന്തെന്ത് പറ്റി ടെൻഷൻ? മുൻപ് ഓർക്കുന്നുണ്ടോ വിളിക്കുമ്പോ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് വിളിക്കാറുള്ളത്?
0: സമയമില്ല,
1: ബുക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നു അല്ലേ?
0: ബുക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നു, ഇപ്പൊ ഇവിടെ
1: അതൊന്നും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഉണ്ട്, ഫസ്റ്റ് ഉഷസിന്
1: എനിക്കാണ്.
0: ആണോ? ആണോ. പിന്നെ സെക്കൻഡ് സ്വപ്ന കൂടുതലെ കൂട്ടുകാർക്ക്, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലുള്ള കൂട്ടുകാർക്ക്, പിന്നെ എന്റെ ഓഫീസിലുള്ള കുട്ടികൾക്ക് ഒക്കെ. അത്രയും മതി,
1: അപ്പൊ
0: അത്രയും മതി. അപ്പൊ എല്ലാവർക്കും കൂടി വെച്ചു കൊടുക്കും,
1: എല്ലാവർക്കും വേണ്ടിട്ട്. പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ. ആ പാട്ട് കൊടുക്കാം കേട്ടോ. ഹലോ
0: ഹലോ,
1: പാട്ട് കൊടുക്കാം
0: കേട്ടോ.
1: താങ്ക് യു,
0: താങ്ക് യു.
1: അപ്പൊ എന്തായാലും സമയം 1 മണി കഴിഞ്ഞാൽ 56 മിനിറ്റ് ആയിരിക്കാണ്, ഹ്യൂമൻ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ലാസ്റ്റ് ഗാനം ചോദിച്ചത് രാജിയാണ്, നായരമ്പലത്ത് നിന്ന്. അപ്പോൾ ഇന്ന് കുറേ പേര് വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം യുവർ ചോയ്സുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി ഉഷസ് ആയിരുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം, 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തുകയാണെന്നും മന്ത്രി എ പി അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കബാധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി ടി സിദ്ദിഖ്. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കബാധ നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തം അങ്ങേയറ്റം ദാരുണമെന്നും സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ വനവകുപ്പ് കരക്ക് കയറ്റി. ജെ സി ബി ഉപയോഗിച്ച് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: മ്യൂസിക്കലി യോഴ്സ്, എഫ്എം റെയിൻബോ 107.5. Stay tuned.
3: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഇത് ഡ്രൈവിംഗ് സീറ്റിൽ എക്സൈറ്റ്മെന്റ് ആണെങ്കിൽ നമ്മള് ഈ വളയം പിടിക്കാൻ പഠിച്ച ഉടനെ ഇരിക്കില്ലേ, ഒരു ഭാവത്തിലാണ് ഒരാൾ ഇരിക്കുന്നത് ഇവിടെ. അപ്പൊ നമുക്ക് ഇന്ന് വളരെ മനോഹരമായിട്ട് ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയ്യോ നമ്മുടെ ഡ്രൈവിംഗിന്റെ മ്യൂസിക് ഇവിടെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് എന്റെ തറവാട്ട് വകയാണ് എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യന്മാർ നമ്മുടെ റോഡിന് ചുറ്റുപാടത്തൊക്കെ ഉണ്ടാവും.
1: തീർച്ചയായിട്ടും
0: എല്ലാ ദിവസവും ഒരു തർക്കമെങ്കിലും അനാവശ്യമായ റോട്ടിൽ ഉണ്ടാക്കുന്ന ചില മനുഷ്യന്മാർ, വെറുതെ ഹോൺ അടിച്ച് ആ മുമ്പിൽ പോകുന്ന മനുഷ്യന്റെ ബാഡ് ഡേ കൂടുതൽ ബാഡ് ആക്കുന്ന മനുഷ്യന്മാരെ
1: കാണാൻ പറ്റും. എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ,
0: അതായത് ഇന്ന് ഞാൻ മുന്നിൽ പോകുന്ന ഒരു വണ്ടിയിൽ ഒരു കുട്ടി ഇങ്ങനെ വോമിറ്റ് ചെയ്യാണ്, വണ്ടിയുടെ ഉള്ളിൽ തന്നെ അവർ വോമിറ്റ്, അപ്പൊ ഡ്രൈവർ ഒന്ന് സൈഡാക്കി. അതിന്റെ പേരിൽ ബാക്കിൽ ഓട്ടോക്കാരൻ അയാളോട് നിർബന്ധമായി വട്ടം കൊണ്ടു നിർത്തിയിട്ട് ആ അച്ഛൻ സ്വന്തം കുട്ടി ബാക്കിൽ, കുട്ടി ആരാണെന്ന് അറിയില്ല, ഛർദ്ദിച്ചോണ്ടിരിക്കുന്നു, അവർ വല്ലാണ്ട് കുറ്റി വീസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ശ്വാസം പിടിക്കുന്നുണ്ട്, ഇതൊന്നും അറിയാണ്ട്
1: വണ്ടി
0: നിർത്തിയിട്ട് അയാളെ പച്ചത്തെറി വിളിക്ക റോട്ടിലാണ്. അപ്പൊ പറയുന്ന ഇത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുമുള്ള മനുഷ്യന്മാരുടെ സങ്കടങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വലിയ ബോധം ഉണ്ടാവില്ല, അവരെന്തുകൊണ്ട് എന്തിനാ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത്. ഒരു ഇത്തിരി ധൈര്യം തരുമോ, സ്വൈര്യം കൊടുത്താ മതി. അപ്പൊ ഇന്നത്തെ ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക്കിൽ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ കൊടുക്കാം ആൾക്കാർക്ക്?
1: നമുക്കിതാ ഇപ്പൊ തന്നെ തുടക്കത്തിലെ നല്ലൊരു

0: അരിയല്ലേ കൊടുത്തത്, അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കിനി വഴിയെ കൊടുക്കാം.
1: അപ്പൊ എന്തായാലും ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത് ഞങ്ങളൊന്ന് കുലുങ്കുഷമായ ചർച്ചയ്ക്ക് ശേഷം ഈ ഒരു പാട്ടിന് ശേഷം പറഞ്ഞു എല്ലാം പ്ലാൻഡ് ആണ്. പക്ഷെ പാട്ട് കേട്ട് പറഞ്ഞു വന്നേക്കാം. അഡ്വഞ്ചേഴ്സ് ഓഫ് ഒമനക്കുട്ടൻ മൂവിയിൽ ഒരു ഗംഭീര പാട്ടാണ് വരുന്നത്. അപ്പൊ ആരാന്ന് പറഞ്ഞില്ല ഇന്ന്
0: ഇല്ല
1: മ്യൂസിക്കിൽ കൂടെയുണ്ട് ഞാൻ ആർജി ശരത്,
0: ഞാൻ ആർജി പ്രിയ.
1: അപ്പോ ഞങ്ങൾക്കൊപ്പം കൂട്ടുകൂടാം ഇന്നത്തെ ദിവസം ഓൺ ദ ഗോ ടൈറ്റൻ മ്യൂസിക്കിൽ. തപ്പോളി മൂടെ.

0: ഫിഫ വേൾഡ് കപ്പ് 2026 അപ്ഡേറ്റ്സ്. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ജൂലൈ 7-ാം തീയതി, അതായത് ഇന്ന് രാത്രി 9:30 ക്യാബോവർദയുടെ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിച്ച് മുന്നേറുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന പോരടിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ചരിത്രപരമായ കുതിപ്പ് തുടരുന്ന ഈജിപ്തുമായി അർജന്റീന വേഴ്സസ് ഈജിപ്ത്, 7 July 9:30 PM. ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 1:30 ടൂർണമെന്റിൽ തങ്ങളുടെ അൺബീറ്റൺ റൺ തുടരുന്ന രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ, 8 July 1:30 AM. Painting the airwaves with the colors of football, FM Rainbow joins the celebrations of FIFA World Cup 2026.
1: You are listening to Rainbow FM Kochi 107.5.
2: ാണ് കൂടെയുള്ളത്.
3: ഞാൻ പ്രിയാണ്.
2: ഞാൻ ശരത്താണ്. അപ്പോഴേ, നമുക്ക് വളരെ സങ്കടകരമായ കാര്യമാണ്, നെയ്മർ റൊണാൾഡോ ഒക്കെ പോയി, പടിയിറങ്ങിപ്പോയി. ഉള്ളിൽ
3: സങ്കടമുണ്ടായി.
2: പക്ഷെ എന്നാലും ചേച്ചി ഒരു കാര്യം പറയട്ടെ, നമുക്ക് വളരെ ഇഷ്ടമുള്ള മനുഷ്യന്മാർക്കൊപ്പം ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് ചെറുതിൽ നിന്ന് സെൽഫി കിട്ടണമെന്നൊക്കെ പണ്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഭയങ്കര പാടായിരുന്നില്ല. അത്
3: അന്ന് പിന്നെ മൊബൈൽ ഒന്നും
2: ഇല്ല, ഫോട്ടോ ആണെങ്കിലും. ഇപ്പൊ മൊബൈൽ ആണെങ്കിൽ ഈ ആൾക്കാരുടെ മൂഡ് സ്വിങ്സ് ഒക്കെ അനുസരിച്ച് അവർ സമ്മതിച്ചൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ലോകത്തിൽ ആരുടെ പോണെങ്കിലും സെൽഫി ഉണ്ടാക്കി എടുക്കാൻ പറ്റും.
3: അതെനിക്കറിയാം.
2: അപ്പൊ അങ്ങനെ എയുടെ സഹായം ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരോട് ചോദിക്കാം, എയുടെ ഒന്നും സഹായം ഇല്ലാണ്ട് ഒരിക്കലെങ്കിലും ഒന്ന് കാണണം, ഒന്ന് സെൽഫി എടുക്കണം
3: എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി
2: ആരായിരിക്കും? യെസ്, അതാരാണെന്നുള്ളത് നമ്മളോട് പറയണം. നമ്പർ പറ,
3: നമ്പർ 0484-242-8101.
2: 0-4-8-1-2-4-2-8-1-0-1
3: എന്ത് മര്യാദക്കല്ലേ ആ നമ്പർ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ വിളിക്കാൻ തോന്നുന്നു.
2: അപ്പൊ വിളിച്ചിട്ട് പറയണം, ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആരാധിക്കുന്ന, സെൽഫ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സെൽഫ് എടുക്കാൻ, ആ കഥയും കൂടി പറയണം. ഇന്നൊരാളുടെ ആരാധന കൊണ്ടെന്ന് പറഞ്ഞേക്കരുത്, കാരണം
3: അത് വ്യക്തമായിട്ട് പറയണം. നല്ല രസമുള്ളൂ.
2: അപ്പൊ ആ വ്യക്തി ആരാണ്, അയാളുമായിട്ടുള്ള ബന്ധം എന്താണ്, അങ്ങനെ അത്രയും പേരിൽ നിന്ന് ആ ആള് മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് വിളിച്ചു പറയാ. വിളിച്ചു പറഞ്ഞാൽ പാട്ട്
3: തന്നേക്കാം,
2: നമുക്ക് അതിൽ തരാനുള്ളൂ. അപ്പൊ വേഗം വിളിക്കുക. ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ആൾക്കാർക്കൊപ്പം സെൽഫി എടുപ്പിച്ചുകൊണ്ട് പാട്ടുകൾ വിളിച്ചു തന്നുകൊണ്ട് കൂടെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്.

0: You are listening to FM Rainbow 107.5, musically yours.
1: Hello. On the go drive time musicilana nammale rendu
2: perappam oru aalum kooda chernu rendu perkoppam. Hello. Hello. അയ്യോടാ
1: കോളൊക്കെ ടൈപ്പ്
2: നമ്മളെ അജീഷാണ്, അജീഷോ അജീഷോ അജീഷാണ് വിളിച്ചിരുന്നത്. യെസ്. അപ്പൊ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പട്ടണം എവിടെ നിന്നറിയ? പട്ടണം
1: പട്ടണം കേട്ടിട്ടുണ്ട്, എവിടെയാണെന്നറിയില്ല.
2: നമ്മുടെ പറവൂരാണ് പട്ടണം പറയാന്നൊക്കെ മനസ്സിലായി. പട്ടണത്തിലെ കൊട്ടകയിലെ സിനിമ കാട്ടിത്തറാം ആ പട്ടണത്തിൽ, ഈ പട്ടണം. ഓക്കെ. അപ്പൊ പട്ടണത്തിലുള്ള അജീഷാണ്. അജീഷിന് ഫോട്ടോ എടുക്കേണ്ടത് ദലൈലാമയ്ക്കൊപ്പമാണ് പറഞ്ഞത്.
1: ദലൈലാമയ്ക്കൊപ്പം
2: അതിനുള്ള കാരണം രസകരമായ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ കട്ടായി പോയി.
1: കണക്ട് ചെയ്ത് ലൈവ് കിട്ടിയിരുന്നെങ്കിൽ
2: എന്തായിരിക്കുമല്ലേ. ദലൈലാമയ്ക്ക് ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം മുഴുവൻ നമുക്ക് ചോദിക്കാം.
1: വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത്.
2: അത് തന്നെ പ്രീ കാർഡ് എടുക്കണം.
1: ഞാനിപ്പൊ പറയില്ല,
2: പറയില്ല. എന്നോട് ചോദിക്കേ,
1: ചേർത്തിന് ആരുടെ കൂടെ എടുക്കണം?
2: കൊറേ പറഞ്ഞിട്ടും വേണ്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞ മടക്കിയ ഒരു പയ്യനുണ്ട്.
1: അതാരാ?
2: കിമ്മോൻ.
1: കിമ്മോൻ.
2: കിം ജോ ഉൻ.
1: കിം ജോ ഉൻ.
2: കൊറിയയിലെ ചേട്ടനല്ലേ? ചേട്ടന്റെ ഫോട്ടോ വന്ന് വന്ന് പിടിച്ചായിരിക്കും. ഹലോ
1: ഹലോ,
2: ഇതെന്താണിത്? പ്രിയപ്പെട്ടവരെ, 04 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിൽ വളരെ സാവകാശം ശ്വാസമുള്ളിലേക്ക് ഒരു അക്കങ്ങളായി ടൈപ്പ് ചെയ്തിട്ട് വിളിക്ക്, കട്ട് ചെയ്തിട്ട് പോവല്ലേ.
1: പിന്നെ വിളിക്കുമ്പോ അതേ അടുത്ത് കോൾ വരും,
2: വിളിക്കുമ്പോ ചൂടത്തിൽ വിളിക്കാൻ പാടില്ല. ഹലോ,
1: റേഡിയോയുടെ അടുത്താണ് നിക്കുന്നത് എന്ന് തോന്നുന്നു.
2: ആരാണ്? ആരാ? സലീഷ്. എവിടെന്ന് വിളിക്കുന്നേ? ഇപ്പൊ കല്ലൂരി. അപ്പൊ എങ്ങടാ പോയിന്ന്, എവിടെ വരുന്നേ? ഓക്കെ ബ്രോ. ബ്രോ ആരോടൊപ്പാണ് ഫോട്ടോ എടുക്കേണ്ടത്? ഒരു സെൽഫി എടുക്കാൻ അവസരം കിട്ടിയ ലോകത്തിൽ.
3: എനിക്ക് സെൽഫി അല്ല എനിക്ക് വേണ്ടത്.
2: പിന്നെ
3: എന്റെ 10th ബാച്ചിൽ എല്ലാരെയും കൂട്ടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ.
2: അയ്യോടാ, അത് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ലേ.
3: 96
2: ബാച്ചിൽ എല്ലാവരും ഇപ്പൊ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ എവിടെയാണെന്നൊക്കെ അറിയോ? അവര്
3: ഒരാളുമായിട്ട്.
2: അപ്പൊ ഒന്ന് പറഞ്ഞേ, നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം. ഏത് സ്കൂളിൽ ഏത് വർഷം ഇപ്പൊ പഠിച്ചെന്നൊക്കെ പറ. കുരുമാവില്? നമ്മുടെ കുരുമാവില്? ആഹാ, 96 ബാച്ച്. 10th ക്ലാസ് ആണോ?
1: 10th ബാച്ച്.
2: 96 10th ക്ലാസ്. അവിടെ സംസ്കാരം ടീച്ചർ ഒരു ജസ്ന്ദ ടീച്ചർ ഒക്കെ ഉണ്ടേ? ജസ്ന്ദ ടീച്ചർ. ആ, എന്റെ പ്രിയ ഗുരുനാഥയാണ്. യെസ്.
1: പറഞ്ഞു വന്നപ്പോ ബന്ധക്കാരായോ?
2: പിന്നെ എന്റെ വീടിന്റെ അടുത്തല്ല, നമ്മുടെ കൊരമാവ് സ്കൂള്. എന്നെ വിളിച്ച അറിയപ്പെടില്ലല്ലേ. ഉണ്ടായിരുന്നു. ആരാണ്? ജോസ് സാറ്, ജസിന്ദ ടീച്ചർ. ആ ബാച്ച് 96 10th ക്ലാസ് കഴിഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സലീഷ് നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലേ.
1: ബ്രേക്ക് ആയി പോകുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ,
2: വോയിസ് ബ്രേക്ക് ആയി പോയിന്നേ, ഒന്നുകൂടി പറ.
3: ഹലോ.
2: ആ, ഇനി പറഞ്ഞോ, ഇനി പറഞ്ഞോ, കേക്കാം.
3: പൊക്കൻ ജോസ്
2: സാറ്.
3: നന്നായിട്ട് പഠിപ്പിച്ചു.

0: സാറൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ.
1: അതെന്നെ,
2: സന്തോഷമുണ്ടല്ലോ.
1: പൊക്കൻ ജ്യൂസ് കളിയാക്കലൊന്നുമല്ല, പൊക്കോളുണ്ടല്ലേ.
0: അതെ.
1: അപ്പൊ 96 എല്ലാ പ്രിയപ്പെട്ടവര്, സലീഷിനൊപ്പം കുനമ സ്കൂളിലെ 96 പത്താം ക്ലാസ് പാസ്സായവരെ, ആരെങ്കിലും കേൾക്കണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ്, ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കാൻ വേണ്ടി സലീഷ് എന്ന കൂട്ടുകാരൻ നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങ് കലൂരിരിക്കുന്നുണ്ട് ഇപ്പോ അല്ലേ. സലീഷ് എന്താ ജോലി, എവിടെയാ ജോലി ചെയ്യുന്നേ? അടിപൊളി. യെസ്, പൊതുവെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ റീയൂണിയൻ എന്നൊക്കെ പറയണതേ, ലൈഫിൽ രക്ഷപ്പെട്ട ആൾക്കാർ മാത്രം കൂടിയിട്ട് അവരുടെ രക്ഷപ്പെട്ട കഥ മാത്രം പറയുന്ന ഒരു പരിപാടിയാണെന്നൊക്കെയുള്ളൊരു സങ്കടം ആരോ പറഞ്ഞു കേട്ടു. അപ്പോ നമ്മൾ സാധാരണ ലേബർ ചെയ്യുന്നവരും ഒന്ന് പറഞ്ഞു സലീഷിന്റെ കാഴ്ചപ്പാട് പറയുന്നതിനെ കുറിച്ച്, നമുക്ക് പാട്ട് തരാം.
2: എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും
1: ജോലിയും സാമ്പത്തികവും ജാതിയും മതവും ഒന്നും മാറ്റർ അല്ല, കൂട്ടുകാർ. ഇന്നും ആ ഒരു വ്യത്യാസങ്ങൾ ഇല്ലാതെ കൂടെ പിടിക്കും അല്ലേ.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ എല്ലാ കൂട്ടുകാരും വരട്ടെ, ആ ഒത്തുകൂടലിന്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. പാട്ട് ക്ലാസ്മേറ്റ്സ്, ഗ്രൂപ്പിന്റെ പേരെന്താ? ചിന്നതിക്കുട്ടും. പാട്ട് ഏതാ വേണ്ടത് പറഞ്ഞോ?
2: പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പാട്ട്.
1: യെസ്, അപ്പോ ഗംഭീരമായ ഒരു പാട്ട് ഇതേ വരുന്നുണ്ട്. കൂട്ടുകാർക്ക് ഒപ്പം എത്രയും പെട്ടെന്ന് സെൽഫി എടുക്കാൻ പറ്റട്ടെ. ടാറ്റാ.
2: ഓക്കേ, താങ്ക്യൂ.
1: ഓക്കേ ബ്രോ. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 96 ബാച്ച് എന്ന് പറയുമ്പോൾ 10
0: തീർച്ചയായിട്ടും. അപ്പോ എന്തായാലും ചിലപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ചിലപ്പോ ഇന്ന് തന്നെ ചിലപ്പോ നമ്മുടെ
1: ഇതുപോലെയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ കൂട്ടുകാരും ആ മെമ്മറീസ് എല്ലാം സജീഷിന്റെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ എന്ത് ലക്കിയൊക്കെ കൂട്ടുകാരല്ലേ, അല്ലേ? ഓർമ്മിക്കപ്പെടാന്നുള്ള ഭാഗ്യമല്ലേ.
0: തീർച്ചയായിട്ടും. ചിലവര് എന്താ പറയാ, അടുത്ത് ആലുവ മണപ്പുറത്ത് പോലും ഇല്ലാത്ത പരിചയം കാണിക്കില്ല എന്ന് പറയില്ലേ.
1: ഞാൻ കുറച്ചു മുമ്പ് വായിച്ച ഒരു കോട്ട് എന്റെ മനസ്സിലേക്ക് വരാണ്. അതായത്, രണ്ടു പേര് മഴയത്ത് കുടചൂടി പോവുകയാണ്. ആ കുടചൂടി പോകുന്ന കൂട്ടുകാരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് അറിയാൻ കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. എന്തൊരു മീനിങ്, നമ്മുടെ എന്താണ് വീരാങ്കുട്ടി
0: മാഷത്തെ,
1: സത്യമല്ലേ? മാഷത്ത് ഭയങ്കര കാര്യമായിട്ട് ഇത് വരികയാണ്, കൂടുതൽ നനഞ്ഞ ആളായിരിക്കും കൂടുതൽ.
0: ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ ചേർത്ത് പിടിച്ച് നനയ്ക്കാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ നനയുന്നത് നമ്മൾ പോലും അറിയുന്നുണ്ടാവും.
1: നമുക്കത് മാറ്ററല്ല, ജീവിതം അങ്ങനെയാണ് അല്ലെ. നനയാതിരിക്കാൻ ഒരുപാട് പേർക്ക് കുടയായവരൊക്കെയും നനഞ്ഞ് കുതിർന്നവരായിരിക്കും. അപ്പൊ അവരെയും ഓർമ്മയുടെ കോണിലിരുന്ന് ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വി ആർ ലക്കി ടു ഹാവ് ദീസ് വണ്ടർഫുൾ ഫ്രണ്ട്സ് ഇൻ അവർ ലൈഫ്. പാട്ടിലേക്ക് പോവാം നമുക്ക്.
0: പാട്ടിലേക്ക് പോവാതിന് മുമ്പേ നമ്മുടെ ഫോൺ നമ്പർ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാം, ചിലപ്പോ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ.
1: വിളിച്ചോളൂ, വിളിക്കൂ, വിളിക്കേണ്ട സമയമാണ്.
0: 0484-242-810.

0: On to go, dry time, music. നമ്മുടെ അപ്പ അനന്തു ഉണ്ട് കേട്ടോ.
1: അനന്തു,
0: അനന്തു,
1: ഹലോ
0: അനന്തു.
1: ഹലോ,
2: കേക്കാം
0: പറയൂ. അനന്ത് എവിടെ നിന്ന് വിളിക്കുന്നത്?
2: എറണാകുളം.
0: വീട് എവിടെയാ?
2: വീട്
0: തൃശ്ശൂര്. ഐ തൃശ്ശൂര്. എന്നിട്ട് എന്തുട്ട് പറയാനല്ലേ?
2: ഞാൻ വെറുതെ വണ്ടിയില് ബ്ലോക്കില് നിക്കായിരുന്നു, അപ്പളാണ് വെറുതെ നമ്പർ
0: ആണ്. അല്ല എന്നാലും ആരുടെ പോണ് സെൽഫി എടുക്കണ്ട വെച്ചാ പറയൂ.
2: സെൽഫി എടുക്കാനായിട്ട്
0: ഒരിക്കലെങ്കിലും ആളെന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരു സെൽഫി എടുക്കുമായിരുന്നു എന്ന് തോന്നുന്നത് ആരുടെ പോണ്?
2: അങ്ങനെ നമ്മുടെ ബാച്ച് തന്നെ.
0: സലീഷ് പറഞ്ഞ ലൈനിലേക്ക് പിടിക്കല്ലേ. സത്യം പറ. ആ ഒരാൾ അനന്തു, ഞങ്ങൾ ആരോടും പറയില്ല, സത്യമായിട്ട് ആരോടും പറയില്ല.
1: അനന്തു പറയുന്ന ഞങ്ങൾ മാത്രമേ കേക്കൂ.
0: പിന്നല്ല അനന്ത് പറയുന്നേ ആരോടൊപ്പം എടുക്കണ്ടേ?
2: ഇല്ല,
0: അല്ലാണ്ട് വേറെ വേറെ ഒരാളുടെ പർട്ടിക്കുലർ ഒരു പേഴ്സണാലിറ്റി അങ്ങനൊന്നുമില്ല.
2: അയ്യേ,
0: അയ്യ അതല്ല ഇപ്പൊ മോഹൻലാലിന്റെ ഒപ്പം.
1: അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്.
2: ഇന്നത്തെ കാലത്ത് കേരളത്തിലെ
0: അല്ല മോനെ,
1: സെലിബ്രിറ്റീസോ അങ്ങനെ ആരെങ്കിലും ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്.
0: മെസ്സിയൊക്കെ എത്ര കാലയെ കാത്തിരിക്കണേ അനന്തിനും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഒന്ന് എടുത്ത് കൊടുക്കാനും

0: എന്നാലും കുഴപ്പമില്ല, ആൾക്കൊരു സന്തോഷമാവട്ടെ, സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അനന്തുവിന്റെ ഒപ്പം ഒരു സെൽഫി എടുക്കാൻ പറ്റിയ സന്തോഷത്തോടെ പുള്ളി തിരിച്ചോട്ടെ അല്ലേ.
1: ഓ ഏത് ക്രിയേറ്റ്, നമ്മള് തുടക്കത്തിൽ പറഞ്ഞല്ലോ.
0: അപ്പൊ ഏത് ബാച്ചാണ്, എവിടെയാണ് പഠിച്ചത് പറയ്.
2: 2014
0: പാലക്കാട്. എവിടെ? ഷൊർണൂർ. എവിടെ?
2: ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂള്.
0: അവിടെ എന്താ വിശേഷം?
2: അവിടെ
0: വൈബായിരുന്നു.
2: പിള്ളേര് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ സ്കൂൾ.

0: ബുദ്ധിമുട്ടില്ലല്ലോ.
1: കണക്ട് ചെയ്യാൻ കുറച്ചുപേരൊക്കെ കിട്ടി, കുറച്ചുപേരെ കിട്ടിയിട്ടില്ല.
0: എന്തായാലും കിട്ടട്ടെ കേട്ടോ, വേഗം തന്നെ.
2: യെസ്, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് ഇട്ടേക്കട്ടെ. ഓക്കെ, കിടിലം പാട്ട്. ഈ പാട്ട് എന്തായാലും കേൾക്കണം കേട്ടോ.
0: കിടിലോൽ കിടിലം പാട്ടാണ് വരുന്നത് കേട്ടോ.
2: ഓക്കെ ഓക്കെ ബ്രോ, ഇനിയും വിളിക്കാം കേട്ടാ.
0: ഓക്കെ.
2: യെസ് പ്രിയ,
0: ഓ
2: ഇതാണ് പാട്ട്.
0: എന്താ
2: ഓണ്ടുകൂട്ടായിട്ട് മ്യൂസിക് ആണ്. വിളിക്ക് 0484242 8101 0.

0: Music Lingus. You are listening to Rainbow FM Kochi 107.5.
1: 107.5.
2: ഹലോ, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇതാ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്.
3: ആരാണ്? ഹലോ
4: ഹലോ
3: കുഞ്ഞുമോളെ,
2: എന്തൊരു വാത്സല്യത്തോടു കൂടി ഉള്ള വിളിയാലേ.
3: കുഞ്ഞുമോളെ എവിടുന്നാ വിളിക്കണേ? ആഹാ, കുഞ്ഞുമോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: രണ്ട് പിള്ളേരും ഹസ്ബൻഡും ഉണ്ട്.
3: നിങ്ങള് ഭാര്യയും ഭർത്താവും ആണ് അവിടുത്തെ പിള്ളേര്? പിള്ളേരൊക്കെ വലുതായി അല്ലേ? അച്ചോടാ, എന്ത് ചെയ്യുന്നു കുഞ്ഞുമോള്?
2: ഹൗസ് വൈഫ്.
3: ഭാഗ്യമുള്ളൊരു വീട്ടമ്മയാണല്ലേ. രാവിലെ ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ
4: പേരെന്താ?
3: ചേട്ടന്റെ പേര് പേരൊന്നും പറയൂല മോളെ. ഇത് പറഞ്ഞോ, കുഞ്ഞുമോക്ക് ആരോടൊപ്പം സെൽഫി എടുക്കണം അത് പറ. കുഞ്ഞുമോക്ക് ആരോടൊപ്പം സെൽഫി
2: എടുക്കണം?
3: ലോകത്ത് ആരെയും പറയാം. ഏ, പയ്യാന്നും പറ്റൂല, ഒരാളുടെ ഒപ്പം എടുത്തേ പറ്റൂ.
2: അതെ, സ്വന്തം എടുക്കൽ മാത്രല്ല, കൂടെ ഒരാളെയും കൂടെ
3: നിർത്തിയേ പറ്റൂ.
4: ആരാ
3: കേട്ടില്ല? വാസുചേട്ടൻ. ഗ്രോവാസു? ഓ, എന്നാ മൂപ്പര പിടിക്കാൻ? എന്താണത്? ഇവിടെ പ്രിയക്ക് മനസ്സിലായില്ല ആരാണ് ഗ്രോവാസു എന്ന്. പറഞ്ഞു കൊടുത്തു ആരാണെന്ന് ഒന്ന്. പ്രിയക്ക് മനസ്സിലായില്ല,
2: എനിക്ക് മനസ്സിലായില്ല ആരാണ്.
3: ജനറൽ നോളജ്
2: കുറവാ, തീരല്ല.
3: ആരാന്ന് പറഞ്ഞു കൊടുക്ക് പ്രിയനോട്.
2: ക്ലിയർ
3: അതാണ്, മനസ്സിലായോ?
2: മനസ്സിലായി.
3: അപ്പൊ എന്തായാലും മുപ്പത് സെൽഫി എടുക്കാൻ ഭാഗ്യം ഉണ്ടോ, നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ
4: ഓക്കെ
3: കുഞ്ഞുമോളെ. ഭർത്താവിന്റെ പേര് ഞാൻ പറയൂല, എന്നെ കൊന്നാലും ഞാൻ പറയൂല. അല്ല, ഈ വാസുചേട്ടന് എനിക്ക് മനസ്സിലായില്ല.
2: അപ്പൊ
3: ആരാണെന്ന് അറിയാൻ വേണ്ടി നൈസായിട്ട് വെച്ചു തന്നത്. നടന്നില്ല, ഒത്തില്ല. സമയം
2: 5 മണി പാട്ട് കൊടുക്കാം.
3: 55 മിനിറ്റ് ആയി. അത് തന്നെ,
2: 6 മണിക്കൂറിലേക്ക്
3: കടന്നു. അപ്പോഴാണ് നമ്മുടെ അടുത്ത ചേട്ടൻ വിളിച്ചിട്ട് നമ്മളോട് കഥ പറയാൻ പോണേ. ഹലോ
2: ഹലോ, എന്തൊക്കെയോ തട്ടുമുട്ട്. ഹലോ,
3: 04-8-4-2-4-2-8-1-0-1 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പോരെ. ലോകത്തിൽ ആരുടെ ഒപ്പം വേണമെങ്കിൽ സെൽഫി എടുക്കണോ ഞങ്ങൾ സാധിപ്പിച്ചു തരും. അതിനുള്ള കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞാൽ.
2: അതെ, ദേ കോൾ വന്നു. ഹലോ,
3: ആരാണ്? ഇതിലൊന്ന് വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ട് അല്ലേ?
2: എന്നാൽ പേരങ്ങോട്ട് പറയാ ആരാണെന്ന്.
5: അന്നാ എന്റെ പേരങ്ങോട് പറഞ്ഞോളാം. അൽഫോൻസ ജോർജ്.
3: ഓ, പുണ്യാളത്തെ എവിടുന്ന?
5: വീട്
3: എവിടെ?
2: വെള്ളിക്കുളങ്ങര.
3: അൽഫോൻസ എന്നിട്ട്?
5: അൽഫോൺസ അമ്മയെ പ്രാർത്ഥിക്കണേ,
3: ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എപ്പോഴും എപ്പോഴും
2: ശരിയായിരിക്കട്ടെ.
3: ഏതാ ഇടവക? ഏതാ ഇടവക?
5: ഇടവക വെള്ളിക്കുളങ്ങര സെന്റ് മേരീസ്.
3: അവിടുത്തെ വികാരിയുടെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? വികാരച്ഛന്റെ പേരെന്താ?
2: വർഗീസ്.
3: താടുള്ള അച്ഛനല്ലേ? എന്നിട്ട് ആരുടെ ഒപ്പം സെൽഫി എടുക്കണ്ട? അൽഫോൺ സമ്മയ്ക്ക്
5: സെൽഫി എടുക്കാന്ന് വെച്ചാൽ എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഇപ്പൊ ഗൾഫിലാണ്.
3: പേരെന്താണ്?
5: ആളായിട്ട്
3: പറഞ്ഞാ മതി, നാട്ടിൽ ഞങ്ങള് വരുത്തും. ഞങ്ങളെ കുറിച്ച് അറിയില്ല.

0: പ്രത്യേകിച്ച് ചേർത്ത്
1: അതെ, എന്താ കൂടാത്തൊരു പേരെന്താ?
2: കൂട്ടുകാരിയുടെ പേര് ഏലിയാമ്മ.
0: ഏലിയാമ്മ.
1: ഏലിയാമ്മ.
0: അപ്പൊ നിങ്ങള് വിളിക്കാറൊക്കെ ഉണ്ടോ? ഫോണില് കണക്ഷൻ ഉണ്ടോ? ഓ, എന്നിട്ടാണോ പാട്? നാട്ടില് വരുമ്പോ നിങ്ങക്ക് എടുത്തുകൂടെ സെൽഫി?
1: ഏലിയാമ്മയെ തിരിച്ചു വരൂ. ഏലിയാമ്മയെ കാത്ത് പ്രിയപ്പെട്ട അൽഫോൺസ് ഇവിടെ കാത്തിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായി അൽഫോൺസ്. അവരോട് മിണ്ടാൻ പറ്റിയല്ലോ.
0: ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി സംസാരം.
1: അച്ഛൻ എപ്പോഴും പറയും ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് അൽഫോൺസ് എന്ന്. ആ, അതാണ് ആ സ്നേഹത്തോടെ ഇരിക്കണം കേട്ടോ എപ്പോഴും. ഓക്കെ, ചായ കുടിച്ചോ? എന്തായിരുന്നു?
0: ചക്കടയോ? കൊതിപ്പിക്കുന്നു.
1: പരുത്തിന്റെ ഇല കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേ വഴണയില ആണോ? എന്തായിരുന്നു അട ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്?
0: ഏത് ഇല വെച്ചിട്ടാ അട ഉണ്ടാക്കിയേ?
2: എടനേടെ ഇല.
1: അതായത് മറ്റേ മറ്റേ മറ്റേ സംഭവല്ലേ? അയ്യോ, അയ്യോ, എന്താ അതിന്റെ പേര്? കറുവപ്പട്ടന്റെ അല്ല?
0: അതങ്ങട്
1: നല്ല മധുരം ഉണ്ടായിരുന്നല്ലേ ചക്കയ്ക്ക്? അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ പോയിക്കും.
0: ഞങ്ങളാണെങ്കി ഇവിടെ ഇതൊക്കെ തിന്നാതെങ്ങനെ ഇരിക്കുക.
1: അഡ്രസ് നോട്ട് ചെയ്തോ. വെള്ളിക്കുളങ്ങര പോയിട്ട് ഇടവകയിലെ അൽഫോൺസിയുടെ ജോർജിന്റെ വീട് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച അവിടെ തിന്നാൻ പോകാം.
0: ഞങ്ങള് വരും
1: കേട്ടല്ലോ.
0: ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്
2: കേട്ടോ.
0: അയ്യടാ,
1: ഈ സ്നേഹം മതി അമ്മ, വേറെ ഒന്നും വേണ്ട. പാട്ട് വെച്ചുതരാം കേട്ടോ. ടാറ്റാ. പഴയ പാട്ട് വെച്ച് കൊടുക്കും ഞാൻ.
0: പഴയ പാട്ട് പറ്റില്ല.
1: പറ ഒരു അടിപൊളി പാട്ട്.
0: ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: പ്രിയനോട് കുത്തി പറയുന്ന പോലെ. എടാ വെച്ചേരാ.
0: തയ്യലാണ്.
2: അപ്പൊ എന്റെ യൂണിറ്റിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ജോലി ചെയ്യുമ്പോ പൈസ ഒക്കെ സേവ് ചെയ്തോളാം.
0: ഓ, അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള പാട്ടാണ്.
2: ഈ പാട്ടിനോട് എനിക്ക് ഭയങ്കര
1: ഇഷ്ടം.
0: സിനിമയും നല്ല രസമാണല്ലോ.
1: ഓക്കെ അമ്മ, പാട്ട് വെച്ചാ. ടാറ്റാ.
0: ഓക്കെ.
1: എനിക്ക് പ്രിയാജി ഹിന്ദി ടീച്ചറും കൂടിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു സീനൊക്കെ ഓർമ്മ വരും. നമ്മള് സിസ്റ്റേഴ്സ് ആണെന്ന്, നേഴ്സുമാരാണെന്ന്. ബിന്ദു ചേച്ചി പൊളിച്ചടിക്കുന്ന സിനിമ എല്ലാവരും
0: എല്ലാവരും
1: ഇങ്ങനെയൊന്നും വെച്ചാൽ ചേച്ചി ആണെങ്കിൽ എല്ലാവരും ആണെങ്കിലും എന്തായാലും ആ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് വെച്ചു കൊടുക്കാം നമുക്ക്. യേശുദാസും ദലീമയും കുറിച്ച് പാട്ടാണ് വെച്ചു കൊടുക്കാം പോകുന്നത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലാക്കാം. അപ്പൊ ഇത് ഓൺ ദ ഗോ ട്രൈ ടു മ്യൂസിക് ആണ്. ആരുടെ ഒപ്പം സെൽഫി എടുക്കണമെന്ന് വേഗം പറഞ്ഞ് വിളിക്ക്.
0: 04-2-4-2-1-0-1
1: പെർക്കി പറയണ്ട ഒരുമിച്ച് പറഞ്ഞ കുട്ടി.
0: 04-2-8-1-0-1
1: ആഹാ, നിർത്തി നിർത്തി പറയുന്നാലേ പാവം പറയുന്നു. അപ്പൊ നമ്മളിതിന്റെ ഇടയ്ക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മേരി എന്ന് പറഞ്ഞോളൂ. മേരി സ്വർണ വിളിച്ചിട്ട് പറഞ്ഞു മേരി സ്വർണക്ക് ജാനകിയമ്മയോടൊപ്പം സെൽഫി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ
0: ഓക്കെ.
1: പാട്ട്.
3: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം.

0: You are listening to Akashvani Rainbow FM Kochi 107.5.
1: 107.5.
2: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്. ഇത് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ആർജി ശരത്തും
3: ആർജി പ്രിയയും
2: നമ്മളോടൊപ്പം. ഹലോ
4: ഹലോ,
2: തൊടുപുഴക്കാരി ആരാ വിളിക്കണേ? ശോഭക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മൊട്ടപ്പപ്സും രണ്ട് സവാളോടെ കേട്ടില്ല കുട്ടി, കേൾക്കാം പക്ഷെ ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. അമ്മ റേഡിയോയിൽ ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ഫോണില് മാത്രം ശ്രദ്ധിച്ചിട്ട് പറയോ, ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് പറഞ്ഞേ.
3: ശരിയാണ്, അത് ശരി.
2: ആരൊക്കെയാ വീട്ടില്? അത് മതി അത് മതി, ചെറിയ കുടുംബം,
3: സന്തുഷ്ട കുടുംബം.
2: അതാ ചെറിയ കുടുംബം,
3: ചെറിയ കുടുംബം, കൊറേ ആൾക്കാരും.
2: എട്ട് പേർക്കുള്ള റേഷനുള്ള ചെറിയ കുടുംബം ഞങ്ങളെ. എട്ട് പേര് റേഷൻ മേടിക്കുന്ന ചെറിയ കുടുംബമാണ്. അമ്മയ്ക്ക് ആരോടൊപ്പം സെൽഫി എടുക്കണ്ടേ?
4: എനിക്ക് സെൽഫി എടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കൂല.
2: അങ്ങനെ പറയരുത്, നടത്തി തന്നിരിക്കും. പറഞ്ഞോ.
4: എനിക്ക് ബിജു മേനന്റെ കൂടെ സെൽഫി എടുക്കാനാണ് ഇഷ്ടം.
3: ഓ, ബിജു മേനന്റെ
2: കൂടെ. ചേച്ചി വിളിച്ചേ സംയുക്ത.
4: നടക്കൂലല്ലോ.
2: പ്രിയ ചേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സംയുക്ത വർമ്മ.
3: ആ, അപ്പൊ സംയുക്തനെ ഞാൻ വിളിച്ചു പറയാം.
4: എന്താ?
3: സംയുക്ത വർമ്മ എന്റെ ഫ്രണ്ട്, അപ്പൊ ഞാൻ വിളിച്ചു പറയാം ചേച്ചിയുടെ ആഗ്രഹം.
2: സംയുക്തയുടെ
3: ഭർത്താവാണല്ലോ.
2: ബിജു ചേട്ടനോ? എന്താ ബിജു ചേട്ടൻ ഇഷ്ടപ്പെടാൻ കാരണം?
4: ഇഷ്ടപ്പെടാൻ നല്ല കാണാനും സുന്ദരനാണ്.

0: സിനിമ നല്ല
1: എല്ലാ വേഷവും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന വളരെ സ്നേഹമുള്ള ബിച്ചേട്ടൻ അല്ലേ?
0: അതെ അതെ.
1: അതാണ് ബിച്ചേട്ടൻ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഏതെങ്കിലും പാട്ട് മതിയോ?
0: ബിജു മേനോന്റെ പാട്ട്, പ്രത്യേകിച്ച് ആ സിനിമ പേരറിയത്തില്ല എനിക്ക്. മഞ്ജുവാരനൊക്കെ ഉള്ള സിനിമയല്ലേ, കണ്ണാടിയോ കണ്ണാടിയോ
1: നമ്മുടെ
2: പ്രണയവർണ്ണങ്ങളാണോ?
0: തിലകനും
2: ഓ കണ്ണെഴുതി പൊട്ടുന്നിട്ടാണോ?
1: ഓ
2: ഇതാണ് നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയാ മാനത്ത് കാണും.
1: അപ്പൊ ഹരിചന്ദന മധുവിലെ പാട്ട് വെച്ചുതരാട്ടോ.
2: ഹരിചന്ദന മധുവിലെ മലരാ മതമിളകും മൃദു മത തിലകം അങ്ങനെയൊക്കെ.
1: അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഗായികയെ കൊണ്ട് ഞാൻ കൂടുതൽ മുഴുവൻ പാടിപ്പിക്കുന്നില്ല, പകരം പുതിയൊരു പയ്യനുണ്ട് എൻ ജി ശ്രീകുമാർ എന്ന്
2: പറഞ്ഞിട്ട്.
1: മതിയില്ലേ? അത് മതിയില്ലേ?
2: ഞാൻ പാടുന്നല്ലോ.
1: ശ്രീകുട്ടിച്ചേട്ടാ പാടിപ്പിക്കാം കേട്ടോ. തീർച്ച വിളിക്കട്ടെ ബിജുചേട്ടന്. ബിജുചേട്ടന ഇഷ്ടം വിളിക്കട്ടെ അല്ലേ?
2: ഞങ്ങൾ
1: പറയാം. ഓക്കെ അമ്മ, ബൈ ബൈ. ശരിക്കും എന്ത് നിഷ്കളങ്കമായ ആഗ്രഹമാണ് അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഞാൻ പേ സുഹൃത്തിനെ കാണുമ്പോ പറഞ്ഞേക്കണം, ഭർത്താവിനോട് പറയാൻ പറയൂ, ഒരമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് തൊടുപുഴയിൽ നിന്നിട്ടോ. പേരെന്താണ്?
2: ശോഭ.
1: പ്രിയരെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊപ്പം സെൽഫി എടുക്കുക എന്നുള്ളത് നടക്കില്ലെന്നൊന്നും ആലോചിക്കണ്ടേ, ചുമ്മാ ലോകത്തോട് വിളിച്ച് പറയും ആരോടൊപ്പം സെൽഫി എടുക്കണം എന്നുള്ളത്. അതിനിപ്പോ ഒരു കൊളും കൂടി എടുത്തിട്ട് പോയാലോ?
2: എടുക്കാം എടുക്കാം
1: എടുക്കാം. ഹലോ
2: ഹലോ,
1: ആരാ
2: ആരാ?
1: ഓർക്ക് പറയോ?
2: ഷീല.
1: ഷീല,
2: മൈ നെയിം ഈസ് ഷീല. ഹലോ
1: ഷീല കി കഹാനി?
2: കഹാനി
1: എവിടെന്നാ വിളിക്കുന്നേ ഷീല?
3: ഹലോ,
1: എവിടെന്നാ കുട്ടി വിളിക്കണേ?
3: ഞാൻ വിളിക്കുന്നത്
1: ഏലൂര്. ഏലൂരല്ലേ? എറണാകുളത്തുള്ള ഏലൂര്. ൂർ ജോർജ് ചേട്ടനൊക്കെ ഉണ്ട് മിമിക്രി. ആരൊക്കെ ഉണ്ട് ഷീലാജിയുടെ വീട്ടില്?
3: എന്റെ വീട്ടില് മകളും മകനും. മകളെ കല്യാണം കഴിഞ്ഞു.
1: കൊച്ചുണ്ട്. ഷിലാമ്മ അല്ലേ? ആരോടൊപ്പം ഷിലാമ്മക്ക് ഫോട്ടോ
3: എടുക്കണ്ടേ?
1: മമ്മൂക്കാന്റെ കൂടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇനി ദുൽഖറിനെ കാണുമ്പോൾ ഞാനും പറഞ്ഞേക്കാം, കുഞ്ഞിക്ക ഉപ്പാനോടൊന്നും പറയണം നമ്മുടെ ഷീല മേലൂര് കാത്തിരിക്കുന്നതിന് ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. അത്ര ഇഷ്ടമാണ് മമ്മൂക്കാൻ? അത്ര ഇഷ്ടാ? അച്ചടാ, ഏറ്റവും കൂടുതൽ കണ്ടുള്ള പടം ഏതാ മമ്മൂക്കാന്റെ?
2: നിറക്കൂട്ട്.
1: പാട്
2: പൂമാനമേ ഒരു രാഗമേഘം താ.

0: മേഘമേഘം താ.
1: അമ്പോ, ഇതെന്താന്ന് രണ്ടുപേരും കൂടെ പൊളിച്ചുട്ടാ.
0: അതന്നെ.
1: അപ്പൊ ശീലാമ്മയ്ക്കുള്ള പാട്ടും പിന്നെ നേരത്തെ ശോഭാമ്മയ്ക്കുള്ള പാട്ടൊക്കെ വരി വരിയായി വരണം കേട്ടോ. ഓക്കെ, മമ്മൂക്കാനെ ബിജുമോനെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ബൈ ബൈ. ഒരു കാലത്ത് ഇപ്പോ നമ്മുടെ ബിജുടെ വന്ന സമയം നടക്കാതെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, മമ്മൂക്കയ്ക്ക് ഒരു പിൻഗാമ എന്ന രീതിയിലേക്ക് അല്ലെ, അത്തരത്തിൽ ഗംഭീര വേഷണം ചെയ്തിരുന്ന
0: മനുഷ്യനാണ്.
1: അപ്പൊ ബിജുചേട്ടനും മമ്മൂക്കൊക്കെ വേണ്ടി നമുക്ക് റെയിൻബോർഡൊക്കെ പാട്ട് പോകുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, ശോഭ ആൻഡ്
0: ശോഭ ആൻഡ് ശീല.
1: നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും.

0: ഓണ്ട് ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ആ ഒരു പാട്ടിലങ്ങ് മുങ്ങി പോയല്ലേ നമ്മള്. ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ ഉള്ള ഒരു മെമ്മറി, ഒരു കാലഘട്ടം മനസ്സിലാക്കി.
1: എനിക്ക് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് പല പല കാലഘട്ടങ്ങളിലുള്ള ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നൊരു
0: സ്വഭാവം. 19 കൊല്ലത്തെ ഓർമ്മ,
1: 10-60 കൊല്ലത്തെ.
0: അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് ജോക്സ്, ഓരോ പാട്ടും ഓരോ കാലഘട്ടം.
1: തീർച്ചയായിട്ടും
0: എനിക്ക് ഈ പാട്ടിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ നമ്മൾ കാത്തു കാത്തിട്ട് സിനിമ കണ്ടിരുന്ന ദൂരദർശൻ കാലഘട്ടമാണ്. നിരക്കൂട്ടൊക്കെ എന്റെ ഓർമ്മ.
1: എനിക്ക് ഈ പാട്ട് ഓർമ്മ വരുന്ന എന്താണെന്നറിയോ, ഞാൻ ചെറുതായിട്ടൊന്ന് പാടും കേട്ടോ ചെറുതെ. അപ്പോ
0: നമ്മുടെ ലീഡിംഗ് സിംഗർ ആണ് ചെറുതായിട്ട് പാടുന്നത്.
1: അപ്പൊ ഈ പാട്ടിന്റെ ഓർമ്മ എനിക്ക് എന്താണെന്നറിയോ, അതായത് ഞാൻ ഒരു 3rd or 4th പഠിക്കുക. അപ്പൊ ഈ പാട്ട് റേഡിയോയിൽ കേട്ടിട്ട് അന്ന് ഈ പാട്ട് ഞാൻ പഠിച്ചു. പഠിച്ചിട്ട് എന്റെ ഒരു ചേച്ചിയുണ്ട്, അവരന്ന് കോളേജിൽ പഠിക്കുന്ന വലിയ ചേച്ചിയാണ്. അപ്പൊ അവര് ഹോസ്റ്റലിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോ എന്നെ കൊണ്ട് എപ്പോഴും ഈ പാട്ടാ
0: പാടിപ്പിക്കും.
1: അന്നത്തെ ഹിറ്റ് പാട്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് അവര് പാടിച്ച് ആസ്വദിക്കുന്ന ആ ഒരു രംഗമാണ് എനിക്ക് ഇത് പാട്ട് കേട്ടപ്പോ.
0: പണ്ടൊക്കെ സ്പോട്ടിഫൈ ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രിയനെ
1: ആയിരുന്നു എന്റെ വീട്ടിൽ
0: ഉപയോഗിച്ചോണ്ടിരുന്നത്. കോളേജും ഫ്രണ്ട്സും ചേച്ചിയും ആ കുടുംബവും എല്ലാം മനസ്സിലേക്ക് വന്നു. നമുക്ക് ഒരാളുണ്ട്, വിളിക്കട്ടെ. ഹലോ
2: ഹലോ
1: ആരാണ്?
2: ഹലോ,

0: ഞങ്ങളിവിടെ ഉണ്ട്.
1: ലാവണ്യ ആയിരിക്കും തോന്നുന്നത്, ലാവണ്യ ശബ്ദം പോലെ ഉണ്ടല്ലോ ഇത്. വൈപ്പിലുള്ള ലാവണ്യാണോ? ഞാൻ പറഞ്ഞില്ലേ വൈപ്പിലുള്ള നമ്മുടെ ലാവണ്യാണത്.
0: വൈപ്പിൻ അങ്ങോട്ട് മൊത്തം ഏറ്റെടുത്ത പോലെയാണ് കേട്ടോ.
1: ലാവണ്യ നമ്മുടെ സ്വന്തം ആളാണ് അല്ലെ ലാവണ്യ? റെയിൻബോയുടെ ബന്ധുവാണ് ലാവണ്യ.
0: എന്ത് ചെയ്യുന്നു ലാവണ്യ?
2: ഓക്കെ.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയെന്നോളൂ, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളവും വരുന്നു.
1: ഒരു ഹസ്ബൻഡും
0: ഒരു ഹസ്ബൻഡും.
1: ചേട്ടൻ എന്ത് ചെയ്യുന്നേ? ഡി പി വേൾഡ് അല്ലേ? യെസ്. മക്കൾ ചെയ്ത ക്ലാസ്സിലായി?
2: മക്കള് ഇപ്പൊ മൂത്ത കുട്ടി ധീരജ്, അവൻ പ്ലസ് ടു കഴിഞ്ഞു.
1: പ്ലസ് ടു കഴിഞ്ഞു. എവിടെയായിരുന്നു
2: അവൻ പഠിക്കുന്നത്? പഠിച്ചിരുന്നത്.
1: ഓ, നമ്മുടെ നമ്മുടെ ആർ ജെ ശാലിനി എന്നുള്ള കുട്ടി അവിടുത്തെ ടീച്ചറാണ്. ടീച്ചറാണ്.
0: ഓ,
1: അപ്പൊ ഞങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ റെയിൻബോന്റെ ബന്ധുവാന്ന്. ലാവണ്യ പാട്ടെല്ലാം പാടുന്ന ലാവണ്യ അല്ലേ? അവിടെ പ്രീച്ചറോട് പറയായിരുന്നു ലാവണ്യ പണ്ട് പാട്ടെല്ലാം പാടുത്തുന്നുണ്ടെന്ന്. എനിക്ക് രണ്ടുപേരും പാടിക്കൊടുക്കും. പ്രീച്ചിട്ട് പാവല്ലേ, സെൽഫി എടുക്കാൻ സമ്മതിക്കും. പാടിക്കോ. അടിപൊളി. അപ്പൊ ലാവണ്യ പറഞ്ഞു ലാവണ്യ കാരോടൊപ്പം സെൽഫി എടുക്കണം.
2: എനിക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളിപ്പോ ഫിലിം ഇൻഡസ്ട്രിയിലാണ്
1: വർക്കണത്,
2: ബിപിൻ ജോർജ്.
0: ബിപിൻ ജോർജ്?
1: അടിപൊളി.
2: ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളാ പഠിക്കുന്നത് കാക്കനാട്.
0: ഓ, അത് ശരി.
2: അപ്പൊ പണ്ട്
1: പണ്ടത്തെ ആ കൂട്ടുകാരെ ഇനി കാണുമ്പോൾ അടുത്തുനിന്ന് ഒരു സെൽഫി എടുത്തിട്ട് പറയണം അല്ലേ, നമ്മുടെ സൗഹൃദം അന്നും ഇന്നും ഒരുപോലെ ഉണ്ടോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വിഭജനെ കാണുമ്പോ ഉറപ്പായിട്ടും പറയാട്ടോ. കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ഞങ്ങൾ ഒരു പ്രോഗ്രാം, അവരുടെ പോലീസുകാരുടെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് ഞാനും സുധീറേട്ടനും വിഞ്ചണ്ടൊക്കെ ഉണ്ടായിരുന്നു.
2: അപ്പൊ
1: എലിയൂരുണ്ടായിരുന്ന ഒരു എസ് ഐ ജോർജ് സാറാണ് ഞങ്ങളെ വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ അവാർഡൊക്കെ ഇട്ട് വലിയൊരു മനുഷ്യൻ ജോർജ് സാറ്. അപ്പൊ ഇനി കാണുമ്പോൾ ഉറപ്പായിട്ട് വിഞ്ചണ്ടെ പറയാട്ടോ. ചേട്ടനെ കട തുടങ്ങിയിട്ടുണ്ടല്ലോ, നല്ല ബിരിയാണി കട. പോയി കഴിച്ചോ, നല്ല ടേസ്റ്റാ, സൂപ്പർ ടേസ്റ്റാ. ഓക്കെ കൂട്ടുകാരി, പാട്ട് വെച്ചുതരാം കേട്ടോ. ഹിന്ദി പാട്ട് കേട്ടല്ലോ.
0: തും പാസ് ആയേ, യോ മുസ്കുരായേ. നീ അടുത്ത് വന്നാൽ ഒന്ന് ചിരിച്ചാൽ, ചിരിച്ചാൽ മീൻസ് പുഞ്ചിരിച്ചാൽ. എന്തൊക്കെയോ തോന്നുന്നു,
1: മനസ്സിൽ സന്തോഷം ഉണ്ടാവും അല്ലേ?
0: അതെ,
1: അതാണ് നല്ല കൂട്ടുകാരൊക്കെ അടുത്തൊന്നും ചിരിച്ചാൽ സന്തോഷം ഉണ്ടാവും.
0: തീർച്ചയായിട്ടും
1: പാട്ടിലേക്ക് പോവാം. ഓണ്ടു ഗോ ഡയറ്റ് മ്യൂസിക് ആണ്. ചിരിയും ചിന്തയും സന്തോഷവും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇഷ്ടപ്പെട്ട ആരോടൊപ്പം വേണമെങ്കിലും സെൽഫി എടുക്കപ്പെടും. ഞങ്ങളോട് പറഞ്ഞു 0484 284 2801 01.

0: മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമ്മളോടൊപ്പം
1: ആരാണ്? പുതിയ ഒരാള്.
0: ഒരാള്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: എന്റെ പേര് വന്ദന.
1: വന്ദന, വന്ദന എവിടെ നിന്നാണ് വിളിക്കുന്നേ?
2: ഞാൻ നോർത്ത്
1: പറവൂരിന്നാണ്.
0: നോർത്ത്. നമ്മള് ഞങ്ങളുടെ പറവൂരുകാരുടെ ഒരു സ്നേഹം കണ്ടോ? ഞാൻ ലൈവിലൊരു പറവൂരുകാരെ കൂടി വിളിക്കണേ അല്ലേ. വന്ദനാജി, എവിടെയാണ് സ്ഥലം? പറവൂർ എവിടെയാണ്?
2: എന്തോ
0: പറവൂർ എവിടെയാണ്? എന്താ ചെയ്യുന്നേ?
2: പറവൂര് നോർത്ത് പറവൂരാണ്. ഒരു സ്കൂളുണ്ട്. ഞാൻ

0: ക്ലാസ്സിലെ വന്ദന മിസ് അല്ലേ? ഞാനിപ്പോ പ്രിയച്ചോട് ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന രഹസ്യമുണ്ട്, ഇന്ത്യ അറിയാത്ത കേരളം അറിയാത്ത ഒരു രഹസ്യം. എന്റെ പാട്ട് ടീച്ചർ ആയിരുന്നു വന്ദന മിസ്.
1: പാട്ട് പാടും ലേ?
0: അയ്യോ, എന്റെ പാട്ട് ടീച്ചർ വന്ദന മിസ്. ഇപ്പോഴും ഓർമ്മ വന്ദന മിസിന്റെ വീടിന്റെ ആ ഒരു
1: പഠിപ്പിച്ച പാട്ടേതാ പറ.
0: ആദ്യ തുടക്കം
1: ബാലപാഠം
0: ആ സളിവേശികൾ തുടങ്ങി അങ്ങനെ പഠിപ്പിച്ച എന്നെ അനുഗ്രഹിച്ച എന്റെ ടീച്ചറാണ്, എന്റെ ഗുരുനാഥയാണ്.
1: ഞാൻ അറിഞ്ഞു
0: ഞങ്ങളുടെ ആസ്ഥാന കായിക പ്രിയകൃഷ്ണൻ കുശപ്പൊക്കെ വരുന്നുണ്ട്, ഞാൻ വെല്ലുവിളി ആവാന്നൊക്കെ ഒരു പേടി.
1: അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പാട്ട് പാടുവോ?
0: ഞങ്ങളുടെ മിസ് പാടും കേട്ടോ.
1: അല്ല, ഞാൻ നിന്നെയാ ചോദിച്ചത്, മിസ് പാടുന്ന എനിക്കറിയാം.
0: ഞാൻ പാടി, നിങ്ങൾ
1: പാടുന്ന മിസ്സിനെ കൊണ്ട് പാടിക്കാം.
0: എന്റെ മിസ്സിന്റെ പാട്ട് കേട്ടോ, പാട് മിസ്സേ. അങ്ങനെ പാടില്ലല്ലോ മിസ്സേ, പാടിടാ.
1: ആലോചിക്കാൻ സമയം കൊടുക്ക്.

0: മതിയോ?
1: അയ്യോ, ഞങ്ങൾക്ക് നിർത്താൻ പറയാൻ തോന്നുന്നില്ല.
2: അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല.
1: നല്ല രസം
2: ഫീൽ
1: കേട്ടോ.
2: പ്രൗഡ് കണ്ടോ മിസ്, മിസ് ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും സ്വരമാധുരിക്ക് യാതൊരു മിസ്സിന്റെ ചിരി പോലെ തന്നെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സന്തോഷം മിസ്സേ. എന്തായാലും പറവൂർ ലിറ്റിൽ ഹാർട്ട്സ് സ്കൂളിലെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നമ്മളെ വരവേൽക്കുന്ന അതേ സ്നേഹം കണ്ടപ്പോൾ എങ്ങനെയാണോ അന്ന് തോന്നി, ഇന്ന് വരെ ഏതാണ്ട് 10-25 കൊല്ലമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത സൗഹൃദവും സ്നേഹവും തുടരുന്ന അനുഗ്രഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥ, ഒരു സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് മിസ്. സന്തോഷം മിസ്.
0: ഞാൻ ഡ്രൈവിംഗിലായിരുന്നു അപ്പൊ തുടങ്ങി, ഞാൻ എറണാകുളത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ട് ഞാൻ ഈ പ്രോഗ്രാമിനെ കേട്ടിട്ട് ഞാൻ ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഡയല് ചെയ്തോണ്ടിരിക്കായിരുന്നു. എത്തിയപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടി, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്
1: ഇനിയിപ്പോ സന്തോഷമായിട്ട് ഇറങ്ങാം.
2: അപ്പൊ വന്ദന മിസ്, ആരോടൊപ്പമാണ് സെൽഫി എടുക്കേണ്ടത്? ഒരു ചാൻസ് കിട്ടിയാൽ ആരോടൊപ്പം എടുക്കും സെൽഫി?
0: എനിക്ക് ചിത്ര ചേച്ചിയുടെ കൂടെ സെൽഫി.
2: മലയാളത്തിന്റെ ഗാന എന്താ പറയാ, ഗാന കോകിലം എല്ലാം കൊണ്ടും നമുക്ക് മലയാളി അഭിമാനിക്കാവുന്ന ചിത്രചിക്കൊപ്പം ഒരു സെൽഫി എടുക്കാൻ പറ്റട്ടെ. ഇന്ന് ഏത് പാട്ടാ വെച്ചു തരേണ്ടത് ശിഷ്യൻ?
0: എനിക്ക് ഞാൻ ഗന്ധർവന്റെ പാലപ്പൂവേ.
2: പാലപ്പൂവേണ് വേണ്ടത്. യെസ്,
1: ശിഷ്യൻ ഗുരുദക്ഷിണയായിട്ട് അന്ന് തരാതിരുന്നത് ഇപ്പൊ തരാൻ പോവാ.
2: ഓക്കെ മിസ്, സന്തോഷത്തോടെ വെച്ചു തരാം പാട്ട്. അപ്പൊ നിറഞ്ഞ സ്നേഹത്തോടെ ആയസാരോഗ്യത്തോടെ ഇരിക്കും കേട്ടോ. താങ്ക് യു മിസ്സേ. ശരി, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന് സർപ്രൈസ് ആയിട്ട് ഗോൾഡ് വരുമ്പോ.
1: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇത്രയും ചെറുപ്പത്തിലൊക്കെ പാട്ട് പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ അല്ലേ, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓ, ചെറുത്തിനെ പാട്ട് പഠിപ്പിച്ചതോടുകൂടി നിർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
2: നമുക്കൊരു
1: കോളും കൂടെ എടുക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ആ ഇതാരാണ് വിളിക്കുന്നത്?
3: റോസ്ലി ജോസഫ് ആണ്.
1: റോസ്ലി എവിടുന്ന് വിളിക്കുന്നു?
3: നോർത്ത് പറവൂര്.
1: അമ്മേ, ഇതെന്താ ഇത്? ഈ
2: ശരത്തുകൊണ്ട്
1: ഉള്ള പറവൂരുകാര് മൊത്തം വിളിക്കുന്നുണ്ട്.
3: നിങ്ങളത് പറയുന്നത് കേട്ടത് കൊണ്ടാണ് എനിക്കൊന്നും കൂടെ വിളിക്കാൻ തോന്നി. ഇത്ര
1: അതങ്ങനെയാണല്ലോ.
2: പറവൂർ എവിടെയാ? പറവൂർ എവിടെയാണ്?
3: പെരുമ്പടന്ന.
2: എന്താ ചെയ്യുന്നേ?
3: എന്തോ, ഞാൻ ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ ജോലിക്ക് പോകണല്ലോ, നേരത്തെ ജോലിക്ക് പോയിരുന്നു. വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോള് ഒരാളുള്ളൂ. മോളുടെ കല്യാണം കഴിഞ്ഞ് മോൾക്കൊരു കുട്ടിയുണ്ട്. അത് ഇപ്പൊ മോ കൊച്ചുകുട്ടീനെ കൊണ്ട് സ്വിമ്മിങ്ങിന് പോയേക്കണം. സമൂഹ സ്കൂളിൽ സ്വിമ്മിങ്
2: പറഞ്ഞിട്ട്
1: അപ്പൊ
3: ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ.
1: കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരാൾ മതി ഇവിടെ. ആരുടെ കൂടെ നിന്നാണ് സെൽഫി എടുക്കാൻ ഇഷ്ടമുള്ളത് എന്നാണ്
2: ഞങ്ങൾക്ക് അറിയേണ്ടത്.
1: അറിയാം.
3: പേരെന്താണെന്ന് പറഞ്ഞേ?
2: എന്റെ പേര് ശരത്, ഇയാളുടെ പേര് പ്രിയ.
1: പ്രിയ
3: പ്രിയ, എനിക്ക് ഇഷ്ടം ശരത്തിന്റെയും പ്രിയയുടെയും കൂടെ ഒരു സെൽഫി എടുക്കാനാണ്.
2: അപ്പൊ എന്തായാലും എന്റെ വീട് അവിടെ
3: വർത്തമാനം കേട്ട് ഞാൻ അങ്ങനെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തോണ്ടിരിക്കുകയാണ്.

0: ാണ് റേഡിയോ വെച്ചേക്കുന്നത്. ഞാൻ രാവിലെ തുടങ്ങി പരിപാടികൾ കേൾക്കാറുണ്ട്, സാധാരണ വൈകിട്ട് കേൾക്കാറില്ല, കാരണം കുട്ടീനെ കൊണ്ട് പോണത് ഞാനാണ്. അപ്പൊ ഇന്ന് മോള് പോയത് കൊണ്ടാണ്
1: ഞങ്ങളെ കേൾക്കാൻ പറ്റിയത്.
2: ഇഷ്ടപ്പെട്ടു
0: നിങ്ങളുടെ വർത്താനവും ചിരിയും കളിയെ കണ്ടപ്പോ. കുറെ നേരം ഞാൻ ട്രൈ ചെയ്യണ കിട്ടണ്ടായില്ല.
2: ആണോ?
0: ഒന്നും കൂടി നോക്കാം.
2: എന്റെ വീട്, എന്റെ വീട് പറവൂരാണ്. എന്റെ വീട് അവിടെ കണ്ടാരൻ്റെ ചെറിയ പള്ളി, അടുത്ത് കണ്ടാരൻ്റെ പള്ളി കണ്ടാരുള്ള. അപ്പൊ ഞാൻ ഇനി പ്രീച്ചനെയും കൂട്ടി വന്നിട്ട് പെരുമ്പടന്ന് വന്ന് നമുക്ക് സെൽഫി എടുക്കാം. അവിടെ നമ്മുടെ നമ്മുടെ കടാവങ്കരത്തിൽ ഉഷസ് ആയിരുന്നു കുറച്ചു മുന്നേ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. പാട്ട് പാടുന്ന ഉഷസ് ഇല്ലേ? ഇപ്പൊ കുറച്ചു മുന്നേ പോയല്ലോ നമ്മുടെ അറിച്ച്. ഞാൻ പഠിച്ചത് അവിടെ സംസ്കൃത സ്കൂളിലൊക്കെ തന്നെയാണ്. അപ്പോ റോസ്ലിക്കുട്ടിക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് അമ്മമാരല്ല, ഞങ്ങൾക്ക് പിള്ളേരാണ്.
1: ഞങ്ങള് കുട്ടികളായിട്ട് ഞങ്ങൾ കരുതും,
2: അത്രേ ഉള്ളൂ.
1: ഞങ്ങൾ ഇങ്ങനെ വാത്സല്യം തരും.
2: അല്ല, ഈ ചിരി ഈ രസമൊക്കെ കേട്ടാല് കൊച്ചു കൊച്ചിയാന്ന് പറയുള്ളൂ.
1: കുട്ടിയാണ്, ഞങ്ങൾ കുട്ടിയാക്കി.
2: ഓക്കെ കുട്ടി, ബൈ ബൈ.
1: ശരി, ഓക്കെ ബൈ.
2: ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റും നിൽക്കുന്ന ഒരു ഫീൽ ആണ് നമുക്ക്. അപ്പൊ നമുക്ക് ഞാൻ ആലോചിക്കാൻ ആരാണെങ്കിലും നമ്മളുടെ ഒപ്പം സെൽഫി എടുക്കണം ആഗ്രഹം പറയുന്നത്. തൃപ്തിയായി
1: സന്തോഷം. നോർത്ത് പറവുകൾ ഒരുപാട്
3: സ്നേഹമാണെങ്കിലും സാര പോയി നടല്ലോ. പടുകട വെക്കി പാലപ്പൂ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: ഓൺ ദി ഗോ ട്രാക്ക് ടൈം മ്യൂസിക്.
0: കൂടെ ആരാന്ന് പറയട്ടെ?
1: കൂടെ ഞാനുണ്ട് പ്രിയ,
0: ഞാനുണ്ട് നീയുണ്ട് മണ്ണുണ്ട് പെട്രോൾ ശരത്തും, കൂടെ ശ്രീപ്രിയ ഉണ്ട്. ശ്രീപ്രിയ നമ്പർ 1 ശ്രീപ്രിയ വീതി
1: വൈക്കം. ശ്രീപ്രിയ,
0: ശ്രീപ്രിയ എന്താണ് വിശേഷം? ശ്രീപ്രിയ എന്താ ചെയ്യുന്നത്? ടീച്ചറാണോ?
2: ഞാൻ ടീച്ചിങ് ആയിരുന്നു, ടെമ്പററി ആയിരുന്നു, ഒറ്റയില്ല.
0: എടോ, വൺസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ.
2: അതെ അതെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വിളിച്ചത് കിട്ടുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്.
0: ഞങ്ങളുടെ യോഗം
2: ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ടൗണിൽ പോകാൻ റെഡി ആയിട്ട് എനിക്ക് വിളിക്കാൻ ഭയങ്കരമായിട്ട് ബോധ്യം തോന്നി
0: വിളിച്ചതാ. വിഷയം എന്താ, മലയാളമാണോ?
2: ഞാൻ സോഷ്യൽ സയൻസ് ആണ്, അവിടെ യു പിയിലാണ് പഠിപ്പിച്ചിരുന്നത്. എസ് എഴുതിയിട്ടൊന്നും കിട്ടിയില്ല, ഇപ്പൊ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി
1: ഇങ്ങനെ
0: അപ്പൊ ടീച്ചർ പാട്ട് പാടി ശരിയാക്കിട്ട് പോയാ മതി.
1: അപ്പൊ ഒരു പാട്ട് പാടിയേ പറ്റും.
2: തീർച്ചയായിട്ടും
0: എനിക്ക് പെട്ടെന്ന്
1: കിട്ടിയപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു
0: പാട്ട് പാടട്ടെ.
2: സാമഗതയോ
0: പാതകം ഒന്നും ചെയ്യാത്തത്
2: പറ്റില്ല.
0: അയ്യോ, ഇത്രയും മഴ ഉണ്ടായിട്ട് പാടത്തും പറമ്പത്തും കുളത്തിലും വെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ശ്രീപ്രിയ സാധകം ചെയ്യാത്തെ?
2: എന്ത് രസമാണ് നിങ്ങളുടെ സംസാരം കേൾക്കാൻ.
0: ആണോ, ഇവിടെ ഇവിടെ ഇക്കഴിഞ്ഞ വേനൽക്കാലത്തെ വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഗായിക പ്രിയ ചേച്ചി കുട്ടളം വാടകയ്ക്ക് എടുത്ത് 2 മാസം വീട്ടിൽ വെച്ച് വെള്ളം നിറച്ച് മറ്റേ മുങ്ങിയിരുന്നിട്ടാണ് സാധകം ചെയ്തത്.
1: അതായത് ബാത്ത് ടബ് പോലെ ഇരുന്ന് ഞാൻ സാധകം ചെയ്തു.
0: എന്നിട്ടാണ് ശ്രീപ്രിയ ഇത്രയും വെള്ളം ഉണ്ടായിട്ട് സാധകം ചെയ്യാത്തത്. മൊഷേപ്പ്, വളരെ മൊഷേപ്പ്.
1: പാവം ശ്രീപ്രിയയുടെ, ശ്രീപ്രിയയുടെ കോൺഫിഡൻസ് കളയല്ലേന്ന് ഞാൻ ശരത്തിനോട് പറയാ. ശ്രീപ്രിയ പാടൂ.
0: പിടിച്ചോ.
3: ഫേവറേറ്റ് പാട്ടുവാണ്.

0: ഇങ്ങനെ ആസ്വദിച്ച് മതിമറന്നിരുന്നു പോയി. എന്ത് രസാ പാടിയത് കേൾക്കാൻ.
1: എന്താണോ ഇത്?
2: ടെൻഷൻ വന്നു, ടെൻഷൻ
0: ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല.
1: ഒന്നും പറയാനില്ല, പക്ഷെ
0: ഞങ്ങൾ
1: അടുത്ത തിങ്കളാഴ്ച ഉറപ്പിച്ചോ, ഞങ്ങൾ വന്നിരിക്കും.
0: അതെ,
1: ചായം വരുമ്പോഴും മേടിച്ചാൽ മതി, വെറുതെ നോക്കിയിരിക്കാനൊന്നും അല്ല, പാട്ടും കേട്ട് ചായം കുടിച്ചിരിക്കാം.
0: എന്ന് വരും എന്നുള്ളതിന് ആൻസറാണ്.

0: ചായം വരുമ്പോഴും മേടിച്ചു തന്നാൽ മതി, വെറുതെ നോക്കിയിരിക്കാനൊന്നും അല്ല, പാട്ടും കേട്ട് ചായം കുടിച്ചിരിക്കാം.
1: എന്ന് വരും എന്നുള്ളതിന് ആൻസർ ആണ് ഇപ്പൊ.
0: അതെ, വൈക്കത്ത്,
1: ഞങ്ങള് വരും
0: വൈക്കത്തൊരു വൈകുന്നേരം ശ്രീപ്രിയക്കൊപ്പം
1: ചായയും പഴംപൊരിയുമായിട്ട് ശരത്തും പ്രിയയും.
2: എനിക്ക് നിങ്ങൾ രണ്ടാളുടെയും പേര് അറിഞ്ഞൂടാ, സോറി, ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്.
0: എന്റെ പേര് ശരത്ത്, ഇത് എന്റെ എന്റെ ഗുരുവും എന്റെ വഴികാട്ടിയുമായിട്ടുള്ള പ്രിയ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാന് ശ്രീപ്രിയ, ഞാനൊരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഒരു രാത്രി ഇങ്ങനെ ആകാശവാണിയിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് കയറി വരുമ്പോ എന്നോട് അന്നത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ലേഖ മാഡം പറഞ്ഞു, നമ്മുടെ ടോപ്പ് ആർജി പ്രിയ ആയിരിക്കുന്നെ, ശരത്ത് ഒരു 5-6 ദിവസം പ്രിയയുടെ കൂട്ടത്തിൽ നിന്നിട്ട് എങ്ങനെയൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വെറ്റിലെ പാക്കൊന്നും ഉണ്ടായിരുന്നില്ല, സ്നേഹം മാത്രം ഒരു കൈക്കുടന്ന് നിറച്ച് വെച്ചു കൊടുത്തിട്ട് ശിഷ്യത് സ്വീകരിച്ച ആളാണ് ഞാൻ, പ്രിയ ചേച്ചിയുടെ. അപ്പൊ ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് ലൈവിൽ വരുന്നത്.
1: അതാണ്
2: എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഇതൊക്കെ മറക്കാൻ പറ്റില്ല. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞു.
0: ശ്രീപ്രിയ ആരോടൊപ്പം ടീച്ചറെ ഫോട്ടോ എടുക്കണ്ടേ, സെൽഫി പറഞ്ഞില്ല?
2: എന്തോ,
0: ആരോടൊപ്പം ശ്രീപ്രിയ ടീച്ചർക്ക് സെൽഫി എടുക്കണ്ടേ ലൈഫിൽ?
2: തീർച്ചയായിട്ടും ചിത്രയായിട്ടും ചിത്ര ഒരുപാട് ആഗ്രഹം കാണണം.
0: ചിത്ര ചേച്ചിയോ?
2: ചിത്ര മാഡം.
1: പിന്നെ
0: അപ്പോ ഒരുപാട് ഒരുപാട് വഴി, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച ചിത്രയിച്ച് കൂടെ വന്ന് കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുക്കും
2: കേട്ടോ.
0: അപ്പൊ എല്ലാ ഭാഗ്യവും ടീച്ചറെ, നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ,
0: സൂപ്പർ ആയിട്ട്
1: നന്നായിട്ടുണ്ട്.
2: ഞാൻ പാടാൻ പോകുന്നുണ്ട്,
0: പ്രോഗ്രാമിലേക്ക്
2: പോകുന്നുണ്ട്.
0: രാവിലെ സാധകത്തിന് പോകുമ്പോ ഒരു ട്യൂബ് എടുത്തോണേ, വെള്ളമൊക്കെ നിറഞ്ഞോണ്ടേ. ഓക്കെ ഓക്കെ ടീച്ചറെ, ബൈ ബൈ ടീച്ചറെ. അയ്യോ, എന്തൊരു എന്ത് നിഷ്കളങ്കയായ ടീച്ചറല്ലേ, നമ്മളെന്തോ വിശ്വസിക്കും. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ, എനിക്ക് അത്രയും സ്നേഹവും ഒക്കെയുള്ള പ്രീ ടീച്ചർ മുമ്പിൽ ഇരിക്കാം. നമ്മൾ എത്ര വർഷം ഞാൻ ഇപ്പൊ കൗണ്ട്
1: ചെയ്യുന്നത്,
0: കാലങ്ങൾ താണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കൊന്നും ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ
1: നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്.
0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി കൊണ്ട് ആയിട്ടേ മ്യൂസിക്കിൽ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈക്കത്തുള്ള വിജയച്ചിന്റെ പാട്ടങ്ങ് വെച്ചു കൊടുക്കാം. വൈക്കം
1: ശ്രീപ്രിയക്ക് വേണ്ടി, അതും വൈക്കത്തുള്ള ശ്രീപ്രിയ.
0: വിളിക്കൂ 0484-424-2801. 0484-242-8101.

0: യെസ്, അപ്പൊ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മുടെ ഒപ്പം ഉള്ളത് പ്രിയപ്പെട്ട അനില ചേച്ചിയാണ്.
0: ഹലോ
1: ഹലോ,
2: ഹലോ,
0: ഗുഡ് ഈവനിങ്.
1: എന്താ വിശേഷം?
2: നല്ല വിശേഷം.
1: അതേ പഞ്ചലിംഗ് തിരിച്ചു വരും, അതാണ് അനില ചേച്ചി. ബംഗോൾ എന്തുണ്ട് വാർത്തകൾ? കണ്ണിനെന്തോ പ്രശ്നമായിരുന്നു അല്ലേ?
2: കണ്ണിന് പ്രശ്നമുണ്ട്, ആയിരുന്നു അല്ല, ഇപ്പൊ നിലവിലുണ്ട്.
1: അപ്പൊ ഈ കണ്ണിനൊക്കെ ഉള്ളപ്പോ
2: ആൾക്കാര് നോക്കുമ്പോ ഞാൻ സൈറ്റ് അടിച്ച് നടക്കണോന്ന് തോന്നുന്നു.
1: സത്യം പറ,
0: സൈറ്റ് അടിക്കണതല്ലേ?
2: ശരിയാവൂല.
1: അപ്പൊ പറഞ്ഞേ, ഏത് ആരോടൊപ്പാണ് സെൽഫി എടുക്കണ്ടേ?
2: നമ്മള് തമ്മില് നാലഞ്ചു പ്രാവശ്യം കണ്ടുപോട്ടിട്ടുണ്ട്, ഇതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടോ സെൽഫി എടുത്തിട്ടില്ല.
1: നമ്മൾ എടുത്തിട്ടുണ്ട് അന്ന് നമ്മള് എറണാകുളത്ത് വെച്ച് ഒരിക്കൽ കണ്ടപ്പോ.
2: ഞാനായിട്ടല്ല
1: എടുത്തേക്കണത്. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ലെന്നോ?
2: ആ, നമ്മൾ എടുത്തിട്ടില്ല.
1: ഇനി കാണുമ്പോ കിഡിലിനൊരു ഫോട്ടോ എടുത്തിരിക്കും.
2: 31st ശരത്തിനെ സർപ്രൈസ് എന്ന് കണ്ടുമുട്ടിയപ്പോ പോലും
0: സാരല്ല, ഇനി കാണുമ്പോ എന്തായാലും മറക്കാതെ
1: എടുത്തിരിക്കും. പ്രിയ ചേച്ചി ഉണ്ടാവും കൂടെ,
0: ഞാനും വരാട്ടെ കൂടെ.
2: ആയിക്കോട്ടെ.
1: അപ്പൊ സെൽഫി എടുക്കണ ഞങ്ങളുടെ ഒപ്പമാണ്.
2: പിന്നെ ഞാനൊരു പാട്ട് ഒരാ ഒന്നൊന്നര ആഴ്ച ഉണ്ട് ശരത്തിനോട് ചോദിച്ചോണ്ടിരിക്കണം. എന്നുവെച്ചാ പരദേശിലെ പാട്ട് കിസി റോസ് തുംസ് എന്നുള്ള
1: നിങ്ങൾ ഹിന്ദിക്കാരി.
2: അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം, ഞാൻ എഴുതി വിട്ടു തരാം കേട്ടോ.
1: എന്റെ അമ്മേ, അർത്ഥമൊക്കെ ഉള്ള പാട്ടാണ്
0: ഹിന്ദി.
2: ഏത് ദിവസമാണ് നിന്നെ ഞാൻ കണ്ടുമുട്ടിയെന്ന് അന്ന് പോലെ എന്റെ ലൈഫ്
1: പാട്ടിന്റെ
0: മുലാഖാത്ത് ഹോഗി.
2: അതന്നെ. ഏത് ദിവസമാണ് നീയായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്
0: എന്നാണ്
2: അർത്ഥം.
1: ഞാൻ ആ പാട്ട് കണ്ടുപിടിച്ച് വെച്ചോട്ടോ. ഞാൻ പറദേശി എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ പാട്ട് നോക്കട്ടെ.
2: ഉണ്ടുണ്ട്, അവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കണതാ. അതല്ല.
1: പിന്നെ കുമാരേട്ടൻ പാടുന്ന പാട്ട് ഓ മേരി മെഹബൂബ. ആവിച്ച് കിട്ടി, കുമാരേട്ടന്റെ പാട്ട് കിട്ടിട്ടോ. ഓക്കെ.
3: അപ്പൊ പ്യാരി അല്ലാജി, ആപ്കെ ലിയെ ഏക് സുന്ദർ ഗാൻ സുൻ രഹേ ഹൂ ഹൈ.
2: പ്യാരാ ഗാനാ.
1: ഹിന്ദി പറഞ്ഞ അനിൽ ജിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പാട്ട്.
0: ഹിന്ദി ആപ്കെ ലിയെ ഏക് മനോഹർ സുന്ദർ ഫിലിമി ഗീതോ ആ രഹി ഹൈ സുനിയെ.
3: സുനിയെ
2: ശുക്രിയ.
3: അത് ശുക്രിയ. ഓക്കെ
2: ഓക്കെ,
3: അല്ലേ ഉദ്ദേശിച്ചത്? പറ്റി ശുക്രിയല്ലേ. ഓക്കെ ജി,
0: ബൈ.
1: എന്തായാലും ഈ പാട്ടുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ എന്ത് രസാണല്ലേ.
0: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഹിന്ദി പാട്ടുകളുടെ ഒക്കെ.
3: ഹിന്ദി പാട്ട്. അപ്പൊ ഹിന്ദി പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമുക്ക് മേരി ബഹുബൂബ പാട്ട് വെച്ച് വരുന്നുണ്ട്. അതേസമയം ഇല്ല, നമുക്ക് 7:25 നമുക്ക് മലയാളം വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ്സ്, അങ്ങനെ കുറെ കുറെ തിരക്കുകളിലേക്ക് പോവാണ്. യെസ്, ബിഫോർ ദാറ്റ് ഇഷ്ടപ്പെട്ട വിശേഷങ്ങളും വാർത്തകളൊക്കെ പാട്ടും കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെൽഫി എടുക്കേണ്ടത് ആരുടെ ഒപ്പം ആണ് എന്ന വിശേഷം കൂടി പറഞ്ഞു. ഞങ്ങളുണ്ട് ഇവിടെ 0484242 8101. ഇത്
0: ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5.
3: പ്രോഗ്രാമിന്റെ പേര്
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഞാൻ ആർ ജെ പ്രിയ.
3: ഞാൻ ആർ ജെ ശരത്.

You are listening to FM Rainbow 107.5, Musically Yours.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഇന്തോനേഷ്യ കീ ഇസ് മഹാൻ ധർത്തി പർ മേ യേ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
0: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര

0: സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്, മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ 4 തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും

0: ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മേ സേ ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹേ. ഫുട്ബോൾ ലോഗോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഖിലാഡിയോ കാ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കർത്ത ഹേ. ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹേ, യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: You are listening to FM Rainbow 107.5, musically yours.
3: Catch the rain. बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
4: Where there's water, there's life. Come, let us adopt to rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.

0: ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. മറ്റു വിശേഷങ്ങളും വാർത്തകളും എല്ലാം വഴിയേ വഴിയേ വഴിയേ വരുന്നതായിരിക്കും. അയ്യോ, കോൾ
1: വന്നിട്ടുണ്ട്. ഹലോ,
0: ഹലോ, ആരാണ്? ഹായ് ദീപാജി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാണ് ദീപാജി നമ്മള് സെൽഫി എടുക്കുന്നേ? നമ്മൾ എന്താണ് സെൽഫി എടുക്കുന്നത് ദീപാജി? ആ ദീപാജി ഒന്ന് കണ്ടേ,
2: ചാലക്കുടിയിൽ ക്ലാസ്സിന് വന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: ഇനി വരുമ്പോ എന്തായാലും ദീപാജി അറിയിക്കാം
2: കേട്ടോ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: റോക്സ്റ്റാർ
0: അച്ചടാ. എന്നെ വിളിച്ചതാ റോക്ക് സ്റ്റാർ.
1: റോക്ക് സ്റ്റാർ,
0: റോസ് ഗാർഡ്.
1: ഞാൻ കേട്ട റോസ് ഗാർഡ്
0: പ്രധാനമന്ത്രിയുടെ. പിന്നെ ഏത് പാട്ട് ദീപാജിക്ക് വേണ്ടേ? നന്നായിട്ടിരിക്കണോ? നന്നായിട്ടിരിക്കണോ
2: പ്രിയാജി?
0: പ്രിയാജിക്ക് ഖൂബ്സൂരതി.
1: ബാക്കി ഞാൻ തിരുത്തി.
0: പിന്നെന്താണ് ആരുടെ ഫോൺ സെൽഫി എടുക്കണ്ടെന്ന് ചോദിച്ചാ ആരെ പറയും?
1: അതെ,
2: അയ്യോ എനിക്ക് ദാസേട്ടൻ.
1: ദാസേട്ടന്റെ കൂടെ സെൽഫി എടുക്കാനാണ് ഇഷ്ടം.
0: തീർച്ചയായിട്ടും ദാസേട്ടന്റെ കൂടെ സെൽഫി എടുക്കാൻ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു വർഷം മുമ്പ് എവിടെ വെച്ചു?
2: 20 വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ട് സാറിനെ.
0: ഓ ഗ്രേറ്റ്. ഗന്ധർവനൊപ്പം, ഗന്ധർവനൊപ്പം സെൽഫി എടുക്കാൻ പറ്റട്ടെ. ചേച്ചി ഇനി ഫിലഡൽഫിയ പോകുമ്പോ ഒരു സെൽഫി എടുക്കാൻ പറയണേ.
1: ഫിലഡൽഫിയ പോകുമ്പോൾ
2: സെൽഫി എടുക്കാറല്ലേ.
0: അപ്പൊ ഗംഭീരമൊരു ദാസേട്ടന്റെ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ദീപാജി. യെസ് പ്രിയാജി, താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു ഫെർണാണ്ടസ് മാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാഷ്. മാഷ് വിളിച്ചിട്ട് പറഞ്ഞതേ, മാഷ് ഫ്രാൻസിസ് ഫെർണാണ്ടസ്

0: കണ്ടസ്ഥാ മാഷിന്റെ പേര്. മാഷിവിടെ നമ്മുടെ സി പൊന്നുരുന്നി സ്കൂളിൽ, സെന്റ് റീതാസ് പൊന്നുരുന്നി സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട കായിക അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് കുട്ടികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സെൻസസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, ഒരുപാട് സ്കൂൾ മിസ് ചെയ്തു. പക്ഷേ നാടിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ വേണ്ടിട്ട് അവർ സർവാർപ്പണ തയ്യാറായിരിക്കുന്നു. അപ്പൊ എല്ലാ സെൻസസ് ഡ്യൂട്ടിക്ക് പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും വിശിഷ്യ അധ്യാപകർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗംഭീര പാട്ട് വെച്ചു തരുമോ ശരത് മാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും.
0: ശരിക്കും എന്തൊരു ഡെഡിക്കേഷൻ ആണ് അധ്യാപകർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സിന്റെ നന്മയ്ക്ക് ഒരു വലിയ കൈയടി കൊടുക്കുന്നു. ഗ്രേറ്റ് ടീച്ചേഴ്സ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഫെർണാണ്ടസ്, ഫ്രാൻസിസ് ഫെർണാണ്ടസ് മാഷ്ടെ സ്നേഹം അറിയിച്ചുകൊണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് സാർ പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പാട്ടാണ്
0: വെച്ചത്. അപ്പൊ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കൂ ഈ പാട്ട്. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5
1: മ്യൂസിക്കലി.

0: ഞാൻ എളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. എന്നെ ഒരു പ്രാവശ്യം സാറ് ആങ്കറിങ്ങിന് പഠിപ്പിച്ചിട്ടുണ്ട്.
1: ആണോ? നമ്മുടെ മറ്റേ ഗവൺമെന്റിന്റെ പരിപാടി, ചീഫ് മിനിസ്റ്റർക്ക് വന്ന പ്രോഗ്രാം അല്ലേ,
0: പ്രവേശനോത്സവം.
1: സംസ്ഥാന പ്രവേശനോത്സവം. ആങ്കറിത്തം മിടുക്കനാണ് കേട്ടോ, മിടുക്കൻ. മോനിപ്പോ 10th ലായി? ഇപ്പൊ
0: 9th.
1: 9th ലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നീ അന്ന് 8th ലോ 7th ലായിരിക്കും അല്ലേ. എന്നാലും വലിയ കാര്യമല്ല, 6th ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്റ്റേറ്റ് പ്രവേശനോത്സവം ആങ്കർ ചെയ്ത് മിടുക്കെന്നൊക്കെ പറയാൻ മോനെപ്പോഴും
0: കേട്ടോ.
1: സന്തോഷം മോനെ.
2: ഇപ്പൊ എന്താ ആങ്കറിങ് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ?
1: എടാ പാഷൻ വിട്ടിരുത് കേട്ടോ മോനെ. ആ ഒരു സ്കില്ല്, അത് ദൈവം തരുന്ന ഒരു സ്കില്ല, അതൊരിക്കലും കളഞ്ഞു പോയേക്കല്ല കേട്ടോ. വീണ്ടും മിടുക്കനായിട്ടിരിക്കും. മാഷിന്റെ എല്ലാ പ്രാർത്ഥന ആശംസയൊക്കെ ഉണ്ടാവും കേട്ടോ.
2: എന്തായാലും ലാസ്റ്റ് കോള് വന്നത്
1: പ്രൗഡ് പ്രൗഡ് ആയിരുന്നു. വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സംസ്ഥാന പ്രവേശനോത്സവത്തിന് ഒരു കുട്ടീനെ നമുക്ക് ഒരുക്കാൻ
2: പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവൻ 6th ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇപ്പോഴും അത്
1: ഓർത്തിരിക്കുന്നുണ്ടല്ലോ.
2: അതാണ്
1: ഗുരുത്തുള്ള പിള്ളേരെ നമ്മുടെ ടീച്ചേഴ്സിന്
2: കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്.
1: ഇത്രയും വർഷം പഠിപ്പിച്ച് ഇത്രയും കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോ ആ ഒരു ഫീൽ തീർച്ചയായിട്ടും
2: കിട്ടിയിട്ടുണ്ടാവും.
1: അതെ, അവസാനിപ്പിക്കാൻ എനിക്ക് അറിയണം, പ്രീചേച്ചിക്ക് ആരോടൊപ്പം സെൽഫി എടുക്കണ്ടേ?
2: എനിക്ക് ഇപ്പൊ സെൽഫി എടുക്കേണ്ടത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് സെൽഫി എടുത്താൽ കൊള്ളാം.
1: അരികയ്ക്ക് വേണ്ടിട്ട്,
2: അരികയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ ഇടുന്നായിരിക്കും.
1: പ്രിയപ്പെട്ടവരെ, സുർവേഷ വരുന്നുണ്ട്, ഇനി ഫിഫ വേൾഡ് കപ്പ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് അരികയുമായി കേട്ടുമുട്ടാം. അതുവരേക്കും കൂടെയുണ്ട്
2: ഞാൻ ആർജി പ്രിയ.
1: This is me. This is us signing off from the show. On to go right to our music and wait for the very variety programs. Nilakkatha paattum piriyatha kootum. Ta-da.
2: Bye-bye.
1: See you.

0: അങ്ങനെ ഓൺ ദ ഗോ ഡയറ്റ് മ്യൂസിക്കിന്റെ നമുക്ക് പതുക്കെ വണ്ടി ഒതുക്കാനുള്ള സമയമായിട്ടുണ്ട്.
1: അതെ, വളരെ മനോഹരമായുള്ള യാത്ര നമ്മൾ ഇങ്ങനെ
0: എൻജോയ് ചെയ്ത യാത്ര,
1: എൻജോയ് ചെയ്ത
0: യാത്ര, പാട്ടും വിശേഷങ്ങളും വർത്തമാനങ്ങളും കളിയും ചിരിയും തള്ളൊക്കെ ആയിട്ട് പോയി. വണ്ടി തള്ള ഒരാള് വേണ്ടേ? ഹലോ, എന്തായാലും 04842481 നമ്പറിലേക്ക് വിളിച്ച് ആർക്കൊപ്പം സെൽഫി എടുക്കണം എന്നൊരു കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ പിന്നെയും വന്നു.
0: ഹലോ
1: ഹലോ
0: പറ.
2: ഹലോ,
0: ആരാണ്?
2: എന്തോ
1: ആരാണ്?
2: സിദ്ധാർത്ഥ്.
0: സിദ്ധാർത്ഥ്, എവിടെ നിന്നാണ് സിദ്ധൂസ്?
2: മഞ്ഞുമൽ.
0: മഞ്ഞുമൽ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ 9-ൽ പഠിക്കുന്നു.
0: അത്ര സീരിയസ് ആവല്ലോ, 9-ാം ക്ലാസ് വരെ.
1: പോയിന്റ് സീരിയസ് ആണല്ലോ.
0: മോനെ ആരുടെ ഒപ്പം സെൽഫി എടുക്കണ്ടേ?
2: എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ കണ്ടപ്പോ വിളിച്ചാണ്.
0: കേട്ടില്ല.
2: എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ സാറിന്റെ സൗണ്ട് കേട്ടപ്പോ വിളിച്ചാണ്.
0: എന്നെ അറിയോ?
2: ആ,
0: എങ്ങനെ അറിയും?

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദീഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി ബാധകം. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് രാത്രി 10. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

യു ആർ ലിസ്ണിംഗ് ടു സർബൈ ഷ്യാം ആൻഡ് ഐ എം ത്രിഷ സന്തോഷ് റൈറ്റ് ഹിയർ ഓൺ റെയിൻബോ ഫ്രം കൊച്ചി 107.5. ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഹം സബ് കിസീ നാ കിസീ കോ ഐ കോൾ യു ലേറ്റർ ബോൾത്തെ രഹതെ ഹൈ, ഹൈ നാ? കഭി സോചാ ഹൈ വോ ലേറ്റർ കബ് ആതാ ഹൈ? തോ മൈ കഹതി ഹൂ ആജ് ഹീ കിസീ ഓൾഡ് ഫ്രണ്ട് കോ കോൾ കർ ലീജിയേ. അപ്നെ പാരന്റ്സ് കേ റൂം മേ ജാകേ 5 മിനിറ്റ്സ് ബൈഠ് ജായേ, യാ ബസ് കിസീ കോ മെസേജ് ഭേജ് ദീജിയേ. ഹോപ് യു ആർ ഡൂയിംഗ് വെൽ. ട്രസ്റ്റ് മീ, ഛോട്ടി സീ കൺവർസേഷൻ ഹൈ നാ, യെ ഛോട്ടി സീ കൺവർസേഷൻ ഭീ കിസീ കാ പൂരാ ദിൻ ബെറ്റർ ബനാ സക്തി ഹൈ. ഔർ ഹാ, അഗർ ആപ് ഖുദ് കേ സാഥ് ടൈം സ്പെൻഡ് കർ രഹേ ഹൈ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ടു. സംടൈംസ് യുവർ ഓൺ കമ്പനി ഇസ് ദ ബെസ്റ്റ് കമ്പനി. ചലിയേ, മൂഡ് കോ ഔർ ഖൂബ്സൂരത് ബനാതേ ഹൈ ഏക ഔർ വണ്ടർഫുൾ സോങ് കേ സാഥ്.

0: FM Rainbow 107.5 MHz, musically yours.
1: രാഗം സംഗീതം, രാഗം സംഗീതം.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ കീരവാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കീരവാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീത വർമ്മ.

കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളിൽ 21-ാമത്തെ മേളകർത്താ രാഗമാണ് കീരവാണി. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ വീതമുള്ള സമ്പൂർണ്ണ രാഗമാണ് കീരവാണി എന്നർത്ഥം. കീരവാണി രാഗത്തിന്റെ ചുവട് പിടിച്ച് വിദ്യാസാഗർ ഇണം നൽകിയ ഗാനം

കീരവാണി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. കീര എന്നാൽ സംസ്കൃതത്തിൽ അർത്ഥം തത്ത എന്നാണ്. വാണി എന്നാൽ ശബ്ദം എന്നും, അതായത് തത്തയുടെ ശബ്ദം എന്നാണ് കീരവാണി എന്ന വാക്കിന് സംസ്കൃതത്തിൽ അർത്ഥം വരുന്നത്. കീരവാണി എന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളൊക്കെയാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

കർണാടക സംഗീതത്തിലെ പല രാഗങ്ങൾക്കും ദീക്ഷിതർ സമ്പ്രദായത്തിൽ വ്യത്യസ്തമായ പേരുകളുണ്ട്. ഒരു ജനകരാഗമായ കീരവാണിക്ക് ദീക്ഷിതർ സമ്പ്രദായത്തിലെ മറ്റൊരു പേരാണ് കിരണാവലി. ഹിന്ദുസ്ഥാനിയിൽ നിന്നും കർണാടക സംഗീതത്തിലേക്ക് ജോഗ്, ദേശ്, മിയാൻ കി മൽഹാർ തുടങ്ങി നിരവധി രാഗങ്ങൾ എത്തപ്പെട്ടതുപോലെ കർണാടക സംഗീതത്തിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു രാഗമാണ് കീരവാണി അല്ലെങ്കിൽ കിരണാവലി. കീരവാണി എന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളൊക്കെയാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

പാശ്ചാത്യ സംഗീതത്തിലെ ഹാർമണി മൈനർ സ്കെയിൽ ആയി അറിയപ്പെടുന്ന കീരവാണി സംഗീത സംവിധായകർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട രാഗം തന്നെയാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ കീരവാണി എന്ന രാഗത്തിൽ സംഗീതം ചെയ്തിട്ടുള്ളത് സംഗീത സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗീത സംവിധായകനായ ഇളയരാജ തന്നെയാണ്. സൂപ്പർ ഹിറ്റായ മലയാള ഗാനങ്ങൾ മാത്രമല്ല ഒരുപാട് തമിഴ് ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.

കീരവാണി രാഗത്തിൽ നിരവധി കൃതികളും കീർത്തനങ്ങളും ഭജൻസും ഒക്കെയുണ്ട്. അതിൽ പാപനാശം ശിവൻ രചിച്ച ഒരു കീർത്തനം വളരെ പ്രസിദ്ധമാണ്.

കീരവാണി രാഗത്തിലെ സ്വരങ്ങൾ, ഷഡ്ജ പഞ്ചമങ്ങൾക്ക് പുറമെ ചതുർത്ഥി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കാക്കളി നിഷാദം എന്നിവയൊക്കെയാണ് കീരവാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളൊക്കെയാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

72 മേളകർത്താ രാഗങ്ങളെ 12 ചക്രങ്ങളാക്കി തിരിക്കുമ്പോൾ നാലാം ചക്രമായ വേദചക്രത്തിൽ വരുന്ന മൂന്നാമത്തെ രാഗമാണ് കീരവാണി. സാമപ്രിയ, കല്യാണ വസന്തം, മാധവി, കേദാരം തുടങ്ങി മനോഹരമായ ഒരുപാട് ജന്യരാഗങ്ങൾ കീരവാണി രാഗത്തിനുണ്ട്.

കീരവാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കീരവാണി രാഗത്തെ ആസ്പദമാക്കി വിവിധ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ

0: മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി ഞാൻ സംഗീത വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി കേൾക്കാം. കാതോരം ഹൃദയത്തോട് ചേർന്ന് മനസ്സിൻ്റെ ഇണങ്ങൾ കേട്ടുകൊണ്ട് സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും സന്താപങ്ങളും എല്ലാം അലിയിച്ചു കളയുന്ന ആനന്ദത്തിൻ്റെ നല്ല നേരം.

0: അരികെയാണ് കാതോരം, ഞങ്ങളുണ്ട്.
1: ഞങ്ങൾ ആരൊക്കെ?
0: നമ്മളല്ലാതെ പിന്നെ ആര്? ആർ ജെ ശരത്തും
1: ആർ ജെ പ്രിയയും.
0: അപ്പോ അരികെ കാതോരം കേൾത്തിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നിറഞ്ഞ, സന്തോഷങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ശ്രോതാക്കളെ ഒന്ന് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയിട്ടുള്ളത്.
1: അതെ, ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും.
0: അതെ, അങ്ങനെ കാത്തിരിക്കും. ഞാൻ വരെ അടുത്ത കാലത്ത് ബാലൻ സിനിമ കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് മനസ്സിനെ ടച്ച് ചെയ്തൊരു സാധനമുണ്ട്, അമ്മ വരും കേട്ടോ, അമ്മ വരാണ്ട് എവിടെയും പോകരുത്. അതായത് നമ്മൾ ചില മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില വാക്കുണ്ട്, ഞാൻ വരും, കൂടെ വരും, കൂടെ ഉണ്ടാകും, അതുണ്ട്. അതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു കാര്യവും, അതായത് ചില മനുഷ്യന്മാർക്ക് നമ്മുടെ സാമീപ്യം കൊണ്ട് അസ്വസ്ഥതയാണെങ്കിൽ ഞാൻ ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്ന മനുഷ്യന്മാരും ഉണ്ടാവും അല്ലേ. അപ്പൊ ചോദ്യം അതാണ്,
1: അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച ഒരു വാഗ്ദാനം,
0: നിങ്ങൾ പാലിച്ച ഒരു വാഗ്ദത്തം എന്താണ്, പ്രോമിസ് എന്താണ്, ഏറ്റവും മനോഹരമായിട്ട് കീപ്പ് ചെയ്തൊരു പ്രോമിസ് എന്താണ്,
1: ആരോടും
0: ആകാം, ബന്ധങ്ങളിൽ, പ്രണയങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, എവിടെയും ആകാം, നിങ്ങൾ പാലിച്ച ഒരു വാക്ക്. അപ്പൊ അത് വളരെ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയായിരിക്കണം പറയേണ്ടത്. അത്തരത്തിലല്ലാത്ത ഒരു അനുഭവവും നമ്മൾ പ്രൊമോട്ട് ചെയ്യൂല. ഓക്കെ, കണക്ട് ചെയ്യട്ടെ. ഹലോ,
2: ഹലോ
0: ബീനാജി, എവിടെ നിന്നാണ്? തൃപ്രയാർ. തൃപ്രയാറുള്ള ബീന പറഞ്ഞു.
2: അതെ, പണ്ടത്തെ നാടക ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട്.
0: പണ്ടത്തെ നാടക ഗാനങ്ങള്.

0: എന്താണ്
1: വിട്ടം വരണ്ടല്ലോ പറയുന്നത്?
0: ഇപ്പൊ പറഞ്ഞോ, കേക്കാം.
1: ഹലോ,
0: ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ.
1: കേക്കുന്നുണ്ട്, റിട്ടേൺ വരുന്നുണ്ട് പറയുന്നത്.
0: ആണോ? എന്താ അറിയില്ല, അവിടുത്തെ റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. നമുക്ക് കേക്കാം, പക്ഷെ പറഞ്ഞു.
2: ഞങ്ങൾക്ക് കേക്കാം ചേച്ചി,
0: പറഞ്ഞു. ലൈവില് കുഴപ്പമൊന്നുമില്ല. ഇത് ഓക്കെ, നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന പരിപാടി അല്ല കേട്ടോ. നമ്മൾ എന്തായാലും ശ്രദ്ധയിൽപ്പെടുത്താം, പക്ഷെ അങ്ങനെ ഇപ്പോഴല്ല അത് പറയേണ്ട സമയം. താങ്ക് യു. ഓക്കെ പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ചോദിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ദയവേദി നമ്മളെ വിളിക്കുക. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ വിളിക്കുക. അഭിപ്രായ വേദി ഉണ്ട്, ഒരുപാട് ഇടങ്ങളുണ്ട് നമുക്ക്. ഓക്കെ,
2: ഇപ്പത്തെ നമ്മുടെ ഈ സ്ലോട്ട് എന്ന് പറയുന്നത് ഇതാ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്
0: അരികെ അരികെ. നിങ്ങൾ ഏറ്റവും നന്നായി നിങ്ങൾ പൂർത്തീകരിച്ച ഒരു വാഗ്ദാനത്തെ കുറിച്ച്, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരോട് നിങ്ങൾ കൊടുത്തിട്ട് പാലിക്കാൻ പറ്റിയ ഒരു നല്ല പ്രോമിസിനെ കുറിച്ച് പറയും. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നേ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 0484-242-8101. ദ ഫസ്റ്റ് കോള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണേ. ഹലോ
3: ഹലോ, പറയൂ.
0: ആരാണ്?
3: ആ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് കത്തായിപ്പോയി.
0: ആരാണിത്?
3: ഞാൻ നേരത്തെ വിളിച്ചിട്ട് സാറേ, എന്റെ കത്തായിപ്പോയി.
0: ആ, ആ പേര് പറയൂ. പേര് പറയാമോ?
3: പേര് ബീന.
0: ആ, ബീനാജിക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? ആർക്കെങ്കിലും കൊടുത്ത വാക്ക് പാലിച്ച കഥ പറയാനുണ്ടോ? അപ്പൊ പ്രോഗ്രാമിൽ എന്താണെന്ന് കേട്ടിട്ട് വിളിക്കണേ. ഓക്കെ ബീനാജി, താങ്ക് യു. ദയവായി ഇപ്പൊ വിളിക്കല്ലേ, ഇത് നിങ്ങളുടെ ഈ ഒരു നാടകഗാനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായത്തിന് പിന്നെ ഒരിക്കൽ വിളിക്കൂ കേട്ടോ. താങ്ക് യു. ശരി ശരി, നാടകം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ പറഞ്ഞ മനസ്സിലായവർ ദയവായി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ പാലിച്ച വാഗ്ദാനത്തെ കുറിച്ച് പറയാൻ വിളിക്കണേ. പരിപാടികളെ കുറിച്ച് അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ഒത്തിരി പേര് കാത്തിരിക്കല്ലേ. പാട്ടിലേക്ക് പോയിട്ട് നമുക്ക്
2: തീർച്ചയായിട്ടും
0: വിളിക്കുക. 0484-242-8101.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: അപ്പോൾ അരികേ എന്നുള്ളൊരു നമ്മുടെ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാ നിങ്ങളുടെ അരികേ തന്നെ ഉണ്ട്.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികയിൽ ഹർജി ശരത്തും ഹർജി പ്രിയയും കൂടെ ഇതാ ഒരാളെ കൂട്ടുന്നുണ്ട് പൂയം പിള്ളിന്ന്. ഹലോ.
3: ഹലോ.
2: ആ ആരാന്ന് പറഞ്ഞേ?
3: സാബു.
2: സാബു ചേട്ടൻ മറ്റേ മോഹൻലാൽ ഹലോ ചോദിച്ചു. നീ സാബു അല്ലാന്ന് ഇങ്ങോട്ട്. സാബു ചേട്ടൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഭാര്യ, രണ്ട് കുട്ടികൾ.
2: പെൺമക്കളുടെ അച്ഛൻ. അപ്പൊ സാബുചേട്ടാ, ചോദ്യം ഇതാണ്.
1: അതെ, ചോദ്യം ഇതാണ്. ചേട്ടന്റെ ജീവിതത്തില് ആർക്കെങ്കിലും നല്ലൊരു വാഗ്ദാനം കൊടുത്തിട്ട്
2: അത് പാലിക്കാൻ പറ്റിയ
1: സന്തോഷമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്.
3: അതെന്റെ ലൈഫിൽ തന്നെ ഉണ്ട്.
2: അതെന്താ?
1: ചേച്ചി,
3: ഞാനെന്റെ മാമന്റെ മോളെയാണ് സ്നേഹിച്ചത്. ആ, അതായത് എന്റെ അമ്മയുടെ ആങ്ങളുടെ മോള്.
2: മനസ്സിലായി? മുറപ്പെണ്ണും അല്ലേ.
3: അത് അല്ല, അതിക്ക് മുമ്പ് എനിക്ക് വേറൊരു ലവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലവിൽ നിക്കണ സമയത്താണ് മാമന്റെ മോളായിട്ട് ഇങ്ങനെ
2: ആലോചന വരുന്നത്. ഇഷ്ടം തോന്നി പോയി.
3: പിന്നെ അത് ഇവള് മാമന്റെ മോള് എന്റെ വീട്ടിൽ വരും. പിന്നെ അങ്ങനെയുള്ള കല്യാണ വീടുകളിലൊക്കെ കട്ട് അങ്ങനെ പൈസ കൂടുതലും അടുപ്പായി. അങ്ങനെ ഒരു വാഗ്ദാനം ഞാൻ കൊടുത്തു. ജീവിച്ച് എനിക്ക് പിന്നെ ഞാൻ കല്യാണം കഴിക്കും. അത് തന്നെ.
2: മാമന്റെ മോളുടെ പേരെന്താണ്?
3: എന്തോ
2: മാമന്റെ മോളുടെ പേരെന്താ?
3: പേര് ശാലിനി.
2: ശാലിനി അലോകതർക്കാവിൽ അമ്മയാണ്. സാബു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വന്തമാക്കും വണ്ടിപ്പെണ്ണേ അല്ലേ എന്നൊരു വാക്കു എടുത്തു.
3: ശാലിനി വീട്ടിൽ വിളിക്കുന്നത് മൈന.
2: മൈന മിടുക്കൻ. അപ്പൊ ആ എന്താ പറയാ, ജീവിതമാകുന്ന ഉദ്യാനത്തിൽ രണ്ട് പെൺപൂക്കളും വിരിഞ്ഞു. സന്തോഷമായിട്ടുള്ള ജീവിതം അല്ലേ രാജേട്ടാ?
3: അതെ അതെ.
2: അപ്പൊ വാക്ക് പാലിച്ച്
3: അമൃത.
2: അമൃത കൂടി ക്ലാസ്സിലെ പഠിക്കണേ?
3: അവള് യുസിലി.
1: യുസി കോളേജ്
2: യുടിഐ. രണ്ടാമത്തെ ആളോ?
3: രണ്ടാമത്തെ ആള് പ്ലസ് വൺ. ഇപ്പൊ ഇന്നലെ ഓപ്പണിംഗ് ആയിരുന്നു.
2: എവിടെ ഹൈ സ്കൂളിലാ?
3: അവള് ഫറൂഖ് ഗേൾസ് ഹൈ സ്കൂള്,
2: നമ്മുടെ ഗേൾസിൽ. ഓക്കെ ഓക്കെ. അപ്പൊ മൈനക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവന്റെ പാട്ട് ഏതാണ്?
3: മൈനക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. പറഞ്ഞു കഴിഞ്ഞാ
2: തിരിച്ചു പാടു.
3: പാട്ട് പാടാറുണ്ട്.
2: പാട്ട് പാടുന്ന മൈനയാണ്.
1: സാധാരണ മൈന ക്ലാക്ലാ ക്ലീ ക്ലീ ക്ലൂക്കുളാണ് വെക്കാറ്.
2: പാടും കേട്ടോ.

0: ഏത് പാട്ടാ വേണ്ടത് ചേട്ടാ?
1: ആ മൈനാകം എന്ന് പറഞ്ഞ പാട്ടില്ലേ,
2: മൈനാകം
0: അല്ലേ?
1: അത് തന്നെ.
0: അയ്യോടാ, സിനിമ
1: ഞാൻ ഇരിക്കുമ്പോ വിളിച്ചത്,
0: പണ്ട് വിളിച്ചിട്ടുണ്ടോ?
1: പിന്നെ
0: ഏത് പ്രോഗ്രാമിലായിരുന്നു? പ്രണയസല്ലാപത്തിലാണോ?
1: ഇത് എന്നാ അത്? പ്രണയസല്ലാപം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നില്ല
0: പണ്ട്? ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരുന്ന പ്രോഗ്രാമായിരുന്നു അത്.
2: ഞാനും ശരത്തും ഒക്കെ അതിലിങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിളങ്ങി
0: മനുഷ്യന്മാരായിരുന്നു. അപ്പൊ അന്നത്തെ നമ്മളുടെ ആളാണ് സ്ഥാപിച്ചേട്ടനല്ലേ?
1: അതെ.
0: യെസ്, അപ്പൊ തൃഷ്ണ മൂവിയിലെ ആ പാട്ട് വെച്ചുതരാൻ സാധിച്ചേട്ടാ. ഇനിയും വിളിക്കണം കേട്ടോ, ഒരു ഒരാഴ്ച കഴിഞ്ഞ്.
1: ഞാൻ വിളിക്കും, ഞാൻ വിളിക്കും.
0: സന്തോഷം ചേട്ടാ, ദയ വരുന്നു ചേട്ടന്റെ മൈനാകത്തിന്റെ പാട്ട്. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: യെസ്, അപ്പൊ ജാനകിമ്മ പാടിയ ഭാഷം വെച്ചു കൊടുക്കാം നമുക്ക്.
2: തീർച്ചയായിട്ടും നല്ലൊരു പാട്ടാണ്.
0: ഒരുപാട് ഇഷ്ടത്തോടെ അരികയിലേക്ക് വിളിക്കുക. നിങ്ങൾ ഏറ്റവും മനോഹരമായി പാലിച്ച
2: ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു
0: കേട്ടോ,
2: ജീവിതത്തില് പാലിച്ചു
0: കൂടെ ഉണ്ടാവുന്ന താലിച്ചു കൊണ്ടും കൂടെ കൂട്ടി
2: കൂടെ കൂട്ടി.
0: ഇനി ഇതുപോലെ എപ്പോഴും സ്വന്തമാക്കുക, കല്യാണം കഴിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല എന്നൊരു വാക്ക് കൊടുത്തിട്ട് പാലിച്ചവരുണ്ടാവും. എന്നും എപ്പോഴും ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചവരുണ്ടാവും. ഈ സൗഹൃദം ഒരിക്കലും നമ്മൾ കളയില്ല എന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത നല്ല കൂട്ടുകാരും ഇതെല്ലാം പങ്കുവെക്ക്. വിളിക്കേണ്ട നമ്പർ,
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 242 8101.
0: ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടും
0: അരികെ ഞങ്ങളും.

0: എന്ത് രസാണല്ലേ പാട്ട്.
1: അതെ, ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
0: ആസ്വദിക്കല് പാട്ട് കേൾക്കല് മാത്രമല്ല, മനോഹരമായിട്ട് കൂടെ പാടുന്നുണ്ടായിരുന്നു.
1: അതെ അതെ, ആസ്വദിക്കുമ്പോ അറിയാതെ കൂടെ പാടിപ്പോ
0: മുളിപ്പോ
1: മുളിപ്പോ.
0: അപ്പൊ എന്തായാലും ഇന്നത്തെ അരികയിൽ അടുത്ത് വിളിച്ചിട്ടുള്ളത് നമുക്ക് അരൂരിൽ നിന്നാണ്. ഹലോ, പറയൂ ഷമീർ.
2: ശരത്തല്ലേ?
0: ശരത്താണ്, പ്രിയുണ്ട്.
2: നിങ്ങളുടെ ശരത്തിന്റെ സംസാരകനെ നമ്മൾ വിളിച്ചത്.
0: അടിപിടിക്കുന്നു.
2: നമ്മളിപ്പോ സംസാരിച്ചിട്ടുള്ളതല്ലേ,
0: പണ്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രണയ സല്ലാപത്തിലായിരിക്കും അല്ലേ?
2: അല്ലല്ലല്ല, ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം.
0: ഓ, രണ്ടു മൂന്ന് ആഴ്ച മുന്നേ ഞാൻ വന്നപ്പോ സംസാരിച്ചു നമ്മളല്ലേ അന്ന്. അഞ്ജു ഞാൻ ഇവിടെ ഉള്ള സമയത്തായിരിക്കുന്നു അല്ലേ? ആർ ജെ അഞ്ജു ഞാൻ കൂടെ ഉള്ള ദിവസമായിരുന്നോ?
2: അത് ഒരു വൈകുന്നേരം.
0: വൈകുന്നേരം
1: ആയിരിക്കും.
0: ഷമീറെ പറയേ,
1: നമ്മുടെ
0: വാഗ്ദാനം. അതെ
1: അതെ,
2: അതായത് കഴിഞ്ഞ ദിവസമേ, കഴിഞ്ഞ ദിവസം ചേർത്തലെന്ന് വരുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ പിടിച്ച ഒരു കൂട്ടുകാരൻ, കൂട്ടുകാരന്റെ അമ്മ. അപ്പൊ ആ കൂട്ടുകാരൻ മരിച്ചുപോയി, 10 വർഷത്തിന് മുമ്പ് ആക്സിഡന്റ് വരുന്നത്. അപ്പൊ ഞാനിഷ്ടം, അപ്പൊ മിക്കപ്പോഴും ഒരാഴ്ച കൊണ്ടുവന്നാൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞാല് അവർക്കൊരു ആശ്വാസമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാന് വണ്ടി
1: ഓടിച്ചിട്ടുണ്ടെങ്കിൽ,
2: അപ്പൊ വണ്ടി നിർത്തിയിട്ട് ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് ഞാൻ കാര്യം ചോദിച്ചിരുന്ന കാര്യം, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമെന്നാണ്. അപ്പൊ അമ്മ പറഞ്ഞു, എന്താ കാര്യം ചോദിച്ചു പറഞ്ഞാൽ, ഒരു ഇംഗത്തിന്റെ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു.
0: വരുമാനം.
2: അപ്പൊ ഞാൻ പറഞ്ഞത് അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഇട്ടതിനാണ്. അപ്പൊ അപ്പൊ തന്നെ ഞാൻ എന്റെ കോൾ പറയില്ലേ, ഞാൻ സാധാരണ. അപ്പൊ അങ്ങനെ ഞാൻ കടച്ചിരുന്നിട്ട് അത് ഗൂഗിൾ പേ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തത് പറഞ്ഞാല് അപ്പൊ തന്നെ അവർക്കൊരു അതൊരു ആശ്വാസമായി. കാരണം അവര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, അവരുടെ മകൻ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് റൈസാകുന്നല്ല, ചില ആൾക്കാര് തിരക്കിനിടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കും അത് അവർക്കൊരു
0: ബുദ്ധിമുട്ടാകും, സ്വാഭാവികം
2: ബുദ്ധിമുട്ടാകും. അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതില് ക്ഷമിക്കണമെന്ന്
0: പറഞ്ഞു.
2: ഞാൻ പറഞ്ഞ് അതിന്റെ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല, കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും സംഭവിക്കാന്നാണ്
0: സത്യം, അത്യാവശ്യങ്ങളാർക്കും വരാമല്ലോ.
2: അപ്പൊ നമ്മള് ഒരു കാരണവശാലും കോൾ എടുക്കാതിരിക്കും. ഏത് തിരക്കിലാണെങ്കിലും നമ്മുടെ സ്വന്തക്കാരെ വിളിച്ചാലും നമ്മളെ വേണ്ടപ്പെട്ടവര് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാല്, നമുക്ക് ഏത് ആരാധനയാണെങ്കിലും വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല എന്ന്
0: പറഞ്ഞു.
2: അതവർക്കൊരു അതവർക്കൊരു ആശ്വാസമായി.
0: സത്യം, ആ മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയാണ് ആ ഒരു വർത്തമാനം.
2: നമ്മളെ സംബന്ധിച്ച്

0: സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലായിരിക്കും.
1: സത്യം.
0: അപ്പൊ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മാന്യത വിട്ട് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്കൊരു ഇതായി. അപ്പൊ വീണ്ടും എന്നോട് പറഞ്ഞു സോറി, ഞാൻ പറഞ്ഞു സോറി പറയാനുള്ള ഒരു തെറ്റോ അമ്മ ചെയ്തിട്ടില്ലെന്നോ.
1: സത്യം.
0: അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ഭാവനയ്ക്ക് ഇത്രയ്ക്ക് വേണമെങ്കിലും വിളിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല, എപ്പൊ വേണമെങ്കിലും വിളിച്ചു ഞാൻ ഫോണിൽ പോന്നു. പക്ഷെ അത് അവർക്കൊരു ആശ്വാസമായി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും, ഞാൻ ഉണ്ടാവും അമ്മയ്ക്ക് എന്നുള്ളൊരു അതൊരു വാഗ്ദാനം കൂടിയാണ്.
0: അതായത് ഞാൻ ഉണ്ടാവും ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ ഉണ്ട് ഉണ്ടാകും എന്ന് പറയുന്നതിലും ഉണ്ടാവും എന്ന് പറയുന്നതിലും
2: ഉറപ്പിച്ചു പറയുന്നില്ല.
1: അതെ,
0: രണ്ട് കാരണമുണ്ട്. ഉണ്ടാകും എന്ന് പറയുന്നതിൽ ഉറപ്പില്ല, ഉണ്ടാകും. പക്ഷെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഉറപ്പാണ്.
1: കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്,
0: അത് നമുക്ക് ആർക്കാണെങ്കിലും ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു ഞാൻ അത്ര ചെയ്തിട്ടുള്ളൂ. കാരണം അത് അത് ഒരു വാഗ്ദാനമാണ് എന്നിൽ പഠിച്ചോനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ജോലി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അത് നമ്മളിൽ പഠിച്ചോനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്.
1: പഠിച്ചോന്റെ അപ്പൊ എല്ലാ അനുഗ്രഹവും
0: അതെ, എനിക്കത് ഇട്ട് തന്നു കേട്ടോ, എനിക്കത് ഇട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മരുന്ന് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഞാൻ പറഞ്ഞു മരുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസയുടെ കാര്യം ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ വാങ്ങിച്ചു തരാമോ.
1: തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ, കൊച്ചു കൊച്ചു നന്മകൾ കൂടെ ഉണ്ട് എന്നുള്ള വാക്ക്
0: അത് അവർക്കൊരു ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാല് മകൻ നഷ്ടപ്പെട്ടു.
1: സത്യം.
0: നഷ്ടപ്പെട്ട് കഴിയുമ്പോ അവര് പറഞ്ഞ ഒരു കാര്യം എന്താ പറയാ, എത്ര തിരക്കിലാ എന്റെ മകൻ നിന്നാലും അവര് എന്താ പറയാ ദേഷ്യപ്പെടും അങ്ങനത്തെ
1: ദേഷ്യം. പക്ഷെ
0: ഞാൻ പറയാ എത്ര ബാലരാത്രി ആണെങ്കിലും വിളിക്കാം, ഏത് തിരക്കിലാണെങ്കിലും വിളിക്കാം.
1: അപ്പൊ ആ അമ്മയ്ക്ക്, മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഷമീറിന്റെ മോനെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ.
0: അതൊരു ആശ്വാസമാണ്.
1: ഓക്കെ, ആശ്വാസം എന്തും ഉണ്ടാവട്ടെ, കൂടെ ഉണ്ട് എന്നുള്ള വാക്ക് പാലിക്കാനും പറ്റട്ടെ. താങ്ക് യു. യെസ്, അത് വലിയ കാര്യമാണല്ലേ, കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് പാലിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ വിളിക്കുമ്പോഴേ നമുക്ക് ദേഷ്യം വരും. ഇപ്പഴും വിളിച്ചോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു, പക്ഷെ
2: അവരെന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാതെ.
1: ഉറക്കമായിരിക്കും അവർക്ക്, നഷ്ടപ്പെടുന്ന ജീവനായിരിക്കും, ഒരു പ്രതീക്ഷയായിരിക്കും. കൂടെ ഉണ്ട് എന്നൊരു വാക്കിന്റെ പേരിൽ കുറെ പേര് ജീവിച്ചിരിക്കുന്നുണ്ടെന്നേ. പ്രിയരെ, നിങ്ങളെ കാത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാർക്ക് നിങ്ങളെന്നൊരു പ്രതീക്ഷയാണ്. ചില മനുഷ്യന്മാർ റോട്ടിൽ ഉപേക്ഷിച്ച പൂച്ചയെ പോലെ തിരികെ വീട്ടിലേക്ക് വരുന്നത് പോലെ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അവർക്ക് നിങ്ങൾ എത്ര ഇഷ്ടമായോണ്ടോ. വീണ്ടും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ടിടുകയും ചെയ്യാം അല്ലേ.
2: തീർച്ചയായിട്ടും.
1: കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആകാശവാണി കൊച്ചി എഫ്എം റേഡിയോ 107.5
1: അരികെയാണ്. കൂടെ ആർജി ശരത്തും
2: ആർജി പ്രിയയും.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: നിലയ്ക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടുമായി
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
2: ഹരികേ.
1: നമുക്കരികെ ആരാ നോക്കാം. ഹലോ
3: ഹലോ,
1: ആരാണ്?
3: ഗൂഗിൾ
1: ആണ്, പാലയിൽ നിന്നാണ്.
2: പാലയുടെ ആ ഒരു
1: ഞാൻ ലാസ്റ്റ് പാല എന്നെ കൊച്ചിനെ ഒന്ന് കാണണം.
3: തീർച്ചയായിട്ടും
1: എന്ത് ചെയ്യുന്നു ഗൂഗിളെ?
2: ബാംഗ്ലൂരാണോ?
1: നമ്മ ഊര് ബംഗളൂരു.
3: ചേട്ടാ ചേട്ടനെയും ചേച്ചിയുടെ അവതരണം നന്നായിട്ടുണ്ടോ?
1: താങ്ക് യു.
3: രസമുണ്ട് കേക്കാൻ.
1: ഞങ്ങള് ഒരുമിച്ച് ലൈവിൽ ഇരുന്നിട്ട് ഏതാണ്ട് 8 വർഷത്തിലധികമായി.
2: ഞങ്ങള്
1: പണ്ട് സൂപ്പർ അതൊക്കെ. അപ്പൊ ഗൂഗിള് പറഞ്ഞു പ്രിയ
2: എന്തോ
1: മക്കളെ പറയ, ഗൂഗിൾ ആർക്കാണ് വാക്ക് കൊടുത്തത്? പാലിച്ച വാക്ക് എന്താണ്?
3: വാക്ക് കൊടുത്തത് അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സെലിന്നായിരുന്നു പേര്. ഒരു വയ്യാത്ത കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞ പെണ്ണിനെ പറഞ്ഞു ചേട്ടായി എന്നെ കൊടൈക്കനാല് കൊണ്ടാവാന്ന് വരുവാണ്. ഒരു ദിവസം ഞങ്ങൾ അന്നിട്ട് ഞങ്ങൾ എല്ലാരും വീട്ടിലെല്ലാരും കൂട്ടി ഞങ്ങൾ ഒരു ദിവസം കൊടൈക്കനാലിൽ പോയാ കൂട്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞോളൂ. ഒരു പറഞ്ഞോളൂ.
1: അല്ല, ചെറുതാണെങ്കിലും ചില വാഗ്ദാനങ്ങളെ.
2: ആ ഗോകുൽ, നമ്മള് പറയും അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്ന്, പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അത് എത്ര കാര്യമായിട്ടുണ്ടാവും അറിയോ?
3: തീർച്ചയായിട്ടും.
1: ചില മനുഷ്യന്മാർക്ക് അങ്ങനെയാണെന്നേ, ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ ചിലത് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് വളരെ ചെറുതായിരിക്കും.

0: അവിടെ കുറച്ച് നേരം നമുക്കൊരു ഡ്രൈവ് ഒക്കെ മതിയാവും. പക്ഷേ അവർക്കത് ലൈഫ് ടൈം മെമ്മറി ആയിരിക്കും.
1: നിങ്ങളത് പറയുമ്പോഴേ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നത്.
0: അയ്യോടാ, അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ ഇനിയും ഒത്തിരി പേരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് സാധിപ്പിക്കാനായിട്ട്.
1: എനിക്കെന്തല്ലോ, ഹലോ,
0: പറഞ്ഞോ മോനെ.
1: അല്ലൂർജിന്റെ സിനിമയിൽ പാട്ട് വെച്ചാൽ വെച്ചു,
0: അല്ലൂർജിന്റെ പാട്ട് വെച്ചുതരാം. ഓക്കെ,
2: അല്ലു അർജുൻ ഫാൻ ആണോ?
1: അതെ, തീർച്ചയായിട്ടും.
2: അയ്യോടാ, തീർച്ചയായിട്ടും ഞങ്ങൾ വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ,
1: ആശംസിക്കുന്നു.
0: എന്തൊരു പോസിറ്റിവിറ്റി നിറക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഗൂഗിള്.
2: തീർച്ചയായിട്ടും
0: ഓരോ സംഭാഷണത്തിലും ചില മനുഷ്യന്മാർ വല്ലാണ്ട് നമ്മളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കും. പറഞ്ഞത് കാഴ്ചകൾ കാണിക്കാനായിട്ട്. ചില മനുഷ്യന്മാർക്കേ നമ്മൾ ഊട്ടിയും കൊടൈക്കനാലും അല്ലെങ്കിൽ കാശ്മീർ ഒന്നും കൊണ്ടുപോകണ്ട, ഒരു മഞ്ഞ മൂടിയ മലനിരകളിലേക്ക് അല്ലെങ്കിൽ മഴ പെയ്ത് തോർന്ന മുറ്റത്തേക്കെങ്കിലും ഒന്ന് ഇറക്കി കഴിഞ്ഞാല് അവർ വല്ലാണ്ടെങ്കിൽ സന്തോഷിക്കുന്നേ.
2: തീർച്ചയായിട്ടും.
0: ഒരു എടുത്തിട്ട് പാട്ടിലേക്ക്.
2: അതെ അതെ. ഹലോ
3: ഹലോ
2: ഹലോ,
3: പോഡ്കാസ്റ്റിംഗ് അല്ലോ?
0: ലൈവിലേക്ക്
2: നേരെ കേൾക്കോളൂ.
3: ഞാന് സജിത്ത് ആണ്, മഞ്ഞമ്മൽ.
0: മഞ്ഞമ്മൽ സജിത്ത്, പറയൂ.
3: ഞാന്
0: പറഞ്ഞോളൂ.
2: അതായത് ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒന്ന് നമ്മൾ ഇവിടെ കൊടുത്ത വാഗ്ദാനം മനോഹരമായിട്ടത്.
3: എന്റെ പേര് സജിത്ത് ആണ്,
2: മനസ്സിലായി.
3: മഞ്ഞമ്മൽ ആണ് എന്റെ പേര്. ഞാൻ അതൊക്കെയാണ്.
2: അല്ല, ഞങ്ങളൊന്നും
0: ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്.
2: ഞങ്ങൾ വെയിറ്റിംഗ് ആണ്.
0: പറയാനുള്ളതെന്ന് കേൾക്കാൻ അങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഞങ്ങള്. പറയൂ,
2: എന്തായിരുന്നു ആ വാഗ്ദാനം?
0: പിന്നെ ഞങ്ങള് പറ്റിക്കോ?
2: ഞങ്ങളിത് ലൈവ് ദാ. ഏയ്, ലൈവ് വരുന്നതിന് മുമ്പ് ഒന്നുമില്ല.
0: നേരെ
2: നേരെ ഞങ്ങള് കണക്ട് ചെയ്തു. സംശയമാണ് ഇപ്പോഴും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങൾ
0: ആർക്ക് കൊടുത്ത വാക്കാണ് പാലിച്ചത്?
3: ഇത് ദേവജ് കുമാർ ചേട്ടനെ എനിക്കറിയാം, ഞാൻ വിളിക്കാറുണ്ട്.
0: ആയിക്കോട്ടെ,
3: എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ?
0: ടോപ്പിക് ഇതാണ്, ആർക്കെങ്കിലും കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ സജിത്ത്?
3: ഓക്കെ, അത് നമ്മുടെ അരികെയായിട്ട് വല്ല.
2: ഞങ്ങൾ പറയുന്നതല്ലല്ലോ ചേട്ടാ, ചേട്ടൻ കേൾക്കുന്നത്.
3: സാധാരണ നിങ്ങൾ ശ്രോതാക്കൾക്ക് സംസാരിക്കുന്ന പോലെ ഇല്ലേ? ഞാൻ പറയുന്ന കാര്യം ഞാൻ തന്നെ തിരിച്ചു കേൾക്കണം.
0: ആണോ, എന്തോ ഇഷ്യൂ ഉണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല, സാരമില്ല. ഓക്കെ, എന്തായാലും ചില എന്തോ എവിടെയോ ചില റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. മഴയൊക്കെ അല്ലാതായിരിക്കും ചിലപ്പോ. എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരോട് നിങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പറയാൻ വേണ്ടി വിളിക്കൂ. 0744242481. വെറുതെ ഇരിക്കുമ്പോൾ നമ്പർ കേട്ട് ചുമ്മാ അങ്ങ് വിളിച്ച് ഒരുപാട് വിശേഷം പറയാൻ കാത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ അവസരങ്ങളെയല്ലേ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്.
2: അതെ.
0: Stay tuned to Rainbow 107.5 Musically Yours. Yes. That was Allu Arjun's part.
2: Ah.

0: കൂടെ അരികെ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കരികെ
1: നിങ്ങളുണ്ട്. ആരാണ് ഇപ്പൊ കൂടെ ഉള്ളത്? ഹലോ.
0: പറയോ,
2: ഹലോ,
0: ആരാണ്?
2: എന്റെ പേര് ധനുജ.
0: ധനുജ, നല്ല പേര്. ധനുജ, ധനുജ എവിടുന്നാണ്?
2: ഞാൻ ആലുവ, ചുണ്ടി.
0: ചുണ്ടിക്കാരിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടിലെ ഹസ്ബൻഡ്, രണ്ടോ അച്ഛൻ.
0: എന്നിട്ട് ധനുജ ആർക്ക് കൊടുത്ത വാക്കാണ് പാലിച്ചത്?
2: വാക്ക് അങ്ങനെ വലിയ വാക്കൊന്നും സ്ഥിരം കൊടുത്തിട്ടില്ല പാലിച്ചത്. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുന്നതെ.
0: കുഞ്ഞു വാക്ക് കൊടുത്ത് പാലിച്ചു പറഞ്ഞാലും മതി, വലിയ വാക്ക്
1: ഞങ്ങൾക്ക് വലുതൊന്നും വേണമെന്നില്ല. ചെറിയ ചെറിയ വാക്കുകൾ കൊടുത്തത്, എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾക്കായാലും എന്തെങ്കിലും ചെയ്തു തരാമെന്നോ വാങ്ങിച്ചു കൊടുക്കാമെന്നോ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തായാലും
2: അങ്ങനെ ഒരുപാട് കാര്യങ്ങളെന്താ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലിയതായിട്ട് നമ്മളെ അത്രയും ഇതല്ലല്ലോ.
0: ഞാൻ ചോദിച്ചത് ധനുജ, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർക്ക് ചില വാക്ക് കൊടുക്കും ജീവിതത്തില്, അങ്ങനെ ധനുജയുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ധനുജ കൊടുത്തൊരു നല്ല വാക്കിനെ കുറിച്ചാണ് ചോദ്യം.
1: അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടാവോ?
2: അച്ഛനും
0: ഞാൻ പറഞ്ഞില്ല,
2: അങ്ങനെ
0: എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയൊരു. എന്താ സംസാരിക്കണോ? ഞങ്ങളോട് പറ ഞങ്ങള് കേൾക്കാം. പറ എന്തിനെ കുറിച്ച്?
2: സംസാരിക്കണം തോന്നി.
0: അയച്ചോടാ.

0: പറഞ്ഞു ധനുജ. ധനുജ പറഞ്ഞ കേട്ടിട്ട് ഞാനിപ്പോ ഉള്ളു, പറയ് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: ഞങ്ങള് കഴിഞ്ഞ ദിവസം സാറിന്റെ ക്ലാസ് കേട്ടായിരുന്നു, അപ്പൊ അന്നോട് എനിക്ക് സംസാരിക്കണമെന്ന് ഭയങ്കര ഒരു
0: എവിടെയാ കേട്ടത് അനുജ?
1: അയാള് കളമശ്ശേരി സെന്റ് പോസ്റ്റിലെ.
0: ഓ, കോളേജില് കുട്ടി ചേർക്കാൻ വന്നപ്പോഴാണോ?
2: അപ്പം ധനുജനെ നമുക്ക് പറയാൻ പറ്റില്ല,
1: മുമ്പേ ഇങ്ങനെ കേൾക്കുമായിരുന്നു പരിപാടി.
0: അന്നാണ് ജീവനോടെ കണ്ടത് അല്ലേ?

0: അപ്പം
1: അവൻ
0: ധനുജേനെ നമുക്ക്
1: ഭയങ്കര
0: കുറ്റം
1: ഉഷാറാ.
0: പറയാൻ പറ്റില്ല.
1: അവള്
0: അതാണ്.
1: മുമ്പേ ഇങ്ങനെ കേൾക്കുമായിരുന്നു പരിപാടി.
0: അന്നാണ് ജീവനോടെ കണ്ടത്
1: അപ്പൊ
0: അല്ലേ?
1: അതെ അതെ
0: എനിക്ക് ഒരു
1: ഇത്
0: സ്ഥലത്ത്
1: ഞാൻ
0: ക്ലാസ് ഉണ്ട്. ആ
1: പറവൂരാണ് എന്റെ വീട്.
0: ആ നമ്മള് പറവൂർ
1: ആ
0: കല്യാണം കേട്ടോ.
1: ദേശസ്നേഹം
0: അതാണ്.
1: ദേശസ്നേഹം.
0: എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ
1: പിന്നെ
0: ഇങ്ങനെ ആർജെ എന്ന് പറഞ്ഞപ്പോ ഒരു അമ്മൂമ്മ വന്ന് പറയണം, ആദ്യമായിട്ട് ഞാൻ ആർജെനെ ജീവനോടെ കാണണേന്ന്.
1: അയ്യോ
0: റേഡിയോ പെട്ടിക്കുള്ളിൽ മാത്രം കേട്ടിട്ടുള്ള മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ സംസാരിച്ചു. അപ്പൊ മക്കളുടെ പേരും കൂടി
1: ശരി.
0: പറഞ്ഞു. പാട്ട് നല്ല പാട്ട് വെച്ചുതരാം.
1: പാട്ട് അവിടെ നല്ലൊരു പാട്ട് വെച്ചാൽ.
0: മക്കളുടെ പേര്, മക്കളുടെ പേര് പറയൂ.
1: മക്കളുടെ പേര് ആരതി, ആർദ്ര.
0: ഈ അമ്മയുടെ സ്നേഹവും കരുതലും തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ വാഗ്ദാനം കേട്ടോ. കൂടെ ഉണ്ടാവും. പാട്ട് വെച്ചുതരാം. ബൈ ബൈ. ഒരുപാട് സന്തോഷം സംസാരിച്ചില്ലേ കേട്ടോ.
1: എനിക്ക് സന്തോഷം സംസാരിക്കാൻ പറ്റിയേ.
0: ഓക്കെ
1: സമാധാന. ഇന്നത്തെ രാത്രി
0: സന്തോഷാണ്. ഓക്കെ ഗുഡ് നൈറ്റ്.
1: താങ്ക് യു.
0: അയ്യോടാ
1: അതെ
0: അപ്പൊ ചിലപ്പോ
1: സംസാരിക്കാൻ വേണ്ടി മാത്രം
0: വിളിച്ചു. യെസ്. പിന്നെ ഇനി
1: അപ്പോ
0: അരികിൽ നമ്മൾ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് ചില മനുഷ്യന്മാർ നമ്മളോട് പറയും, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, വാക്ക് തരും, ഞാൻ നിനക്കൊണ്ട് പ്രാർത്ഥിക്കാം. വലിയ സഹായം ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ എസ്കേപ്പ് ചെയ്യാനുള്ളൊരു വാക്കായിരിക്കാം ചിലപ്പോൾ ചിലർക്ക്. പക്ഷെ ചില മനുഷ്യർ അതിനകത്ത് പ്രാർത്ഥിക്കും,
1: ആത്മാർത്ഥമായിട്ട് അവർ ആ പറഞ്ഞ വാക്കില്
0: പാലിക്കും,
1: പാലിക്കും.
0: പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന മനുഷ്യന്മാരുണ്ട്. മറ്റെന്തിനേക്കാളും വലുതാണ് ഒരാൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെച്ച് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നത് പോലും. അരികയാണ്. ആരാണ്? ആരാണ്?
2: റോഷ്നി.
0: റോഷ്നി,
2: ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ എനിക്ക് കിട്ടിയായിരുന്നു.
0: ആഹാ, ഭാഗ്യവതിയാണ്.
1: ഭാഗ്യവതിയാണ് റോഷ്നി.
2: അതും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള സമയത്ത് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അതൊരു
0: ഭാഗ്യമാണ്.
1: എവിടെയാ റോഷ്നിയുടെ സ്ഥലം?
0: ചാലക്കുടി.
1: ചാലക്കുടിയാ?
2: ചാലക്കുടി. ആ
1: ചാലക്കുടി ചന്തക്ക് പോകും. മിങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ.
0: അപ്പൊ റോഷ്നി ആർക്ക് കൊടുത്ത വാക്കാണ് മനോഹരമായിട്ട് പാലിച്ചത്?
2: അതെ, എന്റെ കൂട്ടുകാരി. ഞാൻ എന്ത് കാര്യത്തിനും അവൾ എന്നെ വിളിക്കും. എവിടെങ്കിലും യാത്ര പോണെങ്കിലോ, ഇവിടുത്തെ ചാലക്കുടിന്ന് ഒരു ഒരു 1 കിലോമീറ്റർ വരെ പോണെങ്കിൽ പോലും എന്നെ വിളിക്കും. ഇന്ന് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വന്നേ ഉള്ളു. ആ കുട്ടിയുടെ പ്രായമുള്ള കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കുഞ്ഞുമോളുടെ. 6 വയസ്സായിട്ടുള്ളു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചേച്ചി എന്റെ ഭക്ഷണം മക്കള് ഭയങ്കര ഇഷ്ടം കഴിക്കും, ചേച്ചി നല്ലോണം പാചകം ചെയ്യലോ, ഇന്ന് എന്റെ വീട്ടില് വരണം ചേച്ചി, എനിക്ക് ബീഫ് വെച്ചേരണം, ചിക്കൻ വെച്ചേരണം.
1: അപ്പൊ ഈ കുക്കാണ്,
0: പിന്നെ എല്ലാ കലാകാരിയാണ്, കുക്കാണ്.
2: അപ്പൊ അവളുടെ ഹസ്ബൻഡ് എന്തും പറയുന്നു, ഈ ഒന്ന് വിളിച്ചാ മതി ചേച്ചി ഇവിടെ ഓടിയെത്തും.
0: അതൊരു വലിയ വാക്കാണ്.
1: അതെ അതെ,
0: ഒന്ന്
1: വിളിച്ചാൽ ഓടിയെത്തും.
2: അതെ, എനിക്കും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അവള് എന്റെ വരും ചെയ്യും. ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഡെയിലി വിളിക്കും ഞങ്ങള്. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അവൾക്ക് ഇവിടെ വരാതെ ഒരു സമാധാനം ഇല്ല എന്റെ അടുത്ത് വരാതെ.
1: അതാണ് അപ്പൊ റോഷ്നിയുടെ ഒരു പ്രത്യേകതയാണ്.
0: അങ്ങനെയുള്ള ബന്ധങ്ങളാണ് റോഷ്നി നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും. കൂടെ ഉണ്ടാവുന്ന ഒരാള് എന്തിനും ഏതിനും എന്റെ കൂടെ അവരുണ്ടാവുന്ന ഒരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസം കാത്തുകൊണ്ട് എന്നും ചാലക്കുടിക്കാരി ചങ്ങാതി കൂടെ ഉണ്ടാവും കേട്ടോ. കുട്ടിയുടെ പേര് പറഞ്ഞ നല്ല പാട്ട് വെച്ചുതരാം.
2: എനിക്ക് ഒരു പഴയ സിനിമയിലെ ഒരു പാട്ടൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പഴയ ഗീതാഞ്ജലിയല്ലേ?
0: പഴയ ഗീതാഞ്ജലി.
1: ഓ പ്രിയ പ്രിയ, എന്റെ പേരുള്ള പാട്ട് ഞാൻ കേട്ട് വളർന്ന പാട്ട്.
0: ശരത് പാട്ട്
1: എവിടെ തിരിഞ്ഞാലും. റോഷ്നി റോഷ്നി റോഷ്നി ഒന്ന് കേൾക്കണം. എന്റെ ഒരു സങ്കടം റോഷ്നി ഒന്ന് കേൾക്കണം. ഓർമ്മ വെച്ച് കാലം തൊട്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ
0: എല്ലാം
1: ഓ പ്രിയ പ്രിയ. കേട്ട് കേട്ട് കേട്ട് കേട്ട് ഞാൻ ഇതുവരെ.
0: എന്തായാലും ആ പാട്ട് വെച്ച് നമുക്ക് പ്രോഗ്രാം അവസാനിക്കാം.
1: നല്ല പാട്ടാണ്.
2: എനിക്ക് പക്ഷേ ഹിന്ദി പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. മലയാളം
1: കണ്ട അപ്പോഴും എനിക്ക് തന്നെ ഗോൾ.
0: ഈ പ്രിയ ചേച്ചി ഹിന്ദി ടീച്ചറാണ് കേട്ടോ.
2: അതെ,
1: ആർക്കറിയില്ല. ഒരു മാഷും ടീച്ചറും അല്ലല്ല, ഒരു മാഷും ടീച്ചറും ആണ് ഇവിടെ ഇരിക്കണേ.
0: അതാണ് കുട്ടികളെ. ഒരുപാട് സന്തോഷം റോഷ്നി.
2: അത് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ

0: മാരേജിലേക്ക് വിളിച്ചിരുന്നു. എനിക്ക്
1: ഹലോ.
0: സംസാരിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ആള് പറയുന്നത് ഞാനും ഒരു ദിവസം വിളിച്ചു നോക്കട്ടെ.
1: അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോടും പറയണം കേട്ടോ, അന്വേഷൻ എന്ന് പറയൂ, എന്തായാലും വിളിക്കൂ. നമ്മുടെ സമയം തീരാറായ റോഷ്നി, ബൈ ബൈ. ഒത്തിരി ഗുഡ് നൈറ്റ്. തീരെ അരികയുടെ സമയം തീരുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഇഷ്ടത്തോടെ നമ്മളെ വിളിക്കാൻ കാത്തിരുന്നവർക്കെല്ലാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദിവസം വീണ്ടും വിളിക്കണേ എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക്
2: പോവാം.
1: This is me, RJ Sharad.
2: ഞാൻ പ്രിയ.
1: Signing off. Ta-ta. Good night. Sweet, sweet dreams. അരികെ ഉണ്ടാവുക, കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടേണ്ടതാണ്. ഒരുപാട് ഒരുപാട് ദൂരം കാലം കാലങ്ങൾ താണ്ടുമ്പോൾ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്, കൂടെ ഉണ്ടാകുമെന്ന്, ഞാനുണ്ടെന്ന് പാലിക്കണം കേട്ടോ.